ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 17 2026 ഒക്ടോബർ 3 ശനിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ ഉരച്ചു മനസ്സപ്പെടുത്താതെ ഈ ലോകത്ത് ഒരു വജ്രവും സ്വയം രൂപപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ ഇവയിലൂടെയൊക്കെ വിജയകരമായി മുന്നോട്ട് പോയാലേ ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മുന്നിൽ ശോഭിക്കാനാകൂ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 8:30 ചൊല്ലിന്റെ ചില്ലകൾ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 3, ഇറാഖ് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ബ്രിട്ടീഷുകാർ മൈസൂർ പിടിച്ചെടുത്തതും സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ തെരഞ്ഞെടുത്തതുമൊക്കെ ഒരു ഒക്ടോബർ 3. ഒക്ടോബർ 3 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 3. ഇറാഖ് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1932 ഒക്ടോബർ 3. വിവിധ ഭാരതി പ്രക്ഷേപണം ആകാശവാണി തുടങ്ങിയത് 1957 ഒക്ടോബർ എന്നീ ദിവസമായിരുന്നു. ബ്രിട്ടീഷുകാർ മൈസൂർ പിടിച്ചെടുത്തത് 1831 ഒക്ടോബർ 3. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1957 ഒക്ടോബർ 3. ആദ്യ പ്രസിഡന്റ് എൻ ശിവരാജന്റെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. കൽക്കട്ട നഗരം ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചത് 1978 ഒക്ടോബർ എന്നീ ദിവസമായിരുന്നു. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ തെരഞ്ഞെടുത്തത് 2002 ഒക്ടോബർ 3. പത്തൊൻപതാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് 2010 ഒക്ടോബർ 3. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായ അടൽ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2020 ഒക്ടോബർ 3. 9.02 കിലോമീറ്ററാണ് ഈ ടണലിന്റെ നീളം. ഹിമാചൽ പ്രദേശിലെ മണാലി ഹൈവേയിലാണ് ഈ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ RPF റാങ്കിൽ ചേരുന്ന ആദ്യ വനിതയായി ശാന്തി ടിഗ മാറിയത് 2011 ഒക്ടോബർ 3.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടു നൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5ാം സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ മിൽവാക്കിയിൽ സമാപിച്ച G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ആവശ്യം ഉന്നയിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉൽപാദന വിതരണ ശൃംഖലകളുടെ വൈവിധ്യവൽക്കരണം അനിവാര്യമാണെങ്കിലും അത് WTO നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങൾക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനോ കാരണമാകരുതെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങൾ നൽകുന്ന

0: സബ്സിഡികളും പിന്തുണയും ഉൽപ്പന്നങ്ങൾ തുച്ഛമായ വിലക്ക് ലഭ്യമാക്കുന്നതിനും വിപണി അട്ടിമറിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്ന ആശങ്ക യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വൻകിട സമ്പദ്വ്യവസ്ഥയാണെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ നിർമ്മാണശേഷി ആഭ്യന്തരവും ആഗോളവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണെന്നും G20 അധ്യക്ഷത ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ ഇന്ത്യക്ക് അമിത ഉൽപാദന ശേഷി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിനിടെ ഓസ്ട്രേലിയ, സൗദി അറേബ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി.
1: ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. 20 ദിവസത്തിനകം തന്നെ ആദ്യഘട്ട ഡീസൽ ലഭ്യമാക്കും. ഇറാനുമായുള്ള സംഘർഷം 8 മാസത്തോളമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഇന്ധനവില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് G7 രാജ്യങ്ങളുടെ തീരുമാനം. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിപണിയിൽ ഇറക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി യുവാക്കൾക്കിടയിൽ പാരസ്പര്യം ശക്തിപ്പെടുത്തുന്നതിനും ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന യുവസംഘം 7ാം ഘട്ടത്തിന് തുടക്കമായി. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സാംസ്കാരിക പാരമ്പര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വികസന സംരംഭങ്ങൾ എന്നിവ നേരിട്ടറിയാൻ യുവാക്കൾക്ക് അവസരം നൽകുന്ന പദ്ധതിയാണ് യുവസംഘം. സിക്കിം രാജസ്ഥാൻ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി യുവസംഘം 7ാം ഘട്ടത്തിലെ ആദ്യ യാത്ര കഴിഞ്ഞ മാസം 25 സിക്കിം സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ചിരുന്നു. രാജസ്ഥാനിലെ പരിപാടികൾക്ക് IIT ജോധ്പൂർ ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. കഴിഞ്ഞ മാസം 29 ജോധ്പൂരിലെത്തിയ സിക്കിം പ്രതിനിധി സംഘം മെഹ്റൻഘട്ട് കോട്ട സന്ദർശിക്കുകയും ജോധ്പൂരിലെ മുൻ മഹാരാജാവായ ഗജ് സിംഗ് 2-ാമനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശുചിത്വം എന്നത് കേവലം വൃത്തിയാക്കൽ എന്നതിൽ നിന്ന് മാറി നല്ല ഭരണ സംസ്കാരത്തിന്റെയും പൊതുവിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും സ്ഥിരമായ ശീലമായി മാറിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രത്യേക ക്യാമ്പയിൻ 6.0 തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശുചിത്വ ആഹ്വാനം പിന്നീട് ജനകീയ പ്രസ്ഥാനമായും സർക്കാർ ഓഫീസുകളിലെ ഔദ്യോഗിക ശീലമായി മാറിയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പഴയ ഫയലുകൾ, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ, ഇ വേസ്റ്റുകൾ എന്നിവ നീക്കം ചെയ്യുന്ന തലത്തിലേക്ക് ഈ ക്യാമ്പയിൻ വളർന്നു. ചടങ്ങിനോടനുബന്ധിച്ച് CSIR ആസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഒപ്പുശേഖരണത്തിനും മന്ത്രി നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലാൻഡ്സ് കൃഷിമന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കാർഷിക മേഖലയിലെ നിലവിലുള്ള സഹകരണം വിലയിരുത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. ആധുനിക സാങ്കേതിക വിദ്യ, നവീകരണം, വിവരവിനിമയം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രിമാർ അറിയിച്ചു. കൃഷി, ഹോർട്ടിക്കൾച്ചർ മേഖലകളിൽ 25 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പുരോഗതി ചർച്ചയായി. കാർഷിക നവീകരണ രംഗത്ത് പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സൗജന്യമായി ഭൂമി വിട്ടു നൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രഥമ

ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിക്കാതിരിക്കാൻ ഭൂമി ഉറപ്പാക്കാതെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് BJP സംസ്ഥാന നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾ DGP ശ്രദ്ധയിൽപ്പെടുത്തിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് DGP രവത ചന്ദ്രശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു. കോൺഗ്രസുകാർ നടത്തുന്ന അക്രമങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കും പോലീസ് പരസ്യമായി കൂട്ടുനിൽക്കുന്നു എന്നാണ് BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഇന്നലെ വൈകിട്ട് ഇരു കൂട്ടരുടെയും പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ശ്രീകണ്ഠപുരത്ത് UDF പ്രഖ്യാപിച്ച പകൽ ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിൽ ഇന്നലെ 6 സ്വർണ്ണ മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. 44 വർഷത്തിനു ശേഷം വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. 16 സ്വർണവും 25

0: വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ന് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെയും പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ മലേഷ്യയെയും നേരിടും. സെയിലിംഗിൽ മാഹി വർമ്മ, കൈഡിയ എന്നിവരും ചേർന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഗെയിംസ് നാളെ സമാപിക്കും. സമാപനത്തിൽ നീരവ് ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. മെഡൽ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിദർശ കെ വിനോദിന് ജന്മനാടായ കോഴിക്കോട് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മെഡൽ ജേതാക്കൾക്ക് ജോലിയും തുടർന്നുള്ള പിന്തുണയും നൽകുന്ന കാര്യം കഴിഞ്ഞ മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു. വാദിമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് വിദർശയെ യുസിമുക്കിൽ നിന്നും തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. നാടിന്റെ അഭിമാനമായ പ്രിയ താരത്തെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി നൂറുകണക്കിന് ആളുകളാണ് വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയത്. സ്വീകരണ സമ്മേളനത്തിൽ വിദർശയ്ക്ക് സ്വർണ്ണപ്പതക്കം സമ്മാനിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡിലാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ രാവിലെ മീറ്റിന് തുടക്കമായി. 28 ഇനങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. മീറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം കോർപ്പറേഷൻ മേയർ എ കെ ഹഫീസ് നിർവഹിച്ചു. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് എഫ് സിക്ക് ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം എഫ് സിയെ ഷൂട്ടൌട്ടിൽ 3-4 ഗോളിനാണ് കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയും കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും ഏറ്റുമുട്ടും. ബ്രിട്ടീഷ് ഇന്ത്യൻ ചെസ് പ്രതിഭയായ ബോധാന ശിവാനന്ദൻ വിമൻ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46th ചെസ് ഒളിമ്പ്യാഡിലാണ് ലണ്ടൻ സ്വദേശിയായ ഈ 11-കാരി ചരിത്ര നേട്ടം കൈവരിച്ചത്. കാസർഗോഡ് മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 13th NN പിള്ള സ്മാരക സംസ്ഥാന നാടക മത്സരത്തോടനുബന്ധിച്ച് സിനിമാ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പൌർണമി ബി ശങ്കറും പുരസ്കാരത്തിന് അർഹരായി. സിപിഐഎം വിപുലീകൃത മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് പൊന്നാനിയിൽ തുടങ്ങും. രാവിലെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. പുലർകാല സുന്ദര സ്വപ്ന

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പ്രധാന വാർത്തകൾ. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധന വില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപാദന ശേഷിയാണ് രാജ്യത്തിനുള്ളതെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽക്കോയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: തടസ്സമില്ലാത്തതും സുതാര്യവുമായ നിയമാധിഷ്ഠിത വ്യാപാര സംവിധാനത്തെയാണ് G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം ആശ്രയിച്ചിരിക്കുന്നതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങളുടെ വ്യാപാര വിരുദ്ധ നിലപാടുകൾ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും അന്യായമായ വില നിർണയത്തിനും കാരണമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉൽപാദനത്തിന്റെയും വിതരണ ശൃംഖലയുടെയും വൈവിധ്യവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങളുടെ മേൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്നതിനോ ഉപയോഗിക്കരുത്. വികസ്വര രാജ്യങ്ങൾക്ക് വ്യവസായവൽക്കരണത്തിനുള്ള നയപരമായ

0: സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായും ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്ര മേഖലകളിൽ റോബോട്ടിക്സ് ഒരു പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സൊസൈറ്റി ഓഫ് റോബോട്ടിക് സർജറിയുടെ അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാവിയിൽ റോബോട്ടിക് മെഡിസിൻ, റോബോട്ടിക് കാർഡിയോളജി എന്നിവയും നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. റോബോട്ടിക് സർജറിയെ സ്ഥാപനപരമായ പഠനം, അക്കാദമിക് മേഖല എന്നിവയുടെ ഭാഗമാക്കിയതിന് സംഘാടകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ആന്ധ്രാപ്രദേശിനെ ഉദ്യാന കൃഷിയുടെ സുപ്രധാന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് സംസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ റായലസീമ ഗ്ലോബൽ ഹോർട്ടിക്കൾച്ചറൽ ഹബ് പദ്ധതിയുടെയും ഇന്ത്യ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറലിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 10 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗ്ലോബൽ ഹോർട്ടിക്കൾച്ചർ ഹബ് മാങ്ങ, വാഴപ്പഴം, തക്കാളി, മാതള നാരങ്ങ തുടങ്ങിയ വിളകളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. ഏകദേശം 1,00,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക. കപ്പൽ നിർമ്മാണത്തിലും സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിലും ഇന്ത്യയെ സ്വയം പര്യാപ്തവും മത്സരക്ഷമതയുമുള്ള രാജ്യമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഷിപ്പിംഗ് കോർപ്പറേഷന്റെ 65-ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ, പ്രത്യേകിച്ച് സമീപകാലത്തുണ്ടായ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ SCI വഹിച്ച പങ്കിനെ മന്ത്രി സോനോവാൾ അഭിനന്ദിച്ചു.
2: Shipping Corporation of India has completed 65 years successfully. 1961 it started the journey through the sea to carry the responsibility of the nation, to serve the nation, Bharat Mata.
1: 1961 19 കപ്പലുകളുമായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ ഷിപ്പിംഗ് കോർപ്പറേഷൻ നിലവിൽ 5.26 ദശലക്ഷം ഡെഡ് വെയ്റ്റ് ടൺ മൊത്തം ശേഷിയുള്ള 58 കപ്പലുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. നാവികസേന കമാൻഡർമാരുടെ ഉച്ചകോടിയുടെ 2-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ സമാപിച്ചു. 3 ദിവസം നീണ്ടുനിന്ന യോഗത്തിൽ ലോജിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ചർച്ചയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണി, കരസേന മേധാവി ജനറൽ ധീരജ് സേത് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. ഇതിൽ വലിയൊരു ഭാഗം ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ വടക്കു കിഴക്കൻ മേഖലയിലെ വികസനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്.
0: ഊർജ്ജം, അടിസ്ഥാന സേവനങ്ങൾ, ഉപജീവന മാർഗ്ഗങ്ങൾ എന്നിവയിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ പുരോഗതി മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റം രാജ്യത്തിന്റെ മറ്റിടങ്ങളുമായി മേഖലയെ പരസ്പര ബന്ധിതവുമാക്കി. പാരിസ്ഥിതികമായ പരിഗണനകൾക്കും പ്രാദേശിക സമൂഹങ്ങളോടുള്ള ആദരവിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കു കിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ൽ വോളണ്ടിയർമാർ പങ്കെടുത്തതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കവേ ഊഹാപോഹങ്ങളും അപൂർണമായ നിഗമനങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് UAE അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംഭവ സമയത്ത് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കാൻ സഹായിച്ച ക്യാപ്റ്റൻ സ്മിത്ത്, മറ്റ് പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ, യാത്രക്കാർ എന്നിവർക്ക് ഫ്ളൈ ദുബായ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗെയ്ത് അൽ ഗെയ്ത് നന്ദി രേഖപ്പെടുത്തി. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും

0: അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിലായി 6 സ്വർണ മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 44 വർഷത്തിന് ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ നേട്ടം. മെഡൽ നേടിയ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. ഇന്ന് നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പുരുഷന്മാരുടെ ഹോക്കി ഫൈനലിൽ മലേഷ്യയാണ് ഇന്ത്യയുടെ എതിരാളി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായ മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിന്റെ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ മീറ്റിന് തുടക്കമായി. 28 മത്സരങ്ങളുടെ ഫൈനൽ ഇന്ന് നടക്കും. കേന്ദ്ര കാർഷിക കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലൻഡ്സ് കാർഷിക മന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നവീന ആശയങ്ങൾ, അറിവുകളുടെ കൈമാറ്റം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവട്ടം തുടരുന്നു.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
3: ബൈ ബൈ കേൾക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധം ആരംഭിക്കുക, രാമരാവണ യുദ്ധം ഈ ക്യാപ്സ്യൂളിൽ ആരംഭിക്കുന്നു. രാവണൻ ലങ്കയിലെത്തിയ ആ വാനര സൈന്യത്തെ കണ്ടതും യുദ്ധത്തിനായി രാക്ഷസ വീരന്മാരെ വരുത്തി. ഈ രാവണനെ കണ്ട മാത്രയിൽ തന്നെ, നേർക്കു നേരെ ഇങ്ങനെ കണ്ടല്ലോ, ആ കാഴ്ചയിൽ തന്നെ രാമൻ കോപാകുലനായി, അദ്ദേഹത്തിന് കോപം സഹിക്കാനായില്ല. അടുത്തു നിന്ന് ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന്

ഇല്ലിങ്ങോട്ട് വാങ്ങിയിട്ട് ഒരു ബാണം അങ്ങ് തൊടുത്തു. ആ ഒറ്റ ബാണം കണ്ട് രാമന്റെ 10 രാവണന്റെ 10 കിരീടങ്ങളും തെറിച്ചു. അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചിരുന്ന വെൺകൊറ്റ കൊടയും തെറിച്ചുപോയി. അങ്ങനെ രാമന്റെ മാസ് എൻട്രി എന്നൊക്കെ പറയും ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ. ആ നിമിഷാർദ്ധേനയാണ്, അര നിമിഷം കൊണ്ടാണ്, അർദ്ധനിമിഷം അര നിമിഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. രാവണൻ നാണിച്ച് താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചരിച്ചിടിനാണെന്നാണ് രാമായണത്തിൽ പറയുന്നത്. ലജ്ജിച്ച് തല താഴ്ത്തിക്കൊണ്ട് രാവണൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി. ആ ബാണം വരുന്നോ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്നു, ഒഴിഞ്ഞു നിന്നു. അപ്പൊ ഈ പ്രഹസ്തനും മറ്റും വന്ന് നിൽക്കുകയാണ് യുദ്ധം ആരംഭിക്കാൻ വേണ്ടി. ആജ്ഞ കൊടുക്കേണ്ട താമസേ ഉള്ളൂ. രാവണൻ ആജ്ഞ കൊടുത്തു, യുദ്ധമേറ്റിയിടുവിൻ എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കൊള്ളുക. കോട്ടയിൽ പുക്ക് അടച്ച് അത്യന്ത ഭീതിയ വസിക്കയില്ലത്ര നാം. നമ്മൾ എന്തായാലും കോട്ടയ്ക്കുള്ളിൽ കതവൊക്കെ അടച്ച് പേടിച്ച് താമസിക്കുന്ന ഒളിച്ചിരിക്കുന്ന ഒരു സംഭവം എന്തായാലും ഉണ്ടാകത്തില്ല, നമ്മൾ യുദ്ധം ചെയ്യും. അങ്ങനെ രാവണൻ പ്രഹസ്തനെയും കൂടെ ഉള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം യുദ്ധത്തിന്റെ ആദ്യം തന്നെ പെരുമ്പറ മുഴക്കും അല്ലേ, വാദ്യഘോഷങ്ങൾ തുടങ്ങി. ആ വാദ്യ ഏതൊക്കെ തരം വാദ്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. പെരുമ്പറയുണ്ട്, മൃദംഗമുണ്ട്, ഡക്ക, പണവം, ആനകം, ഗോമുഖം. ഇതൊന്നും നമുക്ക് വലിയ പരിചയമില്ല, അന്നത്തെ കാലത്ത് ലങ്കയിലുണ്ടായിരുന്ന വാദ്യഘോഷങ്ങളാകാം. എന്തൊക്കെയാണ് വാഹനങ്ങളായിട്ട് രാവണന്റെ രാക്ഷസേന ഉപയോഗിച്ചത്? ആന, കുതിര, ഒട്ടകം, കഴുത, സിംഹം, കടുവ, കാട്ടുപോത്ത്, പിന്നെ രഥം, തേര്. ഇത്രയും വാഹനങ്ങളാണ് രാക്ഷസരായിട്ടുള്ള പടയാളികൾക്ക് വേണ്ടി സജ്ജമാക്കിയിരുന്നത്. എന്തെല്ലാം തരത്തിലുള്ള ആയുധങ്ങളാണ് രാക്ഷസ സേന ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചത്? വാൾ, ശൂലം, ശരം, വില്ല്, കുന്തം, ഇരുമ്പ്, ഗദ, വടി, വേൽ, ചുരിക തുടങ്ങിയ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് രാമായണത്തിൽ പറയുന്നു. വാദ്യഘോഷങ്ങൾ വിവരിച്ചു, വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വിവരിച്ചു, ആയുധങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വിവരിച്ചു. അങ്ങനെ രാക്ഷസന്മാർ യുദ്ധത്തിനായി രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. അപ്പൊ ഓരോരോ ദിക്കിലും ആരൊക്കെയാണ് നേർക്ക് നേർ പോരാടുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. കിഴക്ക് ദിക്കിൽ രാവണന്റെ രാക്ഷസ സേനയെ നയിക്കുന്നത് പ്രഹസ്തനാണ്. ആ പ്രഹസ്തനെ എതിരിടുന്നത് വാനരസേനയിലെ നീലനും സംഘവും. നീലനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വാനരസേനയുടെ നായകൻ, അദ്ദേഹവും സംഘവുമാണ് പ്രഹസ്തന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസ സൈന്യത്തെ കിഴക്ക് ദിക്കിൽ നേരിടുന്നത്. തെക്ക് ദിക്കിലെ രാക്ഷസ സേനയ്ക്ക് നേതൃത്വം നൽകുന്നത് വജ്രദംഷ്ട്രൻ എന്നു പേരായ രാക്ഷസനാണ്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ വാനരന്മാരെ പേര് പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിനെ പ്രത്യേകം പരാമർശിച്ചിരുന്നു, വജ്രദംഷ്ട്രൻ. വജ്രദംഷ്ട്രനോട് നേർക്ക് നേർ പോരാടുന്നത് ആരാണ്? തെക്ക് ദിക്കിൽ അംഗദനും സൈന്യവും. അംഗദൻ നമുക്കറിയാം ബാലിയുടെ മകനാണ് അംഗദൻ. പടിഞ്ഞാറേ ഗോപുരത്തിൽ മേഘനാഥൻ നിലയുറപ്പിച്ചു. രാവണന്റെ മകനായ മേഘനാഥൻ പടിഞ്ഞാറേ ഗോപുരത്തിൽ നിലയുറച്ചു. ആ അംഗദൻ നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ എതിരിടാനായി സാക്ഷാൽ ഹനുമാന്റെ നേതൃത്വത്തിലാണ് വാനര സൈന്യം ഉള്ളത്. ഇനി വടക്കേ കോട്ടയിലാണ് പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്നത്. പ്രധാന പോരാളികളെല്ലാം, നേതാക്കന്മാരെല്ലാം വടക്കേ കോട്ടയിലാണ്, വടക്കേ ഗോപുരത്തിന് മുമ്പിലാണ് ഉള്ളത്. അവിടെയാണ് രാവണനും രാവണന്റെ മന്ത്രിമാരും മിത്രങ്ങളും അടുത്ത മിത്രങ്ങളൊക്കെ നടക്കുന്ന ആ പ്രധാനപ്പെട്ട ആൾക്കാർ നിലകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണ് ശ്രീരാമനുള്ളത്. ശ്രീരാമനോടൊപ്പം പ്രധാനപ്പെട്ട 3 പേരുണ്ട്, സുഗ്രീവൻ, ലക്ഷ്മണൻ, രാവണന്റെ സഹോദരൻ കൂടിയായ വിഭീഷണൻ. ശ്രീരാമന്റെ പക്ഷത്ത് രാവണനെതിരെ മുഖാമുഖം നേർക്ക് നേർ നിൽക്കുകയാണ്. അപ്പൊ കിഴക്കും പടിഞ്ഞാറ് തെക്കും വടക്കും ദിശകളിൽ ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു, രണ്ട് ഭാഗത്തെയും നയിക്കുന്നത് ആരൊക്കെയാണെന്നും പറഞ്ഞു. ഇങ്ങനെ ഇതാണ് സൈന്യ വിന്യാസം, ഡിപ്ലോയ്മെന്റ് ഓഫ് ദി മിലിറ്ററി ഫോഴ്സസ് എന്ന് പറയുന്നത്. സൈന്യ വിന്യാസം ഇരു ഭാഗങ്ങളുടെയും. അങ്ങനെ യുദ്ധം തുടങ്ങി. കോടിക്കണക്കിനായ വാനരന്മാരാണ് സൈന്യത്തിലുള്ളത്, വാനര സൈന്യ സേനയിലുള്ളത്. അവർ ലങ്കയെ മൊത്തത്തിൽ ഇങ്ങ് വളഞ്ഞു. അവർ ഉപയോഗിച്ചത് പാറക്കഷ്ണങ്ങൾ. നേരത്തെ രാക്ഷസ സൈന്യം എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. വാനര സൈന്യം ഉപയോഗിക്കുന്നത് പാറക്കഷ്ണങ്ങൾ, മുഷ്ടി, ഗദ, വൃക്ഷം, പർവ്വതം, ഇങ്ങനെയെല്ലാം ഉപയോഗിച്ച് ലങ്കയെ തകർക്കാൻ തുടങ്ങി. ഉർവീരുകവും ഉർവീധരവും ഉപയോഗിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഉർവീരുഗം എന്ന് പറഞ്ഞാൽ

0: വൃക്ഷം, ഉർവീധരം എന്ന് പറഞ്ഞ പർവ്വതം, എല്ലാം ഉപയോഗിച്ചു. ആദ്യം അവർ ഈ കോട്ടമതിൽ തന്നെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി. കോട്ടമതിൽ കഴിഞ്ഞാൽ പിന്നെ കിടങ്ങും കൂടെ കഴിഞ്ഞ് മാത്രമേ കൊട്ടാരത്തിലേക്ക്, രാവണന്റെ കൊട്ടാരത്തിലേക്ക് കടക്കാനോ. ആ കിടങ്ങും തകർത്തു. അങ്ങനെ ഇതെല്ലാം കോട്ടമതിൽ കിടങ്ങൊക്കെ തകർത്തിട്ട് ആ ജയഘോഷം മുഴക്കുകയാണ്. അവർ കൂട്ടത്തോടെ വാനര സൈന്യം ഇങ്ങനെ ആർത്ത് വിളിക്കുകയാണ്. അതോടൊപ്പം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും, മഴ പെയ്യുന്ന പോലെയാണ് ശരജാലം, ശരവർഷം, അമ്പുകളുടെ വർഷം, അമ്പുകളെയ്യുന്നത് മഴ പെയ്യുന്നത് പോലെ. ഇതാ ഇതിനിടയിൽ വേറെ ചില കാര്യവും സംഭവിക്കുന്നുണ്ട്. വെട്ടുകൊണ്ട് അറ്റ് പിളർന്ന് കിടക്കുകയും, ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നിടയ്ക്ക് രാക്ഷസ സൈന്യത്തിന്റെ വെട്ട് കൊണ്ടിട്ട് ശരീരം പിളർന്ന് ഒരുപാട് വാനരന്മാർ താഴേക്ക് വീഴുന്നുമുണ്ട്, താഴെ പതിക്കുന്നുമുണ്ട്. അപ്പൊ ഒരു സൈഡിൽ കൂടെ ശരമഴ പെയ്യുന്നു, ഒരു സൈഡിൽ കൂടെ മുറിവ് പറ്റി വെട്ടേറ്റ് ശരീരം പിളർന്ന് തകർന്ന് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാക്ഷസന്മാർ നേരത്തെ പറഞ്ഞതിലുള്ള പല വിധത്തിലുള്ള ആയുധങ്ങൾ വാനരസേനയ്ക്കെതിരെ ഉപയോഗിക്കുകയാണ്. പറയുന്നത് ചാപബാണങ്ങൾ, അമ്പും വില്ലും അതുണ്ട്, ചക്രം ഉണ്ട്, നൂറ്റിക്കൊല്ലി എന്ന് പറയുന്ന ഒരു ആയുധം രാക്ഷസേന കൂടുതലായിട്ട് ഉപയോഗിച്ചത്. പിന്നെ വാള്, മഴു, കുന്തം, ദണ്ട്, ഇതൊക്കെ ഇങ്ങനെ എല്ലാ ആയുധങ്ങളും രാക്ഷസ സേന വാനരന്മാർക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വാനരസേനയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ തന്ത്രങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ നീക്കം എന്നറിയാനായി രാവണൻ കുറച്ച് CIDമാരെ അയക്കും. സ്പൈ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളവരെ അയക്കും. ശാർദൂലൻ എന്ന് പറയുന്ന ആളാണ് ഈ രഹസ്യ സംഘത്തിന്റെ നേതാവ്. അപ്പൊ ശാർദൂലനും വേറെ കുറച്ച് രാക്ഷസന്മാരും കൂടി എന്ത് ചെയ്തു, രാക്ഷസന്മാർക്ക് ഇഷ്ടമുള്ള പോലെ വേഷമൊക്കെ മാറാം. അവര് വാനരന്മാരെ പോലെ വേഷം ധരിച്ച്, ശരീരം മാറി, വേഷം മാറി, ആ ഈ സൈന്യത്തിനിടയിൽ കൂടെ നടക്കുകയാണ്. ഇവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, അടുത്ത തന്ത്രം എന്താണ് പ്രയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ. അപ്പൊ വാനരന്മാർക്ക് പക്ഷെ കാര്യം മനസ്സിലായി, കുറച്ച് ആൾക്കാരെ മനസ്സിലായി, മനസ്സിലായവരെല്ലാം അവർ കൊന്നൊടുക്കി. അവരുടെ നിലവിളി, കൊന്ന ആൾക്കാരുടെ അവരെ നിലവിളി കേട്ടിട്ടുള്ള നിലവിളി കേട്ടിട്ട് കാരുണ്യവാനായ രാമൻ അവർക്ക് അഭയം കൊടുത്തു എന്നാണ് പറയുന്നത്. അവരെ എന്തിനാണ് അഭയം കൊടുക്കാതിരിക്കേണ്ട കാര്യം എന്നാണ് രാമൻ ചിന്തിക്കുക. അത്ര മഹാമനസ്കനാണ് അദ്ദേഹം. രാവണനോടാണ് നമ്മുടെ പോരാട്ടം. രാവണന്റെ പിന്നെ സൈന്യത്തിലുള്ളവർ മാത്രമാണ് അവർ. രാവണന്റെ ആജ്ഞ വഹിച്ചു, ശിക്ഷ വഹിച്ചു എന്ന് മാത്രമേ അവര് ചെയ്തിട്ടുള്ള കുറ്റം ഉള്ളൂ. അപ്പൊ തിരിച്ചു കുറച്ചു പേര് പോയി, രക്ഷപ്പെട്ട് കുറച്ചു പേര് തിരിച്ചു പോയി. അവർ തിരിച്ചു ചെന്നിട്ട് പണ്ട് ശുഗൻ വന്ന് പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു, ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാവണൻ, വിദ്യുജിഹ്വൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, അതിബുദ്ധിമാനായിട്ടുള്ള ഒരു രാക്ഷസനാണ്, ആ തന്ത്രശാലിയാണ്. ഈ വിദ്യുജിഹ്വനുമായിട്ട് ആലോചിച്ചിട്ട് രാവണൻ ഒരു അതിബുദ്ധി പ്രയോഗിച്ചു, ഒരു കുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അതായത് രാവണൻ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ആ നീക്കം, അല്ലെങ്കിൽ രാവണന്റെ അവസാനത്തെ അടവാണ് ആ നീക്കം. നമ്മൾ ഇപ്പൊ പലപ്പോഴും പറയുന്ന പോലെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു അത്. എന്തായിരുന്നു രാവണൻ പ്രയോഗിച്ച ആ സൈക്കോളജിക്കൽ മൂവ്, ആ സർജിക്കൽ സ്ട്രൈക്ക്, ആ അവസാനത്തെ അടവ്? ഇതെല്ലാം അറിയാൻ അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
0: രാവണൻ ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്താൻ പോകുന്നത്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താം അവസാനത്തെ അടവെന്നുള്ള നിലയിൽ. ഒരു സംഭവം രാവണൻ പുറത്തെടുക്കുകയാണ്. എന്തായിരുന്നു ആ രാവണന്റെ ആ അതിബുദ്ധി അഥവാ കുബുദ്ധി എന്ന് നമുക്ക് നോക്കാം. രാവണൻ ചെയ്തത്, രാക്ഷസന്മാർക്ക് സ്വാഭാവികമായിട്ട് മായാശക്തിയുണ്ട്. ആ മായ കൊണ്ട് ശ്രീരാമന്റെ ഒരു ശിരസ് നിർമ്മിച്ചു, അതൊരു തളികയിൽ വെച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ശ്രീരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ ശ്രീരാമന്റെ മായയാൽ ഉണ്ടാക്കിയ ആ, അതായത് ശരിക്കും ഒറിജിനൽ ആണെന്ന്, യഥാർത്ഥമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ശിരസ്, കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം ഒരു തളികയിൽ വെച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരു ഒരു വാളും കൂടി വെച്ചു. ക്ഷമിക്കണം, വാളല്ല, വില്ല്, അമ്പും വില്ലും ആണല്ലോ ഉപയോഗിക്കുന്നത്, വില്ല്, ഒരു വില്ലും കൂടി വെച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൊണ്ടുപോയി നേരെ അങ്ങോട്ട് പോയി അശോകവനത്തിലേക്ക് പോയി. അവിടെ ശിംശപ വൃക്ഷ ചൂടിൽ കഴിയുന്ന സീതാദേവിയെ കണ്ടിട്ട് സീതാദേവിയുടെ മുന്നിലേക്ക് ഒരു തളികയിൽ ഈ ശിരസ്സും ആ വില്ലും കൂടി കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ യുദ്ധത്തിൽ രാമനെ കൊന്നു. അതിന്റെ തെളിവിനായിട്ടാണ് പറയുന്നത്.

ഇതാ രാമന്റെ ശിരസ്, ഇതാ രാമൻ ഉപയോഗിക്കുന്ന വില്ല് സീതയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സീതയുടെ അവസ്ഥ പറയണ്ടല്ലോ. അങ്ങേറ്റം ദുഃഖാകുലയായി, വികാരപരവശയായി. പെട്ടെന്ന് തന്നെ സീത മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. മോഹാലസ്യപ്പെട്ട് വീണു കഴിയുമ്പോൾ രാവണൻ പകച്ചുപോയി. രാവൺ ഒന്നും അവിടെ ചെയ്യാനില്ല, ഇനി എന്താണ് ചെയ്യേണ്ടെന്നുള്ള ഒരു ആശങ്കാഭാവത്തുണ്ട്. ആ സമയത്ത് ഒരു ദൂതൻ വന്നിട്ട് രാവണനെ അങ്ങ് തിരിച്ചു വിളിച്ചു, ആ നമുക്ക് പോകാം. അങ്ങനെ രാവണനെ അങ്ങ് തിരിച്ചു വിളിച്ചോണ്ടു. ആ ബോധം കെട്ട അവസ്ഥയിൽ നിന്ന് ഉണർന്നപ്പോ അവിടെ വിഭീഷണന്റെ ഭാര്യ, അവരുടെ പേര് സരമ, സരമ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം വിഭീഷണൻ രാവണന്റെ അനുജനാണ്, ശ്രീരാമനോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ. അപ്പൊ സരമ പറഞ്ഞു, സീതാദേവി വിഷമിക്കരുത്, ഇത് ചതിയല്ലാതെ മറ്റൊന്നുമല്ല, ഇത് രാവണന്റെ ചതിയാണ്. ഒരു 4 ദിവസം കൂടി വേണം, ഈ 4 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. ആ 4 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം, വിഷമിക്കാതെ ദുഃഖിക്കാതെ ഒന്ന് പിടിച്ചു നിൽക്കണം. ഇതെല്ലാം ചതിപ്രയോഗമാണെന്ന് മനസ്സിലാക്കി മനസ്സ് വിഷമിക്കാതെ നിൽക്കണം. വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം. വല്ലഭൻ എന്ന് പറഞ്ഞ ഭർത്താവ്, സീതാദേവിയുടെ ഭർത്താവ് ശ്രീരാമൻ ദശാസ്യനെ, ദശാസ്യൻ എന്ന് പറഞ്ഞാൽ ആ 10 തലയുള്ള രാവണൻ, രാവണനെ കൊല്ലും തീർച്ച നിർണയം തീർച്ചയാണ് എന്ന് സരമ വിഭീഷണന്റെ ഭാര്യ പറയും. അപ്പൊ സീതയ്ക്ക് വീണ്ടും സന്തോഷമായി. അപ്പൊ ശ്രീരാമന്റെ ആജ്ഞപ്രകാരം അടുത്ത കാര്യം, ശ്രീരാമൻ ആജ്ഞ കൊടുക്കുകയാണ് യുദ്ധത്തിന്റെ അടുത്തപടിയായിട്ട്. അംഗദനോട് പറഞ്ഞു, ബാലിയുടെ മകനായ അംഗദൻ യുവ രാജാവാണ്, അദ്ദേഹം ശ്രീരാമന്റെ ഭാഗത്ത് ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണല്ലോ. അംഗദനെ രാവണന്റെ അടുത്തേക്ക് പറഞ്ഞുവിടും. അങ്ങനെ ശ്രീരാമന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് അംഗദൻ രാവണന്റെ അടുത്ത് ചെല്ലുന്നു. ഉദ്ദേശം ഇതാണ്, അവസാനത്തെ ഒരു ഒരു ഒരു ചാൻസും കൂടെ നോക്കുകയാണ്, ഒരു കോംപ്രമൈസിന്, ഒരു ഒത്തുതീർപ്പിന്, രാവണൻ പിൻവാങ്ങുന്നുണ്ടോ എന്നറിയാൻ. എന്നിട്ട് അംഗദൻ രാവണനോട് ചെന്ന് പറയും, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുക. ഇനി വെച്ച് നീട്ടുന്ന പ്രശ്നമില്ല, ഇത് ഫൈനലാണ്, അന്ത്യശാസനമാണ്. സീതയെ ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, സീതയെ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ യുദ്ധം ആരംഭിക്കുകയാണ്, നേർക്ക് നേരുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. സിംഹനാദം കേട്ടതില്ലയോ രാവണ, രാവണ നീ സിംഹനാദ യുദ്ധത്തിന് മുമ്പ് പുറപ്പെടുവിക്കുന്ന സിംഹനാദം കേൾക്കുന്നില്ലേ? എന്താണ് സിംഹനാദം? അതിലെന്താണ് പുറത്തു വരുന്നത്? ഭയന്ന് ഉള്ളിലിരുന്നാൽ, എത്ര പേടിച്ച് കോട്ട കൊത്തളങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്നാലും, രാവണനെയും രാക്ഷസന്മാരെയും രാക്ഷസ സേനയെയും ഈ ലങ്കാ നഗരത്തെ തന്നെയും ബാണപ്രയോഗം കൊണ്ട് ശരപ്രയോഗം കൊണ്ട് ഇല്ലാതാക്കും. ഇതൊന്നും കേൾക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ പുറപ്പെടുവിക്കുന്ന സിംഹനാദങ്ങളൊന്നും കേൾക്കുന്നില്ലേ എന്ന് അംഗദൻ രാവണനോട് ചോദിക്കും. ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവ, ജ്ഞാനാദഘോഷം എന്ന് പറഞ്ഞാൽ ഞാണൊലി, വില്ലുകളുടെ ഞാണൊലി, വില്ലു കുലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ഞാണൊലി ശബ്ദം, ഞാണൊലി ശബ്ദമൊന്നും താങ്കൾ കേൾക്കുന്നില്ലേ? ശ്രീരാമൻ യുദ്ധം ഒഴിവാക്കാനായിട്ട് എത്രമാത്രം അവസരങ്ങളാണ് രാവണന് നൽകുന്നത്! ആരെല്ലാം ദൂതനായിട്ട് അയച്ചു, ആരെല്ലാം ഏതെല്ലാം രീതിയിൽ രാവണനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചു. അവസാനത്തെ കൈയായിട്ടാണ് അംഗദനെ അയച്ചിരിക്കുന്നത്. പക്ഷേ രാവണൻ അതിനും വഴങ്ങിയില്ല, അംഗദന്റെ സമാധാന ശ്രമങ്ങൾക്കും രാവണൻ വഴങ്ങിയില്ല. പകരം പറഞ്ഞു, അംഗദനെ കൊല്ലാൻ, ആ നിമിഷം തന്നെ അംഗദനെ കൊല്ലാനായി രാക്ഷസന്മാർക്ക് രാവണൻ ആജ്ഞ കൊടുത്തു. അവർ അംഗദനെ കൊല്ലാനായി കടന്നു പിടിച്ചു. പക്ഷെ അംഗദൻ അവരെ എല്ലാവരെയും തിരിച്ച് അവരെ എല്ലാവരെയും കൊന്ന് വലിച്ചെറിയുകയാണ്. മാത്രമല്ല, രാവണന്റെ ആ മണിമാളിക തന്നെ അംഗദൻ തകർത്തു കളഞ്ഞു ശരപ്രയോഗത്താൽ. എന്നിട്ട് തിരിച്ച് രാമന്റെ അടുത്ത് തന്നെ വന്നു, ഇനി ഒന്നും നോക്കാനില്ല എന്ന് ശ്രീരാമനും വാനരസേനയും അതോടുകൂടി തീരുമാനിച്ചു. യുദ്ധം തന്നെ, യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി, എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. അപ്പൊ നമുക്കിനി എന്താണ് അടുത്ത? യുദ്ധത്തിന് ഏറ്റവും പ്രധാന തന്ത്രമാണ്. അപ്പൊ എന്താണ് ആദ്യത്തെ തന്ത്രം? ആ തന്ത്രം ആവിഷ്കരിച്ചു. അതായത്, കൊട്ടാരത്തിന് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി. അപ്പൊ ഈ കിടങ്ങുകളൊക്കെ അങ്ങ് നികത്തുക, ആ കുഴികളെല്ലാം നികത്തുക. അപ്പൊ അതിന്റെ ചുമതല ഏറ്റെടുത്തത് സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ, ഗവയൻ, പിന്നെ ഹനുമാനും, അവരെല്ലാവരും കൂടെ ചേർന്ന് അവരെല്ലാം കൂടെ നേതൃത്വത്തിൽ വാനരസേന ആ തീരുമാനം, ശ്രീരാമന്റെ ആജ്ഞ, ആ തീരുമാനം അങ്ങ് നടപ്പാക്കുകയാണ്. കിടങ്ങുകളെല്ലാം നികത്തി, തുടർന്ന് കല്ലും മരവും മലയും എല്ലാം എടുത്തുകൊണ്ട് രാക്ഷസ സേനയ്ക്ക് നേരെ ഈ വാനരസേന ഒരുമിച്ച് പാഞ്ഞടുക്കുകയാണ്.

രാക്ഷസസേന പ്രതിരോധിക്കുന്നുണ്ട്. അമ്പുമില്ലും വാൾ, മഴു, കുന്തം, ചക്രം, ദണ്ട്, ഗദ, അതൊക്കെയാണ് അന്നത്തെ കാലത്തെ പ്രധാന ആയുധങ്ങൾ. ആ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് അവർ ചേർത്തു നിൽക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ വലിയ ശബ്ദ കോലാഹലമാണ്, നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ആനകളുടെ ചിഹ്നം വിളിക്കുന്നു, കുതിരകൾ ചീറ്റൽ, ഞാനൊലി ശബ്ദം.

0: രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ ആ യുദ്ധഭൂമിയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെന്ന് തോന്നും ഈ വിവരണം കേട്ടാൽ. ഇപ്പൊ ഈ ശബ്ദം എല്ലാം കൂടി പ്രപഞ്ചം മുഴുവൻ പ്രതിധ്വനിച്ചു, മാറ്റൊലി കൊണ്ടു പ്രപഞ്ചം മുഴുവൻ ഈ ശബ്ദങ്ങളെല്ലാം, യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അങ്ങനെ യുദ്ധം കാണാനായിട്ട് ആകാശത്ത് വിമാന മാർഗത്തിൽ പലരും വന്ന് അണിനിരക്കുകയാണ് ആകാശത്ത്. ആകാശ മാർഗേണ വന്നു. ആരൊക്കെ? ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, സിദ്ധന്മാർ, നാരദ മുനി തുടങ്ങിയ മഹർഷികൾ, അങ്ങനെ പിന്നെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ പട തന്നെ ആകാശത്ത് അണിനിരന്നിട്ടുണ്ട് ഈ ഭൂമിയിലെ ഈ യുദ്ധം കാണാൻ, രാമരാവണ യുദ്ധം കാണാനായിട്ട്. ഈ സമയത്ത് അടുത്തതായിട്ട് നടക്കുന്ന ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സംഭവിക്കാൻ പോവാണ്. ആരൊക്കെ തമ്മിലാണ്? രാവണന്റെ മകനായ ഇന്ദ്രജിത്തും ബാലിയുടെ മകനായ അംഗദനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ ഈ 266-ാമത് ക്യാപ്സ്യൂൾ സമാപിക്കുന്നത്. ആ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, അംഗദനും ഇന്ദ്രജിത്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എവിടെ പോയി കലാശിക്കും, എങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

അംഗദനും ഇന്ദ്രജിത്തും. ബാലിയുടെ മകനായ അംഗദനും രാവണന്റെ മകനായ ഇന്ദ്രജിത്തും നേർക്ക് നേർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തുടരുകയാണ്. അംഗദൻ ഇന്ദ്രജിത്തിന്റെ തേര് തകർക്കുകയാണ്. എന്നിട്ട് തേര് തകർത്തിട്ട് അതിന്റെ തേരാളിയെയും വധിച്ചു. ആ സമയത്ത് ഇന്ദ്രജിത്ത് മറ്റൊരു രഥത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി. ഇതേ സമയത്താണ് ജംബുമാലി എന്ന പേരുള്ള രാക്ഷസൻ, രാവണന്റെ കിങ്കറിനായിട്ടുള്ള രാക്ഷസൻ ഹനുമാനോട് എതിരിടുന്നത്. എന്നിട്ട് ഹനുമാൻ ഹനുമാന് നേരെ അദ്ദേഹം ഒരു വേൽ പ്രയോഗിച്ചു. ഹനുമാൻ രോഷാകുലനായി. അയാളെ കൊന്നിട്ട് അലറി വിളിക്കുകയാണ് ഹനുമാൻ. ഇങ്ങനെ നേർക്ക് നേർ മുഖാമുഖം നിന്നുകൊണ്ട് വീരശൂര പരാക്രമികളായിട്ടുള്ള രാക്ഷസന്മാരും വാനരന്മാരും പരസ്പരം മുഖാമുഖമായി അഭിമുഖമായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന രംഗമാണ് നമ്മൾ ഈ 267-ാമത്തെ ക്യാപ്സ്യൂൾ തുടങ്ങുമ്പോൾ കാണുന്നത്. സുഗ്രീവൻ നേരിട്ട് ഏറ്റുമുട്ടുന്നു പ്രഹസ്തനുമായി. രാഹുവിനോട് വിഭീഷണൻ നേരിട്ട് ഏറ്റുമുട്ടുന്നു. നീലൻ നികുംഭനോട് ഏറ്റുമുട്ടുന്നു. ലക്ഷ്മണനാകട്ടെ വിരൂപാക്ഷൻ എന്ന് പറയുന്ന വളരെ ഭീകര രൂപിയായിട്ടുള്ള രാക്ഷസനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു. ശ്രീരാമനോ? ശ്രീരാമൻ ഒരേ സമയം 10 രാക്ഷസന്മാരോടാണ് എതിരിടുന്നത്. രക്ഷധ്വജൻ, അഗ്നിധ്വജൻ എന്നിങ്ങനെ പേരുള്ള 10 രാക്ഷസന്മാർ. ഈ 10 പേരെയും ശ്രീരാമൻ കാലപുരിക്ക് അയക്കുകയാണ്. ഈ സമയത്ത് സൂര്യൻ അസ്തമിച്ചു, സന്ധ്യയായി. ആ സമയം ജയിച്ചു നിന്നത് വാനരസേന തന്നെയാണ്. ഈ സമയത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ദ്രജിത്ത് അംഗദനുമായി തോറ്റു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് ഈ സൂര്യൻ അസ്തമിച്ച ആ സമയത്ത്, ഇരുൾ പരക്കുന്ന ആ സമയത്ത് ഇന്ദ്രജിത്ത്, രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ഒരു ഫൗള് കളിക്കുകയാണ്. ഒരു തെറ്റായ കളി കളിച്ചു. യുദ്ധത്തിൽ തെറ്റായ ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താണ് ചെയ്തത്? ആ രാക്ഷസമർഗ്ഗ ചില സിദ്ധികളൊക്കെ ഉണ്ടല്ലോ, ആ സിദ്ധി ഉപയോഗിച്ച് ആകാശത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് നാഗാസ്ത്രം എയ്തു. ഇപ്പൊ നമ്മുടെ ശ്രീരാമന്റെ സേന അല്ലെങ്കിൽ വാനര സേന ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ പ്രതീക്ഷിക്കാത്ത ആ ആക്രമണത്തിൽ വാനര സേന നടുങ്ങി വിറച്ചു. അപ്പൊ രാമൻ, ലക്ഷ്മണന്മാരും വാനരന്മാരും ഒക്കെ മോഹാലസ്യപ്പെട്ടു വീണു. ഈ സമയത്ത് അവരെ രക്ഷിക്കാനായി ആരാണ് എത്തുന്നത്? മഹാവിഷ്ണുവിന്റെ വാഹനമായ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ രക്ഷയ്ക്കെത്തും. 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും 7 പർവ്വതങ്ങളും കുലുങ്ങുമാറുള്ള ശബ്ദമായിരുന്നു. ഗരുഡൻ തന്റെ ചിറകുകൾ കൊണ്ട് അങ്ങനെ പറന്ന് എത്തിയപ്പോൾ ഇരു ചിറകുകളും ഉപയോഗിച്ച് പറന്നുകൊണ്ട് 3 ലോകങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു ഗരുഡന്റെ ആ വരവ്. ഒരു സ്വർണ പർവ്വതം എന്ന് തോന്നിക്കുന്ന രീതിയിൽ അത്രമാത്രം ഭീമാകാര രൂപിയാണ് ഗരുഡൻ. അത്രമാത്രം പ്രഭ ചൊരിയുന്ന, പ്രകാശം ചൊരിയുന്ന ഒരു രൂപമായിരുന്നു ഗരുഡന്റേത്. അപ്പൊ ഗരുഡൻ വന്ന് രാമപാദങ്ങളെ വണങ്ങി. ആ ക്ഷണം തന്നെ നാഗാസ്ത്ര ബന്ധനം, നാഗാസ്ത്രത്തിന്റെ ആ അതുകൊണ്ടുണ്ടായ ബന്ധനം, ആ മോഹാലസ്യപ്പെട്ട ആ അവസ്ഥയും ഇല്ലാതായി. വാനരസേന ആലസ്യത്തിൽ നിന്നും

0: ഉണർന്നെഴുന്നേറ്റു. ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ഗരുഡനെ തന്നെയും തൻ്റെ സേനയും കൃത്യസമയത്ത് എത്തി രക്ഷിച്ച ഗരുഡനെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹം ഏറ്റുവാങ്ങിയ ശേഷം ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങി ഗരുഡൻ തിരിച്ച് മേൽപോട്ട് പറന്നുപോയി. അപ്പൊ വാനര സേനക്ക് പൂർവാധികം ഉന്മേഷം ഉണ്ടായി, പൂർവാധികം ഉണർവ് കൈവരിച്ചു. അവരെന്ത് ചെയ്തു, മരങ്ങൾ, കുന്നുകൾ, പാറകൾ ഇവയൊക്കെ എടുത്ത് ലങ്കാപുരിയുടെ മാളിക ലക്ഷ്യമാക്കി എറിയാൻ തുടങ്ങി. രാവണന് എന്തോ അപകടം മണത്തു. അദ്ദേഹം പറയാണ്, എൻ്റെ മകൻ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം ചെയ്ത് എല്ലാറ്റിനെയും കൊന്നൊടുക്കി തിരിച്ചിപ്പോ വീട്ടിലോട്ട് തിരിച്ചെത്തിയതേ ഉള്ളല്ലോ, പിന്നെ ഇപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇപ്പൊ കേൾക്കുന്ന ശബ്ദകോശങ്ങൾ, ശബ്ദ കോലാഹലങ്ങൾ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പൊ ദൂതന്മാർ വന്ന് രാക്ഷസ രാജാവായ രാവണനോട് വിവരം പറഞ്ഞു. വാനര സേന ഇതാ അങ്ങയുടെ കോട്ടയുടെ അടുത്ത് വരെ എത്തിയിരിക്കുന്നു. അവരെല്ലാം, വാനരന്മാരെല്ലാം നമ്മുടെ കോട്ടയുടെ മതിലുകൾക്ക് മുകളിൽ കയറി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു. എന്താണ് അവർ വിളിച്ചു പറയുന്നത്? നാണമുണ്ടെങ്കിൽ പുറത്ത് പുറപ്പെടുക, ആണുങ്ങളാകിലെന്ന് ആർത്ത് പറയുകയും. വളരെ വ്യക്തമാണല്ലോ അതിന്റെ അർത്ഥം. ആണാണെങ്കിൽ ഇറങ്ങിയവ, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിയ, നാണം എന്ന് പറയുന്നത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിയവ എന്ന് പറഞ്ഞിങ്ങനെ വാനരന്മാർ കോട്ടയുടെ മതിലുകൾക്ക് മുകളിൽ നിന്ന് ആർത്ത് വിളിച്ച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ രാവണൻ ഉടനടി തീരുമാനമെടുത്തു, ഒട്ടും താമസിച്ചില്ല. ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന വളരെ ഭീകരനായിട്ടുള്ള ഉഗ്രരൂപിയായിട്ടുള്ള രാക്ഷസന് ചുമതല കൊടുക്കുകയാണ്. അവനെ അനുഗ്രഹിച്ച് യുദ്ധത്തിന് പറഞ്ഞയച്ചു. ഈ ധൂമ്രാക്ഷൻ എന്ത് ചെയ്തു, പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി യുദ്ധം ആരംഭിച്ചു. രാക്ഷസ സേനയ്ക്ക് ധൂമ്രാക്ഷൻ നേതൃത്വം കൊടുക്കുകയാണ്. ആദ്യം കണ്ട നേരെ അദ്ദേഹം ചെറിയ ആളോടൊന്നും അല്ല ഏറ്റുമുട്ടിയത്, ഹനുമാനോട് തന്നെയാണ്, സാക്ഷാൽ ഹനുമാനോട് തന്നെയാണ് ധൂമ്രാക്ഷൻ ഏറ്റുമുട്ടുന്നത്. അതിഭീകരമായിട്ടുള്ള യുദ്ധമായിരുന്നു ധൂമ്രാക്ഷനും ഹനുമാനും തമ്മിൽ നടന്നത്. സർവശക്തിയും സമാഹരിച്ച് കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും വിഭവശേഷിയും ഒക്കെ തന്നെ സമാഹരിച്ചുകൊണ്ട് ഇരു സേനയും, രണ്ട് സേനകളും വർദ്ധിത വീര്യത്തോടുകൂടി തന്നെ ഏറ്റുമുട്ടി. തങ്ങളിൽ ഏറ്റു പൊരുതി മരിച്ച് തൊട്ട് അങ്ങുമിങ്ങും ഇരുഭാഗത്തുമുള്ള മഹാവീരർ ആയുള്ളവർ, രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടായി. മഹാവീരർ, മഹാവീരശൂര പരാക്രമികളായിട്ടുള്ള പടയാളികൾ, സേനാനായകന്മാർ ആണ് മരിച്ചു വീണത്. പരസ്പരം തങ്ങളിൽ ഏറ്റു പൊരുതി, പരസ്പരം പൊരുതി യുദ്ധം ചെയ്ത് മരിച്ചത് രണ്ട് കൂട്ടർക്കും, രണ്ട് വനരസേനയ്ക്കും രാക്ഷസേനയ്ക്കും ഒരേപോലെ തന്നെ ആൾനാൾ വലിയ തോതിലുള്ള ആൾനാശമുണ്ടായി. പ്രത്യേകിച്ച് മഹാവീരന്മാരായിട്ടുള്ള ആൾക്കാർ അവർക്ക് നഷ്ടപ്പെട്ടു. ചോരയും ആറായി ഒഴുകി പല വഴി, ചോരപ്പുഴ തന്നെ അവിടെ ഒഴുകുകയാണ് ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഈ സമയത്താണ് ഹനുമാൻ ഒരു വലിയ കുന്നെടുത്ത് ധൂമ്രാക്ഷന് നേരെ എറിഞ്ഞു. ധൂമ്രാക്ഷനാട്ടെ തൻ്റെ ഗദയും എടുത്ത് തേരിൽ നിന്നും ചാടി ഇറങ്ങി ഈ മല വന്ന് വീഴുന്നതിന് മുമ്പ്, കുന്ന് വന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ധൂമ്രാക്ഷൻ തൻ്റെ ഗദയുമായിട്ട് ചാടി ഇറങ്ങി, തേരിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നെ നേർക്കുനേർ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ, ധൂമ്രാക്ഷൻ്റെ തേരും കുതിരയും ഒക്കെ തവിട് പൊടിയായി എന്നാണ് പറയുന്നത്. ഒന്നും അവശേഷിക്കുന്നില്ല, അത്രമാത്രം വലിയ നാശനഷ്ടം അതിന് ഉണ്ടായി. പക്ഷെ നേരിട്ടുള്ള ആ യുദ്ധത്തിൽ ഹനുമാൻ ധൂമ്രാക്ഷനെ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ആരാണ് മുൻനിരയിലേക്ക് കടന്നു വരുന്നത്? രാവണന്റെ നിയോഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കാണാം അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: Listening and entertainment world. Radio Santhanam 90.4 FM. Stay tuned. Radio Santhanam 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ്, നമ്പൂതിരി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എന്റെ നമസ്കാരം. ഞാൻ ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകളിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചൊല്ലിന്റെ ചില്ലകളിൽ ഇന്ന് അന്നം തന്നെ ദൈവം. അന്നത്തിനു വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടത് അന്നം തന്നെയല്ലേ? അന്നവും ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചൊല്ലുകളിലൂടെ നമുക്കൊന്ന് പോവാം. അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും. നോക്കൂ, ജീവിതത്തിൽ ചില സമയങ്ങളിൽ വേണ്ട കരുതൽ സൂചിപ്പിക്കുന്ന ചൊല്ലാണിത്. അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും. മറ്റൊരു ചൊല്ലിത, അധികം തിളച്ചാൽ കലത്തിന് പുറത്ത്. മോശമായി പെരുമാറുന്ന സ്വഭാവദൂഷ്യമുള്ള ഒരാളെ സഖി കെട്ടാൽ കുടുംബവും സമൂഹവും പുറം തള്ളുമെന്ന സൂചനയാണ് ഈ ചൊല്ല്. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. എത്ര അർത്ഥവത്തായ ചൊല്ലാണിത്. അധ്വാനിക്കുന്നവനെ ബഹുമാനിക്കണം. ഒപ്പം സമൂഹത്തിൽ ഏറ്റവും അധികം

0: ബഹുമാനിക്കപ്പെടേണ്ടത് കർഷകൻ തന്നെയല്ലേ എന്ന ധ്വനി കൂടിയുണ്ട് ഈ ചൊല്ലിൽ. ജയ് ജവാൻ ജയ് കിസാൻ. അത്താഴം അത്തിപ്പഴത്തോളം, പഴമക്കാരുടെ ഭക്ഷണരീതി പ്രതിപാദിക്കുന്ന ഒരു ചൊല്ലാണിത്. അത്താഴം വളരെ കുറച്ചും അതും നേരത്തെ കഴിച്ചിരുന്നവരാണ് നമ്മുടെ പഴമക്കാർ. ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നതിനു വേണ്ടിയാണിത്. അന്നത്തെ അവരുടെ ആരോഗ്യരഹസ്യവും ഇതുതന്നെയാണ്. ഇപ്പോൾ രാത്രിയിൽ ഹോട്ടലിലെ തിരക്ക് നോക്കിയാൽ അറിയാം ഇന്നത്തെ തലമുറയുടെ അത്താഴത്തിന്റെ കണക്ക്. തികച്ചും വൈരുദ്ധ്യമല്ലേ ഈ ചൊല്ലുമായി ഇന്നത്തെ അവസ്ഥ. അണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത വിളിച്ചോതുന്ന പഴഞ്ചൊല്ലാണിത്. പുറമേ കാണുന്ന പോലെയല്ല പലരും. ഒരു ഫോട്ടോയിലൂടെ ചാറ്റിങ്ങിലൂടെയൊക്കെ നമ്മൾ ആരെയും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. കൂടുതൽ അടുക്കുമ്പോഴേ തനി നിറം അറിയുകയുള്ളൂ. ഇന്ന് എത്ര പേരാണ് വഞ്ചിക്കപ്പെടുന്നത്? അഴകുള്ള ചക്കയിൽ ചുള ഉണ്ടാവണമെന്നില്ല. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ஸ்கூல். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
3: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
3: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
3: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
3: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
3: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
3: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും

0: ലീസിയം ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
1: ബീമാസെഗിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
0: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000-ൽ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ബീമാസെഗിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
0: തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
1: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും നല്ലൊരു ശുഭചിന്തയുമായിട്ട് മണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നമ്മൾ രണ്ടും വന്നിട്ട് കുറച്ച് ദിവസമായോ എന്നൊരു സംശയം
0: കാത്തിരിക്കുകയായിരുന്നു. അയ്യോ എന്നാണ് എന്നാണ്.
1: അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് നമ്മൾ ഇങ്ങനെ സമ്മാനിക്കാൻ പോകുന്നത്. ഇന്ന് ഒരു പ്രഗത്ഭരായിട്ടുള്ള കുറേ അല്ലെ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ പിറന്നാൾ കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പൊ ആ വിശേഷങ്ങളോട്ടൊക്കെ നമ്മൾ പോകുന്നതാണ്.
0: അപ്പൊ ഒക്ടോബർ 3rd മനോഹരമായിട്ടുള്ള ദിവസമാണ്. സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളും ധൃതിയിലും എല്ലാത്തിലായിരിക്കും സൺഡേ ആണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഒരു ദിവസം കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. എന്നാലും എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ അല്ലേ നമ്മുടെ ലൈവിനൊപ്പം.
1: നമുക്കൊരു വെള്ളിയാഴ്ച ഈവനിങ് തൊട്ടേ ഒരു ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് വിരിയും അല്ലേ. ഇപ്പൊ വെള്ളിയാഴ്ച സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിരുന്നു അത്. അപ്പൊ വെള്ളിയാഴ്ച വൈകുന്നേരം പോയി ബാഗൊക്കെ വെച്ചിട്ട് പോയി കളിക്കാൻ പോയാൽ രണ്ട് ദിവസം നമുക്ക് കളിക്കാം. ഇതിനിടയ്ക്ക് വരുന്ന ഹോംവർക്കും അസൈൻമെന്റും സെമിനാറും എല്ലാം നമ്മൾ മറന്നു പോകുമെങ്കിലും തിങ്കളാഴ്ച രാവിലെയാണ് ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത്. പക്ഷേ ഈ ഒരു ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെയധികം നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. ഇപ്പൊ നമുക്ക് തന്നെ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓഫീസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നല്ലൊരു വൈബ് ആണെങ്കിലും വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്ക് നാളെ ശനിയാഴ്ച പറ്റുന്ന തിങ്കൾ ഞായറാഴ്ച എന്നുള്ളതാണ്.
0: വെള്ളിയാഴ്ച ഒരു ഉച്ചയോട് കഴിയുന്നതോടുകൂടി നമ്മുടെ ഒരു പ്രതീക്ഷ തുടങ്ങുകയാണ്. ആ ഇനി ഒരു ദിവസം അല്ല ഒന്നര ദിവസത്തിനുള്ളിൽ സൺഡേ ആണ്
1: എന്നുള്ള ഒരു സന്തോഷം. അപ്പൊ കുറച്ചു നേരം നമുക്ക് വെറുതെ ഇരിക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷേ നമുക്ക് ഇപ്പൊ ഞായറാഴ്ച നമുക്ക് വീട്ടിൽ ഇരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അന്ന് വല്ലാണ്ട് അങ്ങ് ജോലി കൂടുന്നുണ്ടോ എന്നൊരു സംശയം അല്ലെ.
0: നമ്മളൊന്നും സംശയമല്ല, സത്യമാണ് അത്. ആ ഞായറങ്ങോട്ടേക്ക് തുടങ്ങി അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും നമ്മൾ അറിയാറില്ല. അവസാനിക്കുമ്പോൾ രാത്രിയായിരിക്കും.
1: അത് ഇങ്ങനെ ഓടി ഓടി സമയം പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളും ആ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു വീട്ടിലുള്ള ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജോലിയുള്ള ദിവസം ഞായറാഴ്ചകളാണ്. കാരണം അന്നാണ് എല്ലാവരും വീട്ടിലുള്ളത്. അവരൊരിക്കലും ഒരു ദിവസമെങ്കിലും ഒന്ന് പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ പുറത്തു പോയിട്ട് വരുന്നവരെല്ലാം ഒരു ദിവസം വീട്ടിലിരിക്കാലോ.
0: അതെ, അപ്പൊ അങ്ങനെ ഒരു വൈരുദ്ധ്യം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് ഒരു ദിവസമെങ്കിലും പുറത്തു പോകണം എന്നൊരു ആഗ്രഹം ഉള്ളപ്പോൾ ഈ ജോലിക്ക് പോയി ടയർഡായിട്ട് വരുന്ന ഹസ്ബൻഡാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും ഓ വീട്ടിലൊന്ന് ഇരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു വൈരുദ്ധ്യം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എങ്കിലും കുറച്ച് നേരം അങ്ങനെ പുറത്തൊക്കെ അധികം പോകാത്ത വീട്ടിലിരുന്ന് വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നവരെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലേ.
1: അവർക്കൊന്ന് പുറത്തു പോകാൻ
0: അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് വിടുക അല്ലെ, അവര് പോട്ടെ പോയിട്ട് വരട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക.
1: പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു അവർക്ക് ഒറ്റയ്ക്ക് പോകുന്നതിലും നല്ലത് അവർക്ക് ഫാമിലി ആയിട്ട് പോകുന്നതൊക്കെയാണ് ഒരു ഇഷ്ടമല്ല. നമ്മൾ തമ്മിൽ ഇനി തർക്കിക്കുക.
0: എന്തായാലും നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. കാര്യം എന്ന് വെച്ചാൽ സൺഡേയില് ആ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഹോളിഡേ ആഘോഷിക്കുന്നത് വീട്ടിലിരുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ വെച്ച് എല്ലാവരുമായിട്ട് കൂടി നല്ല രീതിയിൽ അത് മൂവ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി നല്ല രസമായിട്ട് എവിടെയെങ്കിലും ഒരു സിനിമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളതാണോ ഇഷ്ടമെന്നൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ ആതിര, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു ശുഭചിന്ത പങ്കുവെക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഒരു വാക്കാണ് പറയാൻ പോകുന്നത്.
0: അത്ര സിമ്പിൾ അല്ല,
1: പക്ഷെ അതൊരിക്കലും അത്ര സിമ്പിൾ അല്ല. ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അത് കൈവിട്ട് പോകാറൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എങ്കിലും ആ ഒരു വാക്കിന് എത്രത്തോളം വിലയുണ്ട് എന്നുള്ളത് നമുക്കത് ജീവിതത്തിൽ വളരെയധികം അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതാണ് ട്രസ്റ്റ് യുവർ സെൽഫ് അല്ലേ. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ നമ്മളെ ഇങ്ങ് വിശ്വസിക്കുക അല്ലെ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ളത്, ഇതൊന്നും അല്ല ഇനി വരാനിരിക്കുന്നത് അതിലേറെയാണ്.
0: ഇതൊക്കെ മേലെ
1: അപ്പൊ അത് യു ഹാവ് സർവൈവ്ഡ് എ ലോട്ട് ആൻഡ് യു വിൽ സർവൈവ് വാട്ട് എവർ ഇസ് കമ്മിങ് അല്ലെ. അപ്പൊ എന്ത് വന്നാലും നമ്മളത് സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. ബട്ട് ട്രസ്റ്റ് യുവർ സെൽഫ്.
0: തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ഒരു ദിവസത്തിൻ്റെ അധ്യായം മാത്രമല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരുപാട് അധ്യായങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളറിയാത്ത ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെയാണോ എൻ്റെ ലൈഫിനെ മറ്റൊരാൾ പറഞ്ഞു തന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ തന്നെ നമുക്കറിയാം നമ്മളെന്താണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. മറ്റൊരു വ്യക്തി പറഞ്ഞ് അത് അടിയുറച്ച് അല്ലെങ്കിൽ അതിനെ ഉറപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകരുതേ ഇങ്ങനാണോ ഞാൻ എന്നത് ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവരുത് അല്ലേ. നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമ്മുടേതായ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, നമ്മുടേതായ ഒരു ഗ്രോത്ത് ഉണ്ട്, നമ്മുടേതായ ഒരു വേ ഉണ്ട്, നമ്മുടേതായ ഒരു കൾച്ചർ ഉണ്ട്.

0: അല്ലേ, അതിനെ ഒരാൾ പറഞ്ഞ് ഇന്നതാണ് നീ എന്ന് പറയുമ്പോൾ അതിനെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇൻ കേസിൽ അവരോട് തർക്കിച്ച് ജയിക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു കേപ്പബിലിറ്റി അവർക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തർക്കിച്ച് ജയിക്കാന്നുള്ളത് നമ്മൾ മണ്ടന്മാരായതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ അല്ല, അതവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു ബോധം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില മൗനങ്ങൾ പാലിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്, പല രീതിയിലുള്ള കോൺട്രവേഴ്സീസ് ആണെങ്കിലും പല പ്രശ്നങ്ങളിലൂടെ ആണെങ്കിലും നമ്മളല്ലാത്തൊരു വ്യക്തിത്വം നമ്മളെ ആക്കുന്ന രീതിയിലെല്ലാം പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ സജീവമായിട്ട് വരും. പക്ഷേ അവിടെ ഡൗൺ ആവാതെ നമ്മൾ നമുക്കൊരു വിശ്വാസം കൊടുക്കണം. കണ്ണാടിയിൽ നോക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വീണേനി, ഞാൻ ഇങ്ങനാണോ ഞാൻ അങ്ങനാണോ എന്ന് ചിന്തിക്കാതെ യെസ് എനിക്കറിയാം എന്നെ എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം അല്ലേ. ഏത് സമയത്തും നമ്മളൊരു വിശ്വാസം ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ പിച്ച് ചീന്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ നമുക്കൊരു വിശ്വാസം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയായിട്ട് മാറുകയാണ്. ഇന്നത്തെ കാലത്തും പണ്ടെന്നല്ല ഇന്നെന്നല്ല ഇനി നാളെ എന്നല്ല എന്നാണെങ്കിലും നമുക്ക് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. നമുക്കൊരു സമാധാനം ഒരു സമയം എത്തുമ്പോൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തു നമ്മളെ തന്നെ കൊന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തും എല്ലാ വിഭാഗങ്ങൾക്കും, അതായത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. ആർക്കും അത് വേണ്ട, സ്ത്രീകൾക്ക് മാത്രമൊന്നും ഒരിക്കലും ഇപ്പോൾ ഒരു ഫെമിനിസം രീതിയിലുള്ളൊരു സംസാരമല്ല ഇതല്ലേ. എല്ലാവർക്കും സെൽഫ് റെസ്പെക്ട് വേണം, എല്ലാവർക്കും അവരുടേതായ പരിഗണനകളും കാര്യങ്ങളും എല്ലാം വേണം എന്ന് നമ്മൾ വിശ്വസിക്കുക അല്ലേ.
1: അതെ, നമ്മൾ നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് മല്ലയ്യ അല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് തോൽവികളും ഒക്കെ നമുക്ക് വരാം, പക്ഷേ ഒരു ദിവസം നമ്മൾ ഇതിനെല്ലാം അത് ജീവിച്ച് മുന്നിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നമ്മളത് സൂക്ഷിച്ചു കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്,
0: മനോഹരമായി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളല്ലാതെ നമ്മൾ പിന്നെ ആരും മനസ്സിലാക്കാനാണ് അല്ലേ. അപ്പം നമ്മൾ അങ്ങ് അടിപൊളിയായിട്ട് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് തുടരുക. ട്രസ്റ്റ് യുവർ സെൽഫ് എപ്പോഴും ഓൾവേസ് അല്ലേ, അങ്ങനെ തന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏത് നിമിഷവും ഏത് വ്യക്തിയും നമ്മളെ ഒന്ന് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഒന്ന് ഡൈലൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റൂട്ട് മാറ്റാനോ ഒക്കെ സാധ്യതയുണ്ട്.
1: മറ്റൊരു വ്യക്തിത്വം വീഴാതിരിക്കുക, ചാലിച്ച് തന്നിട്ട് ഇതാണെന്ന് പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. നമ്മളത് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനെയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളങ്ങനെ നല്ല രീതിയിൽ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ നമ്മളെ വിശ്വസിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരും നമ്മളെ ട്രസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിലെപ്പോഴും നമ്മൾ കെയർ ആയിരിക്കുക. നമ്മളൊരിക്കലും നമ്മളെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്, അത് നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിളിലായിരിക്കും നമ്മളങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡായിരിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
0: അപ്പോൾ എല്ലാവരെയും സ്വന്തമായിട്ട് അങ്ങോട്ട് സ്നേഹിച്ച് നമ്മളൊന്ന് കാണട്ടെ അല്ലേ. സ്വന്തമായിട്ട് സ്നേഹിക്കുക. അപ്പോൾ അതുവേണ്ടി സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രയോഗമാണിത് സെൽഫ് ലവ് എന്ന്, അങ്ങനൊന്നും ഇല്ല. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ മൂവ് ചെയ്യുക, ഇന്നത്തെ ദിവസം മനോഹരമാക്കിക്കൊണ്ട്. നല്ലൊരു കൊട്ടേഷനാണ്, നമ്മളും വിശ്വസിച്ചുകൊണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ, ഇനി സെൽഫ് റെസ്പെക്ട് വേണ്ടാന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞങ്ങളത് എതിർത്ത് പറയുന്നതാണ്. നിങ്ങളെ ഞങ്ങൾ സ്നേഹിപ്പിച്ച് സ്വന്തമായി സ്നേഹിപ്പിച്ച് അടങ്ങും.
1: അതെ, അപ്പൊ എല്ലാവർക്കും ഒന്ന് സന്തോഷമായോ എന്ന് കൂടി നമ്മൾ ചോദിക്കുകയാണ്.
0: അതെ, അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ നമ്മുടെ സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടേതായ ഇഷ്ടങ്ങൾ കുറച്ചുണ്ട് അല്ലെ. കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്തില്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ നമ്മളോട് ഇങ്ങോട്ടത്തേക്ക് ചോദിക്കും, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു നിങ്ങളുടെ കാര്യം നോക്കണ്ടെന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് ചിന്തിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കുക അല്ലെ. നോക്കുക,
1: അതിപ്പോ ഇത് പൊതുവെ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞോ അങ്ങനെ ചെയ്യരുതെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് നിർത്തി എന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പലരും കേൾക്കാറുള്ളതാണ്
0: അല്ലെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ മുമ്പിൽ നമ്മളും ഇണ്ടാണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ എത്താതിരിക്കുക. ഒരു ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ എന്റെ ഈ ഒരു ടൈമിൽ എനിക്ക് അത് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാറുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അപ്പൊ ഇതിനകത്തുനിന്ന് കുറച്ചൊന്ന് ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് എന്ന് ഇനിയിപ്പോ സൺഡേ വരാൻ പോകണം, എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കൂടുതൽ ഇപ്പൊ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും ശ്രീലക്ഷ്മി?
1: ഒരു സിനിമയൊക്കെ
0: എന്താ രസം, ഇപ്പൊ ഒരുപാട് സിനിമകളുണ്ടല്ലേ,
1: മലയാളത്തിൽ തന്നെ ആണെങ്കിലും ഒരുപാട് സിനിമ.
0: നിങ്ങൾ ഏതൊക്കെ ചിത്രങ്ങൾ കണ്ടു എന്നുള്ളത് മെസ്സേജ് ചെയ്തോളൂ. ഇപ്പൊ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരൻ എന്ന ചിത്രമുണ്ട് നമ്മുടെ ആശയുടെ ആശ, അതെ, ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള ആശയങ്ങളൊക്കെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അല്ലേ.
1: അതെ അതെ, അപ്പോൾ നിങ്ങളിപ്പോ കണ്ട ചിത്രങ്ങളെ പറ്റിയും അതിന്റെ ഒരു അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിനെ കുറിച്ചുള്ള എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്കായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നമ്മളിലേക്ക് അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട നമ്പർ 8848558785.
0: അപ്പൊ നമ്മളിങ്ങനെ സിനിമ

ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടി ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മെയിനായിട്ട് തിയേറ്ററിലേക്ക് വരുന്നത് ഒരു എന്തെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു പോപ്കോണോ ആയിട്ടൊരു സൈഡിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾ വരുന്ന സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ആ ഒരു അല്ലെങ്കിൽ ഒന്നെങ്കിലും മധുരമുള്ളൊരു പോപ്കോൺ അല്ലെങ്കിൽ നല്ല എരിവുള്ളൊരു പോപ്കോണാണ് അവരുടെ മനസ്സിലേക്ക്. നമ്മുടെ മനസ്സിലങ്ങനൊക്കെ തന്നെ ഒരു സിനിമയുടെ കൂടെ ഇങ്ങനെ ആ ഒരു ആസ്വാദനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും കൂടെ ഇരുന്ന് പോപ്കോണൊക്കെ കഴിച്ചിരിക്കുക എന്നുള്ളതും ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്.

0: കിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കും, അല്ലെങ്കിൽ പോപ്കോൺ കിങ് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഒന്ന് അത് പെട്ടെന്ന് അയക്കൂ. കാരണം എന്ന് വെച്ചാല് എല്ലാം ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കണം എന്നില്ല. വളരെ രസകരമായിട്ട് നമുക്ക് ഈ ഒരു ലൈവ് കൊണ്ടുപോകാം. ഈ ഇത്തരത്തിലുള്ള ചില ആൻസർ ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി അല്ലെ നമുക്കൊന്ന് ഹാപ്പി ആകാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ രാജൻ ചേച്ചിക്ക് ആണെങ്കിൽ ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കാം. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ചേച്ചി ഇങ്ങനെ മെസ്സേജ് അയക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ അത് അത്തരത്തിലുള്ള ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ശ്രോതാക്കളുണ്ട് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അവരെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വന്ന് ഇപ്പൊ ഒരു ചോദ്യം ഞങ്ങൾ ചോദിച്ചപ്പോ പെട്ടെന്ന് ഒരു ഉത്തരം മനസ്സിൽ വന്നില്ലേ, അത് പെട്ടെന്ന് അങ്ങ് മെസ്സേജ് അയക്കും.
1: അപ്പൊ ഇന്ന ആൻസർ അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ പെട്ടെന്ന് അയക്കുക. പോപ്കോണിന്റെ രാജാവ് രാജാവിനെ എന്തായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ ആരായിരിക്കും എന്നുള്ള കുസൃതി ചോദ്യമാണ്. ഡയറക്റ്റിലേക്കൊന്നും പോവരുത്, കുസൃതി ചോദ്യമാണ്. അപ്പൊ ഇന്നത്തെ ഒരു അപ്ഡേഷനിലേക്ക്
0: കുസൃതി ചോദ്യം മാത്രമാണ് ചോദിക്കാറ്.
1: യെസ്, അങ്ങനെയൊന്നുമല്ല. യെസ്, അപ്പോൾ അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വ്യാപകമായ മഴയ്ക്ക് സാധ്യത എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് ജില്ല സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പൊന്നും ഇല്ല, പക്ഷേ എങ്കിലും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നാളെ മുതൽ 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു മഴ ഒരു രീതിയിലേക്ക് 3-4 ദിവസത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് 3 മണിക്കൂറിനിടയ്ക്ക് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ.
0: അതെ, അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മഴ കുറവായിരുന്നു, നല്ലൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മഴകൾ, ഇപ്പം ഇപ്പോഴത്തെ വൈകുന്നേരങ്ങളിലൊക്കെ ചെറിയ മഴകൾ മഴ അല്ലേ നമുക്കിങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് അലേർട്ടും കാര്യങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കൂന്ന് കൂടി നമ്മൾ പറയുകയാണ്. നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ശ്രോതാക്കളുണ്ടല്ലേ. അപ്പോൾ അവർ വിവിധ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭൂപ്രകൃതിയും ഒക്കെ വളരെയധികം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അലേർട്ടും കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സേഫ് ആയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള അലേർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സേഫ് ആണോ എന്നുകൂടിയൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ മാത്രമല്ല വിശേഷങ്ങൾ പറയുന്നത്, ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ.
1: ഇന്ന് നമ്മൾ രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ സെൽഫ് യുവർ സെൽഫ്, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റിനെ പറ്റിയും സെൽഫ് ലവിനെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി. യെസ്, ട്രസ്റ്റിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഇൻ കേസിൽ നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നമ്മൾ എന്തായാലും സെൽഫ് ലവ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യം. യെസ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവർ എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത്. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ അല്ലേ. അല്ലെങ്കിൽ അതിലൊരു ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ടും എപ്പോഴും ഒരു അൺഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്കൊരു ഒരു സ്നേഹം നമ്മളോടുണ്ടെങ്കിലേ മറ്റുള്ളവരെ നമുക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ എല്ലാവരും. മെസ്സേജ് അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785.
0: അപ്പോൾ ഇങ്ങനെ ട്രസ്റ്റിനെ പറ്റിയും സെൽഫ് ലവിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ പണ്ട് മുൻപൊരു പ്രയോഗം എന്ന് വെച്ചാൽ സെൽഫിഷ് എന്നുള്ളതായിരുന്നു അല്ലേ. പക്ഷേ കൂടുതലും നമ്മൾ പല കാര്യങ്ങളും നോക്കുമ്പോൾ ഒരുപാട് സെൽഫിഷ് അല്ല, പക്ഷെ ഒരു ചെറിയ സെൽഫ് ലവ് എങ്കിലും വേണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അതിനെ ഇന്ന് നമ്മൾ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. പലരും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, യൂസ്ലെസ് ആണ് എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ യൂസ്ലെസ് അല്ല, യൂസ്ഡ് ലെസ്. വളരെ കുറച്ച് മാത്രമേ നമ്മൾ നമ്മളെ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഒരു സക്സസിലോട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളിലോട്ടോ നമ്മൾ എത്താൻ പറ്റാത്തത്. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഒരു സെമിനാർ പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. പക്ഷെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ അതിനൊന്ന് വൈഡായിട്ട് ചിന്തിക്കുകയും അങ്ങനെ അതിനു വേണ്ടിയിട്ട് കുറച്ചും കൂടി റിസർച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നോക്കുക. അപ്പോൾ അത് നമ്മുടെ ഒരു എത്രത്തോളം നമുക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളിങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിങ്ങനെ വളരെയധികം പോസിറ്റീവാക്കി മുന്നോട്ട് പോവുകയാണ്.
1: അതെ, അപ്പോൾ നമ്മളും അതോടൊപ്പം തന്നെ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ചെറിയ ബ്രേക്കിൻ്റെ സമയമായിരിക്കുന്നു. ഈ ഒരു പാട്ടിനെ പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ ആ ഒരു മാന്ത്രികതയെപ്പറ്റി നമ്മൾ അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ആരും ട്യൂണൊന്നും മാറ്റണ്ട അല്ലേ, റേഡിയോ സാന്ത്വനം തന്നെ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കൂ. മനോഹരമായൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ
0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
4: ആതിരാ. യെസ്, അപ്പൊ നല്ലൊരു പാട്ടായിരുന്നു. എന്ത് രസമാണ് ഈ പാട്ട് കേൾക്കാൻ അല്ലേ. എത്ര വർഷങ്ങളുടെ ഒരു പഴക്കം ഉണ്ടെങ്കിലും ആ പാട്ടിൽ ഇങ്ങനെ അലിഞ്ഞു പോകാൻ, അല്ലെങ്കിൽ
3: മധുര 17 എന്ന് നമുക്ക് പറയാം.
4: തീർച്ചയായിട്ടും ആ ഒരു സംഗീതത്തിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ആ ഒരു സംഗീതത്തെ ആ രീതിയിൽ നമ്മളിലേക്ക് അലയിച്ച, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു പുതുമ ഒരു ഫ്രഷ്നെസ് തരുന്ന ആ ഒരു സംഗീത സംവിധായകൻ ആരാണ്?
3: ശരത് സർ. വേറെ ആര്?
4: അപ്പൊ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോ നമ്മുടെയൊക്കെ മനസ്സില് പാട്ടുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഇതാരാണ് ചെയ്തത്, ഇതാരാണ് ചെയ്തത് എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടല്ലേ. ശരത് സറിന്റെ വളരെ കുറച്ച്, അല്ലെങ്കിൽ മലയാള സിനിമാ സംഗീത ലോകം അധികം നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടാത്തൊരു സംഗീത സംവിധായകൻ ആണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അല്ലെ. അത്രയും മനോഹരമായിട്ടുള്ള, പക്ഷെ എല്ലാ പാട്ടുകളും അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ള എല്ലാ പാട്ടുകളും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നത്. ഇപ്പൊ ഈ ഒരു ശ്രീരാഗമോ എന്ന ഗാനം, അതുപോലെ ഈ സിനിമയിലെ തന്നെ താളമയഞ്ഞു ആ ഒരു ഗാനം, ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് എത്തുന്നത്. ആദ്യത്തെ ആ ഒരു സിനിമയിലെ ആദ്യത്തെ അത്രയും പാട്ടുകളും ഇപ്പോഴും ഹിറ്റാണ് എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം.
3: അപ്പൊ അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള ഒരുപാട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന, എപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ ചേർത്ത് വെക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഗാനമാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചത് 1990 ആണല്ലേ, ക്ഷണക്കത്തില്. അത് ആ ഒരു ക്ഷണക്കത്തിലൂടെ അദ്ദേഹം തന്നെ സംഗീത ജീവിതം മലയാള സിനിമയിൽ ഇങ്ങനെ ആരംഭിച്ചു. ഇപ്പൊ ഒരുപാട് എന്താ വ്യത്യസ്ത ഭാഷകളിലൊക്കെ അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ടുകളെ പറ്റിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ ഓരോ ഉപകരണങ്ങൾ അതിന്റെയൊക്കെ ഒരു മിഴിവോടെ കൂടിയാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു പാട്ട് കേട്ടപ്പോ തന്നെ, ഈ നമ്മളുടെ ഈ ശ്രീരാഗമം കേട്ടപ്പോ തന്നെ എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ തന്നെ അതിനൊരു ഒന്നിലും ഒന്നും ഒരു മങ്ങി പോകുന്നില്ല, എല്ലാം ഇങ്ങനെ അതേപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു വ്യക്തമായിട്ട് ധാരണയുണ്ട് ഇപ്പൊ ഇത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ പരമാവധി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്.
4: ഒരു എല്ലാ സംഗീത സംവിധായകർക്കും അവരുടേതായ രീതിയിലുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ ശരത് സാറിന്റെ സംഗീതം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോമ്പോസിഷനിലും ആ ഒരു പ്രത്യേകത നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അതിശയമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു സംഗീതജ്ഞൻ എന്ന എന്തിലുപരി ഒരു അതുല്യമായിട്ടുള്ള ഒരു പ്രതിഭയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈണങ്ങൾ ഇങ്ങനെ ഒരു മ്യൂസിക് എന്ന രീതിയിൽ ആ ഒരു സെക്ഷനിലേക്ക് എത്തിയ ഒരു വ്യക്തി കൂടെയാണ് ശരത് സാർ എന്ന് പറയുന്നത്. 6.5 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈണം ചിട്ടപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ അമ്മ ആണ് അദ്ദേഹത്തിൻ്റെ ഗുരു, ആദ്യ ഗുരു ഇന്ദിരാദേവി എന്നുള്ളത്. പിന്നീട് നമ്മൾ കണ്ട ക്ഷണക്കത്ത് 1990s ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ പാട്ട് നമ്മൾ എത്തുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ജേണി ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് ഒരുപാട് തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒരുപാട് അന്യഭാഷകളിലും അദ്ദേഹം സംഗീതം നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ ഈ പാട്ടുകളുടെയൊക്കെ ഒരു സംഗീത സംവിധായകൻ ഇദ്ദേഹമാണ് എന്നറിയാൻ സാധിച്ചത് റിയാലിറ്റി ഷോസിലൂടെ ജഡ്ജായിട്ട്
3: എന്താണ് സംഗതി എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ ശരത് സാറാണ്. അപ്പൊ ഒരു പാട്ടുകളെ പറ്റി കൂടുതലായിട്ട് നമുക്ക് ഇപ്പൊ ഒരു സംഗതി എന്ന് പറയുന്ന അതിന് എത്രമാത്രം പ്രാധാന്യമാണ് പാട്ടിലുള്ളത് എന്നൊക്കെ നമുക്ക് ശരത് സാറിലൂടെയാണ് മനസ്സിലാക്കി തന്നത്. ഒരു അവയർനെസ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു എന്താ വിധി പ്രഖ്യാപനങ്ങളൊക്കെ. അപ്പൊ നമ്മള് ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല ദേഷ്യമൊക്കെ വരും, അപ്പൊ അങ്ങനെ വീട്ടിലൊക്കെ ആൾക്കാർ
4: നന്നായിട്ട് പാടുന്ന കുട്ടികളുടെ, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള റിയാലിറ്റി ഷോസ് ആണ് ഈ പാട്ടുകളിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് തന്നെ ശരത് സാറിന്റെ ആ ഒരു ജഡ്ജ്മെന്റും അങ്ങനെയൊക്കെ കൊണ്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ആദ്യത്തേക്ക് തുടക്ക സമയത്തൊക്കെ നമുക്കൊരു ദേഷ്യമായിരുന്നു, എന്തായാലും സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് ആ ഒരു പാട്ടിന്റെ വഴിയും അതിന്റെ സംഗതി ആ ഭംഗി കൂട്ടുന്ന രീതികളൊക്കെ നമുക്ക് തന്നെ ആ വോക്കലിന്റെ റേഞ്ച് ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.
3: ഏകദേശമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഈ സംഗീതത്തെ പറ്റിയിട്ടുള്ള ഒരു നോളജ്, അതായത് ഇപ്പോൾ ടെമ്പോ, ശ്രുതി, സംഗതി എന്നുള്ളതൊക്കെ, അതേപോലെ തന്നെ പല്ലവി, അനുപല്ലവി, ചരണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. അതായത് സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാതിരുന്ന കാലത്ത് നമുക്കിങ്ങനെ ഇതിനെ പറ്റിയുള്ളൊരു അവയർനെസ് തന്നത് തീർച്ചയായിട്ടും അത് ശരത് സാർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു ഇതിൽ ഇങ്ങനെയും കൂടി നമുക്ക് ഓർക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു ഈ ഒരു ദിവസം. അപ്പൊ ഒരുപാട് സന്തോഷം. അതിൽ
4: ഈ റിയാലിറ്റി ഷോസിലൊക്കെ നമുക്ക് ചില സമയത്ത് ദേഷ്യം വരുവാണെങ്കിലും ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കിയത് അദ്ദേഹമാണ് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ചെറിയ ചില സ്ലാങ്സും എം ജി സാറിന്റെ എം ജി അണ്ണാച്ചി എന്താ അണ്ണാച്ചി എന്നൊക്കെ അങ്ങനെയുള്ള കുറെ പ്രയോഗങ്ങളും ആ ഒരു സഭയെ കുറച്ചും കൂടെ മനോഹരമാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്.
3: പാടുന്ന കുട്ടികളെ ഇടമോനെ നീ എന്തു പറഞ്ഞത്,
4: അത് പിന്നീട് ഒരു തമാശ എന്ന രീതിയിൽ ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വൈവിധ്യങ്ങളിലൂടെ ഇപ്പൊ ഒരു സിനിമ അല്ലെങ്കിൽ അതിന്റെ സംഗീതം അതിന്റെ ബീജം ഇതിലെല്ലാം ഒരു ലെജൻഡ് എന്ന രീതിയിൽ പലരുടെയും ഒരു സ്ഥാനം ഇന്നും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അതുപോലെ മലയാള സിനിമയിൽ എന്നും എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ശരത് സുജിത് വാസുദേവൻ അല്ലെ. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും ശരത് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ എന്തുകൊണ്ടോ അണ്ടർ റേറ്റഡ് മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിഗണനകൾ ലഭിച്ചിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്ര നല്ല മ്യൂസിക്കൽ കോമ്പോസിഷൻ ആണ് അദ്ദേഹം സമ്മാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, ഒരു സംഗീതത്തിൽ എനിക്ക് ഭക്ഷണം മാത്രമാണ് ആൾക്കാരിൽ നിന്ന് മോഷ്ടിക്കാൻ ഇഷ്ടം, എനിക്ക് സംഗീതത്തെ മോഷ്ടിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്ത് മാറ്റപ്പെടേണ്ടതല്ല, ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് സംഗീതജ്ഞൻ എന്ന് പറഞ്ഞാൽ റിയൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്ന് വിശ്വസിക്കുന്ന, അത്ര അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹം പല ഇന്റർവ്യൂസിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ.
3: അതേപോലെ തന്നെ അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില പാട്ടുകളൊന്നും ഇങ്ങനെ ദൂരെ നിന്ന് നോക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ടതാണ് ഈ ഭാവയാമി
4: പാട്ട് ഒരിക്കലും നമുക്ക് പാടാൻ പറ്റില്ല. പിന്നെ റിയാലിറ്റി ഷോസിലൊക്കെ ഒരുപാട് പേര് ശരത് സാറിന്റെ പാട്ടുകൾ പാടുക എന്നുള്ളത് ടഫാണ്, അതൊരു ഒരു ടാസ്ക് തന്നെ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പാടാൻ ടഫാണ് എന്ന് നമുക്ക് തന്നെ തോന്നാറുണ്ട്. അത്രയും പറയുന്നത് പോലെ തന്നെ സംഗതീസ് ചേർക്കുന്ന ഒരു
3: വ്യക്തിയാണ്. അപ്പൊ ഈ ഭാവയാമയിൽ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും കേട്ടോ. ഞാൻ നമുക്ക് ചിലതൊന്നും എവിടെയൊക്കെയാണ് ഇത് എന്തൊക്കെയാണ് അതിന് എത്ര നമ്മൾ ഭയങ്കരമായിട്ട് സ്പീഡ് കുറച്ചൊക്കെ ഇട്ട് ഇങ്ങനെ എഴുതിയെടുത്ത് നമ്മൾ അങ്ങനെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ സ്റ്റേജിലൊക്കെ പാടുന്ന കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾ സമ്മതിക്കണം, കാരണം അവർ ആ ഒരു പാട്ടൊക്കെ എടുത്ത് പാടുന്നു. പക്ഷേ ചില പാട്ടുകളൊക്കെ തോന്നുന്നു നമുക്ക് നല്ല രീതിയിൽ എന്താ ഒരു മെൽറ്റിംഗ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും, പക്ഷേ നമ്മളങ്ങനെ തോന്നൽ മാത്രമാണ് കേട്ടോ. അപ്പൊ ആ പാട്ടിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ
4: തോന്നൽ മാത്രമാണ്. ശരത് സാറിന്റെ പാട്ടാണെങ്കിൽ അതില് പാടാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഒരുപാടുണ്ട്. പരീക്ഷണങ്ങളുടെ ഒരു ഉസ്താദ് തന്നെയാണ് മലയാളത്തിലെന്ന് പലപ്പോഴും നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം അത് തമിഴ് ഇൻഡസ്ട്രിയിലും അത് പ്രയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 100+ ഈണങ്ങളുടെ ഒരു പരീക്ഷണത്തിലാണ് ന എന്ന ഒരു 180 എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം തനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനനന ഗീത അതിമനോഹരമായിട്ട് പാടിയിട്ടുള്ളൊരു പാട്ടാണ് സുജാതയുടെ മകള്. അപ്പൊ ആ ഒരു പാട്ട് എപ്പോഴും അതിശയമായിട്ട് ഇന്നും സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്.
3: അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി പാട്ട്, ഇപ്പൊ നമ്മൾ കേട്ട ശ്രീരാഗമോ, അതേപോലെ താളമയഞ്ഞും, അതേപോലെ മംഗളങ്ങള,
4: അതുപോലെ ഒരു വശ്യതയും പ്രണയവും എല്ലാം കൂടെ ലയിച്ചിട്ടുള്ള ഒരു പാട്ടാണ് തച്ചുളി വർഗീസ് ചെയ്യുക പറഞ്ഞ
3: മാലയം
4: മാറോടലിഞ്ഞു. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മെൽറ്റായിട്ട് പോകുന്ന ഒരു പാട്ടാണ്,
3: എല്ലാവരും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഭക്തിയും സംഗീതവും ഒക്കെ ഒരുമിച്ച് ഒന്നാണ് ഗുരുവായൂരപ്പന്റെ ഒരു പാട്ട്, പ്രണതോസ്മി
4: ഗുരുവായൂർ. ചിത്രത്തിലെ എല്ലാ പാട്ടുകളും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പാട്ടുകളാണ് മലയാളത്തിൽ.
3: ഇന്ന് നമ്മളോടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ആവശ്യപ്പെടാറുള്ള ഒരു പാട്ട് കൂടിയാണ് പ്രണതോസ്മി. അതിപ്പോഴും നമുക്കറിയാൻ പല റീലുകളിലും നമ്മളുടെ ആ ഒരു ഭക്തിയെ കുറച്ചും കൂടി കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ
4: ശരത് സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകളിൽ ഒന്നാണ് കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. ഇത് ഇതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കൂടാനുള്ള കാരണം എൻ്റെ അമ്മ

0: പാടി എന്നെ ഉറക്കുന്ന പാട്ടായിരുന്നു. അത് എന്റെ പേര് അതിന്റെ അകത്തുണ്ട്.
1: അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് മിക്ക പാട്ടിലും ആദ്യയുടെ പേരുള്ളത് കൊണ്ട് നമ്മളിവിടെ പാട്ട് പ്ലേ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മളിങ്ങനെ. അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ആകാശ ദീപം ഇന്നും ഉണരും ഇടമായോ എന്ന് തുടങ്ങുന്ന അതേപോലെ തന്നെ ഒരു പാട്ടാണ്
2: മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ.
1: അതെന്ത് മനോഹരമായിട്ടാണ് അല്ലെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ നമ്മളുടെ ഓർമ്മകളിലും അല്ലെങ്കിൽ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട്
0: പാട്ടുകളാണ്. അതുപോലെ കമ്പോസിഷന്റെ കാര്യം പറയുമ്പോൾ കുറച്ചൊരു മലയാളത്തിലൊരു ഒരു ഡൈനാമിക് ഒക്കെ കൊണ്ടുവന്ന പാട്ടാണ് ദയ എന്ന ചിത്രത്തിലെ സ്വർഗം തേടി വന്നോരേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് നല്ല രസമാണ് കേൾക്കാൻ അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് വൈവിധ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ശരത് സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമാണിന്ന് അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ശരത് എന്ന് പറയുമ്പോൾ ഒരു ശരത് കാലം തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംഗീതത്തിലൂടെ സ്വരങ്ങളിലൂടെ വൈവിധ്യങ്ങളിലൂടെ മലയാളത്തിൽ ഇങ്ങനെ മിന്നി നിൽക്കുന്ന എന്നും പ്രിയപ്പെട്ടതായി നിലനിൽക്കുന്ന ഒരു പിടി ഗാനങ്ങൾ ഒരുപാട് പാട്ടുകളൊന്നും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടില്ല. പക്ഷേ ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകളെല്ലാം ഒന്നിനൊന്ന്
1: മികച്ചതായിട്ട് പാട്ടുകളാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു പിറന്നാൾ ദിനം നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM ആശംസിക്കുകയാണ്.
0: അപ്പൊ അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള മികച്ചതായിട്ട് നിലനിൽക്കുന്ന ഒരു തമിഴ് സോങ് നമുക്ക് കേട്ടാലോ.
1: തീർച്ചയായും നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ആ യാത്രയോടൊപ്പം ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
4: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചു. അപ്പൊ ശരത് സാറിന്റെ,
3: ഞാൻ സത്യം പറഞ്ഞാല് നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോ അത് പറഞ്ഞിട്ട് പറ്റുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്തോ, ഈ പാട്ട് കേൾക്കുമ്പോ ആരാണെങ്കിലും ആ ഒരു ഇങ്ങനെ പിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് നോക്കും, പക്ഷെ നമുക്ക് നടക്കില്ല. അത് എത്ര ഉണ്ട് നമുക്ക് എണ്ണിയ പോലും നമുക്ക് കിട്ടില്ല. പക്ഷെ അസാധ്യമായിട്ടുള്ള ഒരു സോങ് ആണ്. കാർത്തിക്കും ശ്വേതയും കൂടെ ആണ് അത് പാടിയിരിക്കുന്നത്. എന്തായാലും ദ ബെസ്റ്റ് സോങ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു ദിവസത്തിൽ നമ്മുടെ ഒരു ഡെഡിക്കേഷൻ ാണ് നമ്മൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ മനോഹരമായിട്ട് സമ്മാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ
4: നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കുസൃതി ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പോപ്കോൺ കിങ്ങിനെ എന്ത് വിളിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ വളരെ രസകരമായിട്ടുള്ള ഒരു കുറെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതല്ല ആൻസേഴ്സ് ഒക്കെ എങ്കിലും കറക്റ്റ് ആൻസർ ഒക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പൊ അതിന് ആ മെസ്സേജൊക്കെ നമുക്ക് വായിച്ചാലോ.
3: അപ്പൊ മെസ്സേജസ് ഒക്കെ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജൻ ചേച്ചി, ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം പോപ്കോണിന്റെ രാജാവ് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചത്. പോപ്പ് രാജാവ്, പോപ്പ് കിങ് എന്നല്ല ഞാൻ ചോദിച്ചത്, പോപ്കോൺ ആണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ കഴിക്കുന്ന പോപ്കോൺ ഇല്ലേ, അതിന്റെ രാജാവ് ആരാണെന്നാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ നമ്മുടെ രാജൻ ചേച്ചി മൈക്കിൾ ജാക്സൺ എന്നാണ് അയച്ചിരിക്കുന്നത്, പക്ഷെ ചേച്ചി ഡയറക്റ്റ് ആയിട്ട് ചിന്തിച്ചു. അപ്പൊ ചേച്ചി ട്രൈ ചെയ്തോണ്ട് ഇരിക്കുക.
4: നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കുന്നില്ല,
3: ഒരിക്കലും. അതെ, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ പറയും കേട്ടോ, ഇടതടവില്ലാതെ നമ്മൾ പറയും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് നമ്മൾ പറയും കേട്ടോ. യെസ്, അപ്പോ രാജൻ ചേച്ചി ട്രൈ ചെയ്തോണ്ടിരിക്കുക. ജോബ് ചേട്ടൻ രാവിലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്.

0: നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളെ വെട്ടിക്കളയുന്നത്, നഖങ്ങളെയാണ് വെട്ടിക്കളയുന്നത്, വിരലുകളെ അല്ല. അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വളരുമ്പോൾ നമ്മളിലെ ഈഗോ ആണ് ഇല്ലാതാക്കേണ്ടത്, ബന്ധങ്ങളെ അല്ല. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൊട്ടേഷൻ അദ്ദേഹം അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു ദിവസം കൂടി നേരുന്നു.
1: ഗുഡ് മോർണിംഗ് ജോബി ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഒരു കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരവും
0: അയക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു ആൻസർ. ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു, പോപ്കോണിന്റെ രാജാവ്, പോപ്കോണിന്റെ കിങ് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്മളെ കടത്തി വെട്ടാൻ വേണ്ടിയിട്ട് ബാബുരാജൻ സാറും കൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യം ഞാനൊന്ന് പറയട്ടെ. ചുണ്ടില്ലെങ്കിലും ചിരിക്കും, കരയും അട്ടഹസിക്കും. കടങ്കഥയാണിത്. ബാബുരാജൻ സാർ ആശ്രമത്ത് നിന്നൊരു ചോദ്യമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് കൂടി നിങ്ങൾ ആൻസർ ചെയ്യുക അല്ലേ.
1: യെസ്, അതെ. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ്, നമ്മുടെ ചിത്രാമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ആതിരക്കുട്ടി, ശ്രീകുട്ടി ആൻഡ് ടെക്. ശരത് സാറിൻ്റെ അപ്പൂപ്പൻ, അമ്മമ്മ, അമ്മമ്മ, മാമന്മാർ എൻ്റെ അയൽപ്പക്കക്കാരായിരുന്നു. സാറിന് ഞാൻ 5 വയസ്സുള്ളപ്പോൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ ചിത്രാമ്മയ്ക്ക് സാധിച്ചു. നിങ്ങളുടെ ടോക്ക് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: താങ്ക് യു ചിത്രാമ്മ, ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിന്. അത് കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശ്രീലക്ഷ്മി അത് മിണ്ടാണ്ടിരിക്കുന്നത്? ഞാൻ വായിക്കാത്. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ, ശ്രീകുട്ടിയുടെ ഗ്രാമഭംഗി ടൈം അല്പം കൂടി ഉയർത്തണം, പ്രോഗ്രാമിന് നല്ല രീതിയിലാക്കണമെന്ന രീതിയിൽ കുറച്ചും കൂടി ടൈം അതിന് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
1: അതിന് മുമ്പും ചിത്രാമ്മ അത് പറഞ്ഞിട്ടുണ്ട്,
0: അത് പരിഗണിക്കുന്നതാണ്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ ഒരു നമുക്കൊരു ചെറിയൊരു ഒരു ചെറിയ ക്യാപ്സൂൾ പോലെ എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇനിയും ആ പ്രോഗ്രാമിന്റെ ഒരു എന്താ സ്ട്രക്ചർ അനുസരിച്ചിട്ട് അതേപോലെ തന്നെ അതിന്റെ ആ ഒരു വിഷയത്തെയും കൂടി ഉൾപ്പെടുത്തി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ടൈമൊക്കെ കൂട്ടുന്നതായിരിക്കും.
0: അതുപോലെ ചിത്രാമ്മ ഒരു പാട്ട് കൂടി, ശരത് സാറിന്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിഷു പുലരിയോടടുക്കുന്ന ടൈമുകളിൽ നമ്മൾ എപ്പോഴും തിരയുന്ന പാട്ടുകളിൽ ഒന്നായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് വിഷു കിളി കണി പൂകൊണ്ടുവാ. അത് നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചിത്രാമ്മയ്ക്ക് നല്ലൊരു ദിവസം കൂടി നേരാണ്. യെസ്, അപ്പോൾ നമ്മുടെ സിന്ധു ചേച്ചി ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം അല്ലേ. യെസ്,
2: ശ്രീലക്ഷ്മി ആതിര, ഗുഡ് മോർണിംഗ്. പരിപാടി കേട്ടോണ്ടിരിക്കുകയാണ്. ശരത് സാറിന്റെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്, വെറൈറ്റി പാട്ടുകളാണ്. അത് പെട്ടെന്ന് സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് പാടിയെടുക്കാൻ പറ്റാത്ത ഒരു പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. നല്ല പാട്ടുകളാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. പരിപാടി കേട്ടോണ്ടിരുന്നപ്പോഴേ ഓരോ പാട്ടുകൾ നിങ്ങൾ പറയുന്നതും കേട്ടോണ്ടിരിക്കുകയായിരുന്നു.
0: യെസ്, അപ്പോൾ ശരത് സാറിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അത്രയും നല്ല നല്ല പാട്ടുകളാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്.
1: താങ്ക് യു സിന്ധു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വോയിസ് ഒക്കെ ഇട്ട് നമ്മൾ പറഞ്ഞ കാര്യത്തെ പറ്റി അപ്ഡേഷൻ തന്നെ നമുക്ക് ചേച്ചി തന്നു.
0: യെസ്, അപ്പോൾ നമ്മുടെ മായ ചേച്ചി തിരുമുല്ലാവാരത്ത് നിന്ന് അയച്ചിരിക്കുന്നു, എൻ്റെ കൂട്ടുകാരിയുടെ മകൻ ആയിട്ടുള്ള സുജിത് ലാലിൻ്റെ ബർത്ത്ഡേ ആണ്, നിങ്ങളെല്ലാവരും ചേർന്നൊരു വിഷ് കൊടുക്കണേ. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സുജിത് ലാലിന് വളരെ മനോഹരമായിട്ടൊരു ദിവസം ആശംസിക്കുന്ന ഒരു നല്ലൊരു ബർത്ത്ഡേ തന്നെ ആയിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ഒരു ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട് ഇനി നല്ല രീതിയിലൊരു സക്സസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. എത്ര വയസ്സാണെന്നും നമുക്ക് അറിയില്ല. അപ്പോൾ സുജിത് ലാലിന് ഹാപ്പി ബർത്ത്ഡേ. റേഡിയോ സാന്ദ്രൻ 90.4 FM ടീമിൻ്റെ വകയായിട്ടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ വകയായിട്ടും നമ്മളിങ്ങനെ പറയുകയാണല്ലേ ശ്രീലക്ഷ്മി.
1: തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സുജിത് ലാലിന്, നല്ലൊരു ബർത്ത്ഡേ കൂടി നേരുന്നു.
0: അതുപോലെ നമ്മുടെ മായ ചേച്ചി ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു, മായ ചേച്ചിയും സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് രാവിലെ തന്നെ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെൽസൺ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് അയച്ച് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ നമ്മുടെ പ്രീത ടീച്ചർ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, എന്നിട്ട് നിസ്സാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ എന്ന് കൂടി പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം പോപ്കോൺ കിങ് ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്കത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ആൻസർ വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5.
0: യെസ്, അപ്പോൾ നമ്മുടെ രേഖ ചേച്ചി ഹരിപ്പാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വന ഫാമിലി എന്ന രീതിയിലൊരു നല്ലൊരു സ്മൈലി എന്ന രീതിയിലൊക്കെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ നമ്മളെ നമ്മളായി അംഗീകരിക്കുന്നു കുറച്ചു പേര് കൂടെ ഉണ്ടെങ്കിൽ ആ ജീവിതം സുന്ദരമായിരിക്കും. യെസ്, അപ്പോൾ നല്ലൊരു കൊട്ടേഷൻ ആയിരുന്നു ചേച്ചി. അപ്പോൾ ചേച്ചി

0: പറയുന്നു, ഞാനും എത്തി നിന്റെ കൂടെ കൂട്ടുകൂടിയ ശേഷം പിന്നെ പിരിയാൻ വയ്യാതായി.
1: താങ്ക്
0: യു സോ മച്ച് ചേച്ചി. അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു എനർജിക്ക് വേണ്ടി, ദിവസത്തിന്റെ ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രോഗ്രാം എല്ലാം നന്നാവുന്നുണ്ട്. എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, മാധുര്യമ്മ പാടിയിട്ടുള്ളൊരു ഹരിനാമ കീർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും. കൊല്ലത്തിന് അഭിമാനമായ ശരത് സാറിന് ആശംസകൾ നേർന്നു. പക്ഷേ അതൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. പോപ്കോണിന്റെ കിങ് ആരാണ് എന്നുള്ള ചോദ്യത്തിന് പോപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അല്ല,
1: വേണമെങ്കിൽ
0: കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 11 മണി കഴിയുന്നതോടുകൂടി എൻ്റെ ആ ഒരു നിഷ്കളങ്ക ഭാവം നിങ്ങൾ കാണുന്നതായിരിക്കും. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ബിനീഷ് അടിമാലി, ബിനീഷ് ഏട്ടൻ അയച്ചിരിക്കുന്നു, സുജിത് ലാലിന് ഞങ്ങൾ അടിമാലിക്കാരുടെ ജന്മദിന ആശംസകൾ നേർന്നിരിക്കുകയാണ്. യെസ്. അപ്പോൾ ബിനീഷ് ഏട്ടാ സുഖമായിട്ടിരിക്കുന്നത് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ രമേഷ് കെ ജി സാറും അതുപോലെ തന്നെ ഒരു ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ലാസ്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ രമേഷ് കെ ജി സാർ അയച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല എനിക്ക് തോന്നുന്നു. ബാബുരാജൻ സാറിൻ്റെ ആൻസർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് റിവീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ. യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അപ്ഡേഷനിലേക്കും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യമാണെങ്കിൽ ലോകമാണെങ്കിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഈ വേസ്റ്റിൻ്റെ ഒരു വ്യാപനം അല്ലേ. നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പോൾ കൂടുതലും നമ്മൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് യൂസ് ആൻഡ് ത്രോയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് അതിന് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒന്ന് ഡൈലൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഒന്ന് നമുക്കൊന്ന് സംസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പഴങ്ങളുടെ വേസ്റ്റ് ആണെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റൊക്കെ ഇത്ര ദിവസത്തിനുള്ളിൽ അലിഞ്ഞ് മണ്ണിനോട് ചേരുന്നുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെയും ഇതുപോലെ ഇലക്ട്രോണിക്കിൻ്റെയും ഒക്കെ വേസ്റ്റുകൾ പെട്ടെന്ന് അലിഞ്ഞ് മാറാനോ അല്ലെങ്കിൽ അതൊന്ന് ഡൈലൂട്ട് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത് വലിയ രീതിയിലുള്ള മലിനീകരണത്തിൽ
1: ഒരിക്കലും അങ്ങനെ മണ്ണോട് ചേരില്ല.
0: അതെ. അപ്പം അതിനെ ഒന്ന് എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യേണ്ടത്, അതിനെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം നമ്മൾ വലിയ രീതിയിൽ സജീവമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിനൊരു രീതിയിൽ ആദ്യം ഈ വേസ്റ്റ് വിമുക്ത ജില്ലയായിട്ട് വയനാടിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുകയാണ് അല്ലേ. അപ്പം ഈ വേസ്റ്റിനെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ സംസ്കരിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്
1: ഇന്നത്തെ കാലഘട്ടത്തിൽ. അതിനെക്കുറിച്ചുള്ള അതിനെ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളൊരു അവയർനെസ്സും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള.
0: അപ്പോൾ രാജ്യം മുഴുവനാണെങ്കിലും എല്ലാ പ്രദേശത്തും അങ്ങനെയുള്ള ഒരു ഈ വേസ്റ്റിൻ്റെ ഈ ഒരു സംസ്കരണം, അല്ലെങ്കിൽ ഈ വേസ്റ്റിനെ ഈ ഒരു രീതിയിൽ വിമുക്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കാനും അതിൻ്റെ നടപടികൾ ഉണ്ടാവാനും സാധ്യത ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണല്ലേ.
1: അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 10:58 ആയിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകാനുള്ളൊരു സമയമായി. അപ്പോൾ ഒരു നല്ലൊരു പാട്ട് കേൾക്കാം. അതിനു മുൻപ് നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പോപ്കോൺ കിങ്ങിനെ എന്ത് വിളിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
0: പിന്നെ ഹെൽപ്പ് കൊടുക്കാം, നിങ്ങളൊന്ന് മലയാളീകരിച്ച് നോക്കൂ,
1: മലയാളത്തിൽ ചിന്തിക്കും. അതെ. അപ്പൊ അങ്ങനെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ 8848 5785. അപ്പൊ ആതിരാ, നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം
0: അല്ലേ.
1: തുടർന്ന് കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ് ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ.

0: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒരു കുസൃതി ചോദ്യവും ഒക്കെയായി. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
2: ആതിരയാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ശരത് സാറിൻ്റെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതെല്ലാം പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, അപ്പോൾ നമ്മുടെ ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ ഇങ്ങനെ ഉത്തരമൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് മലയാളീകരിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ എന്തായാലും ക്ലൂ കൊടുത്തു. യെസ്, അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്: പോപ്കോണിൻ്റെ രാജാവിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്താ
1: പോപ്കോൺ കിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം.
2: യെസ്, അപ്പൊ എന്നാലും ഒന്ന് കുറച്ചൊന്ന് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി കൊടുത്തതാണ്. എല്ലാവരും ആൻസർ അയച്ചോളൂ. സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്നു. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8848558785. അപ്പൊ നമ്മുടെ ബാബുരാജൻ സാർ ചോദിച്ചിരിക്കുന്നു, ആതിര ഉത്തരം മക്കച്ചോളം ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാർ ഡയറക്റ്റ് ആയിട്ട് ചോള, അതായത് പോപ്കോൺ രീതിയിലൊക്കെ പറഞ്ഞതായിരിക്കാം മേ ബി, പക്ഷെ അല്ല. ഇത് കുസൃതി ചോദ്യമാണ് അല്ലേ? യെസ്, അപ്പൊ കുസൃതി റിലേറ്റഡ് ആയിട്ട് തന്നെ
1: മലയാളം പറയാൻ പാടില്ല.
2: യെസ്, അപ്പോ നമ്മുടെ ഇന്നത്തെ ദിവസം 3rd October വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഓർമ്മ ദിനമാണ്. 19th ഓർമ്മ ദിനത്തിലേക്ക് കടക്കുകയാണ്. മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള സാഹിത്യ നിരൂപകനും ഇടതുപക്ഷ ചിന്തകനുമായിട്ടുള്ള പ്രൊഫസർ MN വിജയൻ സാറിന്റെ ഓർമ്മ ദിനമാണ് 3rd October അല്ലേ? കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികയിൽ പകരം വയ്ക്കാനാകാത്തൊരു വ്യക്തിത്വം തന്നെയായിരുന്നു MN വിജയൻ മാഷ് അല്ലേ? യെസ്, അപ്പൊ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു മരണവും ഒരു അപൂർവം അത്യപൂർവമായിട്ടുള്ളൊരു കാര്യം കൂടിയായിരുന്നു. വേദിയിൽ കുഴഞ്ഞു വീണാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു.
1: പ്രസ് ക്ലബ്ബിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് 2007 കേട്ടോ, അപ്പം ആ ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ആ ഒരു
2: നമ്മൾ വാർത്തകളിലെല്ലാം
1: നമ്മളിങ്ങനെ കണ്ടിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണം എന്നാണ് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പിന്നിലോട്ട് ഇങ്ങനെ വീഴായിരുന്നു.
2: അതെ, അപ്പം അത് വളരെ അപൂർവമായിട്ട് സംഭവിച്ചത്. നമ്മൾ പലരും ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അന്ത്യം സംഭവിക്കണം എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു അപൂർവമായിട്ടുള്ളൊരു മരണമായിട്ട് തന്നെയാണ് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ പറയുമ്പോൾ ശക്തനായിട്ടുള്ളൊരു പ്രഭാഷകനായിരുന്നു MN വിജയൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധാരണക്കാർക്ക് വരെ വളരെ ആസ്വാദ്യകരമായിട്ടുള്ളതും ആകർഷിക്കുന്ന ഒരു സവിശേഷത കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രഭാഷണ ശൈലി എന്ന് പറയുന്നത് അല്ലേ?
1: അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വൈലോപ്പള്ളി കവിതകളെ ആധാരമാക്കിയിട്ട് അദ്ദേഹം എഴുതിയ നിരൂപണം കാവ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് എപ്രകാരമാണ് കവിതയുടെ പ്രമേയ തലത്തെ നിർണ്ണയിക്കുന്നതെന്ന് അന്വേഷണമായൊരു ഇതൊരു പഠനമാണ്, അന്വേഷണമായൊരു പഠനമായിരുന്നു ആ ഒരു. അത് മലയാളത്തിലെ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് തന്നെ തുടക്കം കുറിക്കുകയുണ്ടായി എന്നുള്ളതാണ്.
2: അതെ, സാഹിത്യ നിരൂപണത്തിന്റെ കാര്യത്തിൽ ഫ്രോയിഡിയൻ മനഃശാസ്ത്രം എന്ന ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വിജയ മാഷ് എന്നാണ് നമുക്ക് നമ്മുടെ പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കൃതികളുടെ ആന്തരിക ഘടനയും എഴുത്തുകാരന്റെ ഉപബോധ മനസ്സിനെയും വിശകലനം ചെയ്യുന്നതിൽ വളരെ സക്സസ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് MN വിജയൻ മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൂടുതലും ഒരുപാട് നിരൂപണങ്ങൾ അല്ലേ, ഒരുപാട് കവിതകളുടെയും ഒരുപാട് നോവലുകളുടെയൊക്കെ നിരൂപണങ്ങൾ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നീട് പറഞ്ഞു വരുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. പലപ്പോഴും പുരസ്കാരങ്ങളോടൊക്കെ വിമുഖത വരെ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 1982 ചിതയിലെ വെളിച്ചം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചപ്പോൾ നിരസിക്കുകയാണ് ഉണ്ടായത്. അതായത് ബൗദ്ധികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അദ്ദേഹം മുൻഗണന നൽകിയിരിക്കുന്നത് എന്ന് അന്ന് പറയപ്പെടുകയുണ്ടായി. അപ്പം അങ്ങനെ നിലപാടുകളുടെ കാര്യത്തിലും വ്യക്തത പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെ തന്നെയാണ് എം എൻ വിജയ മാഷ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.
1: അതേപോലെ കാവ്യ വിശകലനത്തിനും ജീവിതാഖ്യാനത്തിനും മനഃശാസ്ത്രത്തെ മാത്രം ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ഏക വിമർശകൻ കൂടിയാണ് വിജയൻ മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആ ഒരു
2: ഓർമ്മകളിലൂടെയാണ്
1: നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
2: സമയം
1: നമുക്കത് പറയാതിരിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്.
2: സമയം 11 മണി കഴിഞ്ഞു 9 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 3 എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്?
1: ഇന്ന് ബോയ് ഫ്രണ്ട് ഡേ ആണ്.
2: യെസ്,
1: അപ്പൊ അത് പറഞ്ഞപ്പോ ആദ്യം പെട്ടെന്ന് ചിരിച്ചു.
2: അതെ, ബോയ് ഫ്രണ്ട് ഡേ എന്ന് പറയുമ്പോ ചിരിച്ചു എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു ഒരു സൗഹൃദം എന്ന രീതിയിൽ നമ്മളൊരു ഒരു സുഹൃത്ത് ബോയ് ഫ്രണ്ട് ആണ് അല്ലെ, നമ്മൾ നല്ല സുഹൃത്തുക്കൾ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്.
1: പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ കുറച്ചും കൂടി
2: വലുതാവുമ്പോഴാണ് മനസ്സ്. നമ്മളിപ്പോ നമ്മൾ ചെറുതായിരുന്ന സമയത്ത് അല്ലെ, നമ്മുടെ കുഞ്ഞായിരുന്നൊക്കെ ടൈമിൽ നമുക്കൊരു ഒരു സുഹൃത്ത്, ഒരു ആൺ സുഹൃത്ത് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക്
1: അതെ
2: ബോയ് ഫ്രണ്ട് ആണെന്ന് പറയാം. നമ്മളിപ്പോ ഏതെങ്കിലും ഒരാൾക്കാര് നമ്മളെ പിച്ചി മാന്തി, അപ്പൊ നമ്മൾ ചെന്ന് പറയുന്നത് ആ ഒരു ബോയ് ഫ്രണ്ടിനോടായിരിക്കും, എടാ എന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ
1: ചോദിക്കുക.
2: അപ്പൊ ആ ഒരു നിഷ്കളങ്കതയിലുള്ള ഒരു ബോയ് ഫ്രണ്ടിൽ നിന്ന് ഇന്ന് അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു പ്രത്യേകത ഇപ്പോൾ 90 kids എയ്റ്റി കിഡ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, ഒരു സൗഹൃദത്തിലും ഒരു ഒരു പ്രണയത്തിലും എല്ലാം ഒരു നിഷ്കളങ്കത കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് അല്ലെ.
1: പക്ഷെ
2: അതിൽ നിന്ന് ഒരുപാട് ഡൈവേർട്ട് ചെയ്ത് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: മാറിയിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ ട്രെൻഡും ആയിട്ടുള്ള ഒരുപാട് ട്രെൻഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന കുറേ ഷിപ്പിലൂടെയാണ് ഇന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും മനോഹരമായ പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് പേരും ഉണ്ട്.
2: യെസ്, അപ്പോൾ എന്തായാലും ഇന്ന് ബോയ് ഫ്രണ്ട് ഡേ ആണ്. ഒരു പ്രണയം എന്നതിലുപരി മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൗഹൃദത്തിൽ ഇപ്പോൾ ഒരു പെൺ സുഹൃത്തുമായിട്ട് നമുക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പോൾ അതിനെ ഇന്ന് സത്യം പറഞ്ഞ സൊസൈറ്റി അതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലേ. രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്താൽ അതിനെയും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന രീതികളുണ്ട്. അപ്പോൾ അത്
1: ഒരുമിച്ച് നടന്നു പോയാൽ അല്ലെങ്കിൽ ഒരു പരസ്പരം ചേർത്ത് പിടിച്ചാൽ അതൊക്കെ വേറൊരു കണ്ണിലൂടെ നോക്കി കാണുന്ന ഒരു രീതിയിലോട്ട് മാറി. കുറ്റം
2: പറയാൻ അത് നമുക്കൊരു അതിലെ നെഗറ്റീവ് ഷെയ്ഡുകളും പോസിറ്റീവ് ഷെയ്ഡുകളും ഉണ്ട് എന്നുള്ളതാണ്. അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ആണ് അതല്ലേ. ഇപ്പൊ ഒരു സ്ത്രീയെ, എനിക്കൊരു സ്ത്രീയാണ് സ്നേഹിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ തീരുമാനമാണത്. എനിക്കൊരു പുരുഷനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് വെച്ചാൽ അത് അവരുടെ തീരുമാനമാണ്. അപ്പൊ ആ ഒരു ജെൻഡറിന്റെ ഒരു കാര്യത്തിലൊന്നും നമുക്ക് ഇപ്പൊ ഒരു പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഒരു ജെൻഡറിലുള്ളവരെ, ഇപ്പോൾ സ്ത്രീകളെ മാത്രമേ സൗഹൃദം അല്ലെങ്കിൽ സുഹൃത്തായിട്ട് കാണുമെന്നൊക്കെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് അടിയിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ.
1: ഏതോ ഒരു പഴയ കാലത്ത് എവിടെയോ ഇളക്കുന്നത് പോലെയാണ്
2: അങ്ങനെയുള്ള ചിന്താഗതികൾ ഉള്ളവരും ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സൗഹൃദങ്ങൾ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ബോയ് ഫ്രണ്ട് ഡേ ആണ്, നല്ല സൗഹൃദങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും പ്രിയപ്പെട്ടവരിലേക്കും കേട്ടുകൊണ്ടിരിക്കുന്ന പല കൗമാരക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളിലേക്കും നമ്മൾക്ക് പറയാനുള്ളൊരു കാര്യം, എപ്പോഴും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെ. ഈ മേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കംഫർട്ട് സോണിന് അപ്പുറത്തേക്ക് പോകരുത്. ഒരു വ്യക്തിക്ക് അത് ഹേർട്ടാവുന്ന രീതിയിൽ, ആ ഒരു വ്യക്തിഹത്യ നടത്താത്ത രീതിയിൽ അത് മൂവ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. മറ്റൊരാൾ എന്ത് ചിന്തിക്കും എന്നുള്ളതല്ല, നമ്മുടെ ഒരു വ്യക്തിഹത്യ അവിടെ സംഭവിക്കരുത് എന്നാണ് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്.
1: സെൽഫ് ലവ് ഇവിടെയൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട്.
2: യെസ്,
1: അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഏകദേശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും
2: അല്ലേ. അതെ, അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഒക്കെ സോളമൻ രാജാവാണോ എന്നൊക്കെ നമ്മുടെ നെൽസൺ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. സോളമൻ രാജാവല്ല. യെസ്, അപ്പോൾ എന്തായാലും അതിൻ്റെ ഏകദേശം അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ചോദിക്കുന്നു, പോപ്കോണിന്റെ കിങ് ആരാണ് എന്നുള്ളതാണ്.
1: പോപ്കോൺ കിങ് ആരാണ് അല്ലെങ്കിൽ പോപ്കോൺ കിങ്ങിനെ എന്ത് വിളിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
2: നമുക്കൊരു അബദ്ധം പറ്റുകയുണ്ടായി, അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ആൻസർ അയക്കുന്നുണ്ട് അബദ്ധത്തിന് പുറത്ത്. യെസ്, അപ്പോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8484855785.
1: അപ്പൊ നമ്മുടെ ഷാജി ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ സാന്ത്വനത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഷാജിയാണ്, ഈ പരിപാടി സൺഡേ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് സൺഡേ നല്ലൊരു ദിവസം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ റേഡിയോ സാന്ത്വനമാണ് ഞങ്ങളുടെ യാത്രാ സഹായം. ഒരു ദിവസം പോകുന്നത് അറിയില്ല. ഡ്രൈവിംഗ് ത്രില്ലും റേഡിയോ സംരക്ഷണവും, അതുകൊണ്ട് ഞങ്ങൾ ചൂടൊന്നും അറിയുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ അവതരണം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
2: താങ്ക് യു
1: ഷാജി ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എന്താ ബൂസ്റ്റിംഗ് ആണ് അല്ലെ നമുക്ക് വേണ്ടത്.
2: നമ്മളൊന്ന് എനർജി ഒന്ന് കുറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മള് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളോ ചില ക്രിട്ടി റെഫറൻസസോ എല്ലാം നമുക്ക് ആവശ്യമാണ് അല്ലേ, നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമാണത്. അപ്പം നിങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഗ്രോത്ത് കൂടി, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഗ്രോത്ത് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിറ്റിസിസവും നമ്മൾ അംഗീകരിക്കുന്നത് തന്നെയാണ് അല്ലേ. പക്ഷേ ചെറുതായിട്ടൊക്കെ ആവണമെന്നേ ഉള്ളൂ. അത് പറഞ്ഞാണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ക്രിറ്റിസിസം നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെ പറയുന്നു.
1: ക്രിറ്റിസിസം വരുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളിങ്ങനെ തുറന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു വിമർശനവും കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അതിനും കൂടി ഒരു വേദിയാണ് നമ്മൾ ഇത്തിരി നേരം

0: ഈ കാര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെയും നമ്മൾ കാണുന്നത്. നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു വിമർശനം, അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാമിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ ലൈവിൻ്റെ വിഷയങ്ങളെ പറ്റിയിട്ടാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്, പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം സ്നേഹപൂർവ്വം അത്തരം അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നു.
1: യെസ്, അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ? 11:15 ആയിരിക്കുന്നു. അഴകാന റോസ് റോസ്, ഒരു സൂപ്പർ സോങ് ആണ്. അത് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
1: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി.
0: LIC ഭീമാസഖിയോ? അതെന്താണ്?
1: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
0: ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ?
1: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾ

0: യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
5: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
4: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
5: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
4: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
5: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
4: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
5: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
4: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
5: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
4: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
5: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
4: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
5: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
4: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
5: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്, RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും കുസൃതി ചോദ്യവും ഒക്കെയായി. ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം
1: ആതിരയാണ്. യെസ്, അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, ഇങ്ങനെ രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സമയം 11:23 ആയിരിക്കുന്നു. നമ്മുടെ കുസൃതി ചോദ്യം ഇങ്ങനെ കടന്ന് കറങ്ങുകയാണ്. പോപ്കോണിന്റെ കിങ് ആരാണ് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രീതി ടീച്ചർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആൻസർ ഒക്കെ പറഞ്ഞു നിസ്സാരമെന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചിരിച്ച് രസിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബാക്കിയുള്ള നമ്മുടെ പല ശ്രോതാക്കളും അയച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ ജോബിച്ചേട്ടൻ അയച്ച ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്, യുണീകോൺ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പലരും മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞവരുണ്ട്. നമ്മുടെ രാജൻ ചേച്ചിക്ക് അതാണ് പറഞ്ഞത്. പിന്നെ രാജൻ ചേച്ചി കണ്ടില്ല, ചേച്ചി കറക്റ്റ് ആൻസറിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു.
0: നമ്മുടെ നെൽസൺ ചേട്ടൻ ലിയോ
1: മാർപാപ്പ, അതെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുസൃതി ചോദ്യമാണ്, ഒന്നുകൂടെ ചിന്തിക്കാം. സമയം 11:24 ആയിരിക്കാണ്, കുറച്ച് സമയം കൂടി ഉണ്ട്. യെസ്, അപ്പൊ അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ മൻസൂർ ചേട്ടൻ ഒരു വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ അങ്ങനെ മെസ്സേജസ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മഞ്ജരി ചേച്ചി, അതായത് ഷീജ
0: മഞ്ജരി, മഞ്ജരിയുടെ അമ്മയാണ്.
1: അതെ അതെ, അപ്പൊ ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ മെസ്സേജ് നമുക്കൊന്ന് കേൾക്കാം അല്ലേ. യെസ്,
2: നമസ്കാരം സാന്ത്വനം, ഞാൻ ഷീജ മുളങ്കാടക. ഇന്ന് ദിലീപ് സാർ അവതരിപ്പിച്ച ചൊല്ലിൻ്റെ ജില്ലകൾ എന്ന പ്രോഗ്രാം വളരെ വളരെ മനോഹരമായിരുന്നു. അന്നത്തെ കുറിച്ചുള്ളത് നല്ല രസകരമായിട്ട് സാർ അവതരിപ്പിച്ച് അതേപോലെ കഴിഞ്ഞ ആഴ്ചയിലെ അമ്മയെ കുറിച്ചുള്ള ചൊല്ലും നല്ല മനോഹരമായിരുന്നു, വളരെ വളരെ മനോഹരമായിരുന്നു. പിന്നെ അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീലക്ഷ്മി അവതരിപ്പിച്ച ഗ്രാമഭംഗി സായന്ധനത്തെ കുറിച്ചുള്ള പ്രോഗ്രാം വളരെ മനോഹരമായിരുന്നെന്ന് പറഞ്ഞാലും പോരെ, അതിമനോഹരമായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ആതിരക്കുട്ടി അവതരിപ്പിച്ച സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, രണ്ട് കുട്ടി ഗായകരമായിട്ടുള്ള നല്ല രസകരമായിട്ട് നല്ല മനോഹരമായിട്ട് നല്ല രസമായിരുന്നു ആ പ്രോഗ്രാം. അതുപോലെ ഇന്ന് റിജി സാർ അവതരിപ്പിച്ച ജ്ഞാനപർവം, അത് സാറ് നല്ല രസകരമായിട്ട് മനോഹരമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു.
1: Yes. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി ഒരു ഡീപ്പ്

0: ഡീറ്റെയിലായിട്ടുള്ള നമ്മുടെ പല പ്രോഗ്രാംസിൻ്റെയും ഒരു റിവ്യൂ ആണ് തന്നിരിക്കുന്നത്. ദിലീപ് നമ്പൂതിരിയുടെ ചൊല്ലിൻ്റെ ചില്ലകൾ എന്ന പ്രോഗ്രാം, അതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്ററിൻ്റെ ഞാന പർവ്വത്തെ പറ്റിയും ഗ്രാമഭംഗി എന്ന പ്രോഗ്രാം, സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞ പ്രോഗ്രാം,
1: അതിൻ്റെ ചില്ലകൾ
0: ഗസ്. അപ്പോൾ അങ്ങനെ നല്ല റിവ്യൂസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ ഒരു വിജയം എന്ന് തന്നെ പറയുന്നു. അപ്പോൾ നമ്മുടെ റീജയൊക്കെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റിപ്പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ, സുഖമല്ലേ? ആദ്യം ആൻസർ മേഘം എന്നൊക്കെയാണ് പറഞ്ഞത്, പിന്നെ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ ഷീജ റീജ കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്.
1: അതേപോലെ വനജാമ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാന്ത്വനം കുടുംബത്തിനും FM കേൾക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അടിമാലിക്കാർക്കും സനോജനും നല്ലൊരു സ്നേഹം നിറഞ്ഞ് ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭാര്യ എന്ന ചിത്രത്തിലെ എന്ത് പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്. നമ്മളുടെ പോപ്കോൺ കിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു കുസൃതി ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, 11:27 ആയിരിക്കുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു സമയം കഴിഞ്ഞു കേട്ടോ. നമുക്കത് ഉടനെ തന്നെ നമ്മൾ ആ ഒരു എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നതാണ്. അതിന് മുൻപായിട്ട് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് വേൾഡ് കാർഡ് മേക്കിംഗ് ഡേ ആണ്. അതായത് കാർഡ് മേക്കിംഗ്, നമുക്കറിയാം ഒരു ഏതെങ്കിലും ഒരു നമ്മളുടെ ഒരു വിശേഷം വന്നാൽ, അല്ലെങ്കിൽ ബർത്ത്ഡേ വന്നാലോ ക്രിസ്മസ് വന്നാലോ ഒക്കെ നമുക്കിങ്ങനെ കാർഡ് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കാറുണ്ടല്ലേ. നമ്മൾ റെഡിമെയ്ഡായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാർഡ് നമ്മൾ നമ്മളുടെ കൈ കൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കിങ്ങനെ അത് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ സമ്മാനിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാർഡ് മേക്കിംഗ് ഡേ ആണ് ഈ 3 October എന്ന് പറയുന്നത്.
0: യെസ്, തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാർഡ് മേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുതായിരുന്ന ടൈമിലൊക്കെ എന്ത് രസമായിട്ടാണ്, ഇന്ന് നമ്മൾ പണ്ടൊക്കെ മേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു റെഡിമെയ്ഡ് ആയിട്ടൊരെണ്ണം വാങ്ങുന്നു കൊടുക്കുന്നു എന്ന രീതിയിലേക്ക് കടക്കുന്നത്. അന്നത്തെ കാലത്ത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഒരു ക്രാഫ്റ്റ് എന്ന രീതിയിലൊക്കെ മേക്ക് ചെയ്ത് നമ്മുടെ ഒരു സ്വന്തമായിട്ട് കൈപ്പടയിലൊക്കെ ഇങ്ങനെ കൈയെഴുത്തിലൊക്കെ ആ കാർഡിലൊക്കെ കറക്റ്റ് ചെയ്ത് അതൊരു ഗ്രീറ്റിംഗ് മെസ്സേജ് പോലെ, സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും അവരൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളും അതുപോലെ സൂക്ഷിച്ച്
1: വെച്ചിട്ടുണ്ട്.
0: അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്.
1: അതൊക്കെ ഒരു ഓർമ്മകളുടെ ഒരു പെട്ടെന്ന് നമ്മൾ ഈ നൊസ്റ്റുവിലൊക്കെ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള ഒരുപാട് കാർഡുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും.
0: അപ്പോൾ ഈ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നതിനേക്കാളും സ്വന്തം കൈകൾ കൊണ്ടൊരു കാർഡ് മേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സുഖമാണ് അല്ലേ.
1: അതെ, അപ്പോൾ നമുക്ക് എല്ലാ 1 October ആദ്യ ശനിയാഴ്ചയാണ് ഇത്തരത്തിലെ വേൾഡ് കാർഡ് മേക്കിംഗ് ഡേ. ഇപ്പോൾ ഈ കാർഡ് മേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ തന്നെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒരു ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ കിട്ടിയാൽ പോലും അവരൊരു ആർട്ടായിട്ടത് മാറ്റും അല്ലേ. അവിടെ നമുക്ക് വേസ്റ്റ് ആയിട്ടൊന്നും വരുന്നില്ല.
0: പേപ്പറിനെ നിറമുള്ളതാക്കുന്നു, അല്ലെ, കുഞ്ഞു കുഞ്ഞു വരകൾ പോലും അവർക്കൊരു ഒരു ക്രിയേറ്റീവിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെയൊക്കെ ഓർക്കാനും കൂടിയുള്ളൊരു ദിവസമാണ് ഇന്ന്. പലപ്പോഴും നമ്മളിവിടെ അവരുടെ ഈ ക്രാഫ്റ്റ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറില്ലേ. അപ്പോൾ അതിലൊരെണ്ണം നമുക്കൊന്ന് ചെയ്ത് തന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ കൂട്ടുകാർ കാണും. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും.
0: എന്തായാലും ഇന്ന് ആ മനോഹരമായിട്ടുള്ള ദിവസമാണ്, കാർഡ് മേക്കിംഗ് ഡേ ആണ്. നിറമുള്ള പേപ്പറുകളും കുഞ്ഞു വരകളും മനോഹരമായ വാക്കുകളും ചേർത്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സമ്മാനിക്കുന്ന ഒരു ദിവസമാണ്. ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ആ ഒരു ഒരു വിസ്മയത്തിൽ ഒരുപാട് സ്നേഹം ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലേ. നമ്മളൊരു ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സാധനം വിലയുള്ളൊരു സാധനം വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ വില ഇച്ചിരി കുറഞ്ഞാലും അത് നമ്മുടെ സ്വന്തം കൈപ്പടയിലാണെങ്കിൽ അതിനൊരു പ്രത്യേക വാല്യൂ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ.
1: അതെ, അപ്പോൾ അത് സ്വന്തം കൈപ്പട മാത്രമല്ല, അതിന് നമ്മൾ വില ഒരിക്കലും അതിൻ്റെ മൂല്യം കുറയുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ എഫേർട്ട്, നമ്മളുടെ സമയം, ഇതൊക്കെ നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ചിന്തകൾ, അതൊക്കെ നമ്മളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ നമ്മൾ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രാഫ്റ്റിൻ്റെ ഇതായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു കാണുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിനെ മറ്റൊരു രീതിയിൽ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാം എന്നുള്ളൊരു ചിന്ത, അതൊക്കെ അതിൻ്റെ ഒരു എന്താ, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എഫേർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വേൾഡ് കാർഡ് മേക്കിംഗ് ഡേ ആണ്. അപ്പോൾ അത്രത്തോളം ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കൊക്കെ ഒരു കാർഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെയും കൂടെയൊക്കെ ഒന്ന് ഓർക്കാനും ഇന്ന് അദ്ദേഹത്തെ ഒന്ന്

0: വിളിക്കാനും ഒക്കെയുള്ളൊരു ദിവസം കൂടിയായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്?
1: അതെ, അപ്പൊ നിങ്ങൾക്ക് അത് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ചിന്തിക്കാം. ഇൻ കേസിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ മേക്ക് ചെയ്ത് കൊടുക്കാം. ഇൻ കേസിൽ മുൻപ് കിട്ടിയിട്ടുള്ള ഇതുപോലെയുള്ള കാർഡ്സ് ഒക്കെ ഒന്ന് എടുത്ത് മറിച്ച് നോക്കാം, അതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാമെന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ.
0: ഉത്തരം പറയണ്ടേ?
1: 11:31 നമ്മുടെ റീജ് ചേച്ചി ബാബുരാജൻ സാറിന്റെ ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്, മേഘം എന്നുള്ളത്. അപ്പോൾ ബാബുരാജൻ സാറിന്റെ ചോദ്യം ഇതായിരുന്നു, ചുണ്ടില്ലെങ്കിലും ചിരിക്കും, കരയും, അട്ടഹസിക്കും. അപ്പൊ അതൊരു കടങ്കഥയായിരുന്നു. അപ്പൊ അതിന് ആൻസർ മേഘം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റീജ് ചേച്ചിയാണ് കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ശ്രോതാവും അതുപോലെ ഒരു കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. രമേഷ് കെ ജി സാർ അയച്ച ആൻസർ പൂവ് എന്നുള്ളതാണ്, കഴിക്കുന്ന ആള് മാർപ്പാപ്പ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്ലാരിറ്റി വന്നിട്ടില്ല പല ചോദ്യങ്ങൾക്കും. അപ്പോൾ അങ്ങനെയൊന്നും അല്ല ഉത്തരം. പക്ഷെ രേഖ രാജീവ് ഹരിപ്പാട് നിന്ന് കറക്റ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയച്ചു. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, പോപ്കോൺ അല്ലേ, പോപ്കോൺ ഇങ്ങനെ എന്ത് വിളിക്കും? അപ്പോൾ ആൻസർ ഇതാണ്, ചോള രാജാവ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ യുണീക്കോൺ എന്ന് പറഞ്ഞവരുണ്ട്, മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞവരുണ്ട്,
0: ലിയോ
1: മാർപ്പാപ്പ എന്ന് പറഞ്ഞവരുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം രസകരമായിട്ട് കുസൃതി ചോദ്യമല്ലേ, നിങ്ങളുടെ ഈ ഒരു ദിവസത്തെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശരത് സാറിനെ പറ്റി, അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളെ പറ്റി. എല്ലാവർക്കും ആശംസകളൊക്കെ അറിയിച്ചിട്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസമാണ് മൻസൂർ ചേട്ടനും കൂടി നമ്മൾ നേരുന്നത്. അപ്പൊ ഇന്ന് എല്ലാവരും മെസ്സേജ് അയച്ച് വളരെ സജീവമായിട്ട് മെസ്സേജ് അയക്കൊണ്ടായി. ഒരുപാട് സോങ് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു.
0: മാക്സിമം
1: പ്ലേ ചെയ്യുന്നതാണ് നമ്മുടെ രാജൻ ചേച്ചി, മായി ചേച്ചി, സിന്ധു ചേച്ചി, ബിനീഷ് അടിമാലി, രമേഷ് കെ ജി, ചിത്ര അമ്മ, രേഖ, മൻസൂർ, നെൽസൺ, വനജ, ജോബി, ബാബുരാജ്, പ്രീതി ടീച്ചർ, റീജ, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പൊ ഇൻ കേസിൽ ആരുടെയെങ്കിലും മെസ്സേജ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ലൈവിൽ അത് മെൻഷൻ ചെയ്യുന്നത് തന്നെ ആയിരിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ സമയം 11:33 ആയിരിക്കുന്നു. അപ്പോൾ എല്ലാ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 10 മുതൽ 11:30 വരെയാണ് നമ്മുടെ ഒരു ലൈവിന്റെ സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയം ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയമായി. ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ലു പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി

0: അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895391927.
1: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4 FM.

കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ

0: നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം പ്രത്യേക ആരോഗ്യ അവബോധ പരിപാടി. അവതരണം കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഓബ്സ്റ്റട്രീഷ്യൻ ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ, കൺസൾട്ടന്റ് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രട്ടീഷ്യൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PMOS എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഏകദേശം 5-ൽ 1 സ്ത്രീയെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് PMOS അഥവാ PCOS. ഇതുവരെ നമ്മൾ PCOS എന്ന് വിളിച്ചിരുന്ന അതേ അവസ്ഥ തന്നെയാണ് PMOS എന്ന് ഇപ്പോൾ നമ്മൾ മാറി വിളിക്കുന്നതും. ക്രമം തെറ്റിയ ആർത്തവം, കുറയാത്ത ശരീരഭാരം, മുഖക്കുരു എന്നിവയാണ് ഇതിൻ്റെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. PMOS അണ്ഡാശയത്തിൻ്റെ മാത്രം ഒരു രോഗമല്ല, ഇതൊരു ഹോർമോൺ മെറ്റബോളിക് അവസ്ഥയാണ്. പേര് മാറ്റിയതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അണ്ടാശയത്തിലെ മുഴകളല്ല, ശരീരത്തിലെ മൊത്തത്തിലുള്ള മെറ്റബോളിക് പ്രശ്നമാണ് ഇതിൻ്റെ കാതൽ. വളരെ ലളിതമായി പറഞ്ഞാൽ, ശരീരം ആൻഡ്രോജൻ എന്ന പുരുഷ ഹോർമോണുകൾ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുന്നു. സ്ത്രീകളിൽ ആൻഡ്രോജൻ ഉണ്ടാവും, പക്ഷേ അത് അളവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിനോട് ശരീരം പ്രതിരോധം കാണിക്കുന്നതും ആണിതിൻ്റെ മൂല കാരണം. ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് അണ്ഡാശയത്തിൻ്റെ സ്വാഭാവിക മാസചക്രത്തെ താളം തെറ്റിക്കുന്നു. അതുകൊണ്ട് തന്നെ അണ്ഡം കൃത്യമായി പുറത്തു വരാതെയും ആർത്തവം ക്രമം തെറ്റുകയും ചെയ്യുന്നു. പഴയ പേരിലെ ഈ പോളിസിസ്റ്റിക് എന്ന വാക്ക് പലപ്പോഴും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവ വളർച്ച പൂർത്തിയാകാത്ത ചെറിയ ഫോളിക്കിളുകളാണ്. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ക്രമം തെറ്റിയ ആർത്തവം, അല്ലെങ്കിൽ 2-3 മാസത്തിലൊരിക്കൽ മാത്രം വരുന്ന ആർത്തവം, മുഖത്തും നെഞ്ചിലും വയറ്റിലും അമിതമായ രോമ വളർച്ച, മുഖക്കുരുവും എണ്ണമയവുമുള്ള ചർമ്മം, തലമുടി കൊഴിച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ തലമുടി കനം കുറയൽ, ശരീരഭാരം കൂടുന്നത്, പ്രത്യേകിച്ച് വയറിന് ചുറ്റും കഴുത്തിലും കക്ഷത്തിലും കറുത്ത മൃദുവായ ചർമ്മപ്പാടുകൾ, അതിന് അക്യാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നു, പിന്നെ ഗർഭധാരണത്തിൽ ബുദ്ധിമുട്ട് എന്നിവയാണ്. എന്നിരുന്നാൽ തന്നെയും ഇതെല്ലാം ഉണ്ടാകണമെന്നില്ല. 2-3 ലക്ഷണങ്ങൾ ഒപ്പം അൾട്രാസൗണ്ട് സ്കാൻ, രക്തപരിശോധന എന്നിവ ചേർന്നാൽ നമുക്ക് രോഗനിർണയം സാധ്യമാണ്. മെലിഞ്ഞ സ്ത്രീകൾക്കും PMOS വരാം. PMOS എന്നത് ആർത്തവത്തെയോ ഗർഭധാരണത്തെയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ശ്രദ്ധിക്കാതെ വിട്ടാൽ ഇത് ഭാവിയിലേക്ക് മറ്റു പല അസുഖങ്ങൾക്കും സാധ്യത കൂട്ടുന്നു. Type 2 പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും, ഫാറ്റി ലിവർ, ഉറക്കത്തിലുണ്ടാവുന്ന ശ്വാസതടസ്സം, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ആർത്തവം അപൂർണമായതിനാൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്ക് കനം കൂടുന്നത്, പിന്നെ ഉത്കണ്ഠ, വിഷാദം എന്നിവയെല്ലാം PMOS നമ്മൾ ചികിത്സിക്കാതെ അല്ലെങ്കിൽ നോക്കാതെ വിട്ടാൽ ഭാവിയിലേക്ക് വരാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് PMOS ആജീവനാന്ത അവസ്ഥയാണ് എന്ന് പറയുന്നത്. പക്ഷേ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരവസ്ഥയെ നമ്മൾ നേരത്തെ കണ്ടെത്തുകയും നമ്മൾ ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 5 മറ്റസുഖങ്ങൾ വരുന്നതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. നേരത്തെ ശ്രദ്ധിച്ചാൽ 10 ആരോഗ്യം നമുക്ക് നോർമൽ അവസ്ഥയിൽ സംരക്ഷിക്കാം. PMOS-നുള്ള ആദ്യത്തെയും ഏറ്റവും നല്ലതുമായ ചികിത്സ മരുന്നുകളല്ല, മറിച്ച് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിൽ ആഹാരം, വ്യായാമം ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആഹാരം നമുക്ക് കഴിക്കാം? നമ്മളൊരു ഫാൻസി ആഹാര രീതി ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കുറച്ച് ക്രമീകരിച്ച് കഴിക്കുക എന്നുള്ളതാണ് നോക്കേണ്ട കാര്യം. അതായത് നമ്മൾ പ്ലേറ്റ് മെത്തേഡാണ് നോർമലി പറയുക. ഒരു പ്ലേറ്റ് എടുത്താൽ അതിനെ 4 വിഭജിക്കുക. വിഭജിച്ച് അതിനകത്ത് 1/2 അന്നജം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അരി, ഗോതമ്പ്, മറ്റു ചെറുധാന്യങ്ങൾ, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളത് 1/2 വയ്ക്കുക. ബാക്കി 1/2 നമ്മൾ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ, അതായത് മുട്ട, പനീർ, പയർ

മൃഗങ്ങൾ അങ്ങനെയുള്ള പ്രോട്ടീൻ ഇറച്ചി മീന് അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കാൽ ഭാഗത്ത് വയ്ക്കുക. ബാക്കിയുള്ള അര പ്ലേറ്റിൽ നമ്മൾ വെജിറ്റബിൾസ് സാലഡ് അതെല്ലാം വയ്ക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ക്രമീകരിച്ച് കഴിക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ ഡയറ്റ് ഇരിക്കുന്നത്. പിന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ളതെല്ലാം മാസത്തിലൊരിക്കലോ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ചോ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫൈബർ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തവിട് കളഞ്ഞ അരി പിന്നെ പയറുവർഗ്ഗങ്ങൾ അവയിലൊക്കെ ധാരാളം ഫൈബറുണ്ട്. ആ ഫൈബറുകൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഇലക്കറിയെങ്കിലും നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ചോറ് കുറച്ചും പച്ചക്കറികൾ കൂടുതലായും വിളമ്പുന്ന നമ്മുടെ പരമ്പരാഗത കേരള ഭക്ഷണ രീതി തന്നെ ഇതിന് വളരെ യോജിച്ചതാണ്. പിന്നെ വരുന്നത് വ്യായാമമാണ്. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ്, അതായത് ഒരു ദിവസം 40 മിനിറ്റ് വെച്ച് ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ്, നീന്തൽ, യോഗ, സൂംബ ഡാൻസ്, നൃത്തം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർഷൽ ആർട്സ് ഇവയെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടണം. ശരീരഭാരത്തിൻ്റെ ഒരു 5 മുതൽ 10% വരെ കുറച്ചാൽ പോലും പല സ്ത്രീകളിലും ആർത്തവം ക്രമപ്പെടുകയും ഹോർമോൺ നില മെച്ചപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ടൊരു റിസൾട്ട് ആവശ്യമില്ല. നമുക്ക് ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങുക, അത് സ്ഥിരതയോടെ ചെയ്യുക എന്നതിലുള്ളതാണ് പ്രാധാന്യം. പിന്നെ PMOS ഉള്ളവർക്ക് ശരീരഭാരം കുറയ്ക്കുക എന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സമയമെടുക്കുന്ന പ്രക്രിയയും കൂടെയാണ്. അപ്പം ആ ഒരു സ്ഥിരതയാണ് നമ്മൾ ഇതിൽ നിലനിർത്തേണ്ടത്. 7-8 മണിക്കൂർ ഉറക്കവും ദിവസവും അല്പം ശാന്തമായ സമയവും നാം നമുക്ക് വേണ്ടി കരുതിയിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും PMOS വേഴ്സൺ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതിയാകാതെ വരുമ്പോൾ സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗങ്ങൾ നമുക്ക് ഉണ്ട്. ആർത്തവം ക്രമപ്പെടുത്തുവാനും മുഖക്കുരുവും രോമവളർച്ചയും കുറയ്ക്കാനും ഹോർമോൺ ഗുളികകൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുത്തുവാൻ മെറ്റ്ഫോർമിൻ പോലുള്ള മരുന്നുകൾ, പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോമവളർച്ചയ്ക്ക് ആന്റി ആൻഡ്രോജൻ മരുന്നുകൾ, ഗർഭം ആഗ്രഹിക്കുന്നവർക്ക് അണ്ടോത്പാദനം പ്രേരിപ്പിക്കുന്ന മരുന്നുകൾ, അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകളും നമുക്കിപ്പം അവൈലബിൾ ആണ്. ചികിത്സ എപ്പോഴും ഓരോ വ്യക്തിക്കും അനുസൃതമായിരിക്കും. ഗർഭധാരണമോ വന്ധ്യതയോ ആണ് പ്രശ്നമെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നാം തേടേണ്ടത്. പ്രധാന പ്രശ്നം ആർത്തവമാണെങ്കിൽ അതിനനുസരിച്ചും ചർമ്മമാണെങ്കിൽ മറ്റൊരു രീതിയിലുമാണ് ചികിത്സ പോകുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ മരുന്ന് തുടങ്ങരുത്. എല്ലാ വശങ്ങളും പരിഗണിക്കുന്ന ഒരു ഡോക്ടറെ കാണുക, എന്നിട്ട് മാത്രം വേണ്ട രീതിയിലുള്ള ചികിത്സകൾ തുടങ്ങുക. PMOS ഉള്ളതുകൊണ്ട് ഒരിക്കലും ഗർഭിണിയാകില്ല എന്ന് പല സ്ത്രീകളും ഭയപ്പെടുന്നു. പക്ഷെ ഇത് ശരിയല്ല. PMOS ഉള്ള മിക്ക സ്ത്രീകൾക്കും അമ്മയാകാൻ കഴിയും. ചിലർക്ക് ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം വരുത്തുമ്പോൾ തന്നെ അണ്ടോത്പാദനം ക്രമമാകുകയും സാധാരണ രീതിയിലുള്ള ഗർഭധാരണം സാധിക്കുകയും ചെയ്യും. ഇനി അങ്ങനെ 1 വർഷത്തോളം ശ്രമിച്ചിട്ടും ആവാത്ത ആൾക്കാർക്ക് വൈദ്യസഹായത്തോടെ അണ്ടോത്പാദനം പ്രേരിപ്പിക്കുന്ന മരുന്നുകൾ എടുത്തതിന് ശേഷം ഗർഭിണിയാകാൻ സാധിക്കും. PMOSനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ സാധാരണ കേൾക്കുന്നത് അണ്ടാശയത്തിൽ മുഴകളുണ്ട്, ശസ്ത്രക്രിയ വേണം, അങ്ങനെയല്ല. ശസ്ത്രക്രിയ വളരെ അപൂർവമായി മാത്രമേ PMOSൽ വേണ്ടി വരാറുള്ളൂ. അതുപോലെ ഒറ്റ ഗുളിക കൊണ്ട് PMOS മാറും അല്ല, അത് നിയന്ത്രിക്കാവുന്നതാണ്. നമുക്ക് മരുന്നുകളൊന്നും എടുത്തില്ലെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതശൈലിയിലൂടെയും വ്യായാമത്തിലൂടെയും ഒക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി അത് പറ്റിയില്ലെങ്കിൽ മാത്രം മരുന്നുകൾ എടുത്താൽ മതി. തടിയുള്ളവർക്ക് മാത്രമേ PMOS വരൂ, അങ്ങനെയല്ല. വളരെ മെലിഞ്ഞിരിക്കുന്നവർക്കും PMOS വരാറുണ്ട്. PMOS ഉണ്ടെങ്കിൽ കുഞ്ഞുണ്ടാകില്ല എന്നത് ഒരു അബദ്ധ ധാരണയാണ്. മിക്കവർക്കും ഓവുലേഷൻ കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ തന്നെ കുഞ്ഞുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വൈദ്യസഹായം എടുത്താൽ മാത്രം മതി. ഇനി ഇത് കേട്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കളോടാണ്. യൂഷ്വലി PMOS എന്ന അവസ്ഥ നമുക്ക് അഡോളസന്റ് ഏജിൽ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ കുട്ടികളിൽ മാസമുറ തെറ്റി വരിക, അമിതമായിട്ടുള്ള രോമവളർച്ച, മുഖത്ത് മുഖക്കുരു വരിക, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുകയും അത് രോഗം നിർണയിക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി

0: ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അത് നൃത്തമാകട്ടെ, അല്ലെങ്കിൽ ഓട്ടമോ ചാട്ടമോ, അല്ലെങ്കിൽ കളിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിക്കാനോ, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പഠനത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, കാരണം അത് മാനസികവും ശാരീരികവുമായി അവരെ ഭാവിയിൽ ഒത്തിരിയേറെ അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ഒരു ശീലമാക്കി ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ നല്ല ഭക്ഷണ രീതി ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും, ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ, മൈദ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുകയും ചെയ്യുക. സൗമ്യമായ നേരത്തെ നൽകുന്ന മാർഗനിർദ്ദേശം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിലും ആത്മവിശ്വാസത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ PMOS സാധാരണമാണ്. ഞാൻ പറഞ്ഞു 5 സ്ത്രീകളിൽ ഒരാൾക്ക് PMOS ഉണ്ട്. പക്ഷേ നല്ല കാര്യം അത് നിയന്ത്രിക്കാവുന്നതാണ്. അതിൽ പേടിക്കേണ്ട കാര്യമില്ല. നന്നായി ഭക്ഷണം കഴിക്കുക, ദിവസവും വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക, ഡോക്ടറെ കൃത്യമായി കാണുക, നിങ്ങളുടെ ശരീരഭാരം നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് ആണോ എന്നത് നോക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെയും നമുക്ക് ഒരു പരിധി വരെ PMOS വരുതിയിൽ നിർത്താം. അതിൽ കവിഞ്ഞുള്ളത് ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. PMOS നിങ്ങളുടെ ശരീരം നിങ്ങൾക്കെതിരല്ല, അല്പം കരുതൽ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ശരീരം. ശ്രദ്ധിച്ചു കേട്ടതിന് നന്ദി. നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലെ സ്ത്രീകളെയും നന്നായി പരിപാലിക്കുക. നന്ദി, നമസ്കാരം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രത്യേക ആരോഗ്യ അവബോധ പരിപാടി. അവതരണം കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഓബ്സ്റ്റട്രീഷ്യൻ ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2 പതിപ്പ് പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയരൂപകർത്ത

0: നേതാക്കൾ അടിസ്ഥാനതലത്തിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ സാമ്പത്തിക സംഗമം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനം രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും പ്രയോജനകരമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനും അവ ഫലപ്രദമായി നടപ്പാക്കാനും കഴിയുന്നത്ര വഴക്കമുള്ളതായിരിക്കണം നയങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു.
1: We can call ourselves as a developed economy if it is an inclusive development of everyone. The real development benefit should reach the nook and corner of the country. The policy makers should always understand the ground realities and the situation. We have to be so flexible in making the policies.
0: പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2-ാം പതിപ്പ് പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പിന്നാക്ക മതന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഇ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in ലഭ്യമാകും. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിക്കേറ്റതായ മാധ്യമ വാർത്തയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കായികമേളയിൽ തികഞ്ഞ അനാസ്ഥയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ പോലീസ് മേധാവി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് കമ്മീഷൻ വിശദീകരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൈയക്ഷരം വെറും എഴുത്തിനുള്ള മാർഗമല്ലെന്നും അത് സൃഷ്ടിപരമായ ആവിഷ്കാരത്തിന്റെയും കലാപരമായ അനുഭവത്തിന്റെയും ഭാഗമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറ ഡിജിറ്റൽ ഉപകരണങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ പേനയും പെൻസിലും ഉപയോഗിക്കുന്ന ശീലം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാലിഗ്രഫി സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്ഥാപനപരവും അക്കാദമികവുമായ സാധ്യതകൾ സർക്കാർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വടക്കുകിഴക്കൻ മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ്. അടിസ്ഥാന സേവനങ്ങളും ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റവും മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. പരിസ്ഥിതിക്കും പ്രദേശവാസികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിര നേട്ടങ്ങൾ കൈവരിക്കാൻ മേഖലയെ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കു കിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമാണ്. ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ ഇടുക്കി വട്ടവടയിൽ പൂക്കൃഷിക്ക് പ്രിയമേറുന്നു. ചെണ്ടുമല്ലി കൃഷിയുടെ വിജയത്തിന് പിന്നാലെ വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയും വ്യാപകമാകുകയാണ്. കുറഞ്ഞ അധ്വാനവും മികച്ച ലാഭവും നൽകുന്നതോടെ കൂടുതൽ കർഷകരാണ് വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയിലേക്ക് തിരിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ശീതകാല പച്ചക്കറികൾക്ക് വിളവെടുപ്പിനായി 4 മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥാനത്ത് വെറും 45 ദിവസം കൊണ്ട് സൂര്യകാന്തി വിളവെടുക്കാം. പച്ചക്കറി കൃഷിയെ അപേക്ഷിച്ച് പകുതി അധ്വാനം മാത്രം മതിയാകുമെന്നതും സൂര്യകാന്തിയുടെ പ്രധാന പ്രത്യേകതയാണ്. വർഷത്തിൽ 4 തവണ വരെ വിളവെടുക്കാമെന്നതിനാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക ലാഭമാണ് ഈ കൃഷി ഉറപ്പു നൽകുന്നത്. വട്ടവടയിലെ കാലാവസ്ഥ പൂക്കൃഷിക്ക് ഏറെ അനുയോജ്യമാണെന്ന് പ്രദേശവാസികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിലൂടെ തെളിഞ്ഞിരുന്നു. ഭക്ഷ്യ എണ്ണയ്ക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഏറെ ആവശ്യക്കാരുള്ളതിനാൽ സൂര്യകാന്തിക്ക് മികച്ച വിപണി മൂല്യവുമുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണവും 26 വെള്ളി 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി ഇന്ത്യ 5ാം സ്ഥാനത്താണ്. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഊർസ് സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പ്രണവി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പെയ്ത്തിൽ വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മൊഹോഡും ഇന്ന് സ്വർണം നേടി. പുരുഷ റിക്കർവ് ഇനത്തിൽ നീരജ് ചൌഹാൻ വെങ്കലം നേടി. പുരുഷ 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. അതിനിടെ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലോങ് ജംപ് താരം ശ്രീശങ്കറിന് ജന്മനാടായ പാലക്കാട് സ്വീകരണം നൽകി. വി കെ ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA, മുൻ ഏഷ്യൻ ഗെയിംസ് ജേതാക്കളായ PU ചിത്ര, ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ശ്രീശങ്കറിനെ മന്ത്രി KA തുളസി വീട്ടിലെത്തി പൊന്നാട അണിയിച്ച് അഭിനന്ദിച്ചു. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട്ടെ ഷൊർണൂരിൽ തുടക്കമായി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നും IHRD 9 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി 700 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് വൈകിട്ട് നിർവഹിക്കും. പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ 91 ഇൻഫൻട്രി ബ്രിഗേഡ് 60ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരയോദ്ധാക്കൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ബ്രിഗേഡിയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. സ്വർണവില ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 13,675 രൂപയും പവന് 1,09,400 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ആക്രമണം നേരിട്ട കുവൈറ്റ് കപ്പലിൽ നിന്ന് 5 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. രക്ഷാപ്രവർത്തനത്തിന് ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് ഇന്ന് UDFന്റെ പകൽ ഹർത്താൽ. ഇന്നലെ വൈകിട്ട് CPIM കോൺഗ്രസ് സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാകണം സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2ാം പതിപ്പ് പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
5: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീര വികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്.

0: സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5th കൌഡില്യ എക്കണോമിക് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ ഫലം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തുമ്പോഴാണ് പൂർണ്ണമാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: We can call ourselves a developed economy if it is an inclusive development of everyone. For making any policy, the policy makers should always understand the ground realities and the situation. We have to be so flexible in making the policy so that the policy itself should become big success.
0: മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നിർമ്മിക്കുന്ന ക്ഷീരോത്പാദന പ്ലാന്റിന്റെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ദിവസം 300,000 ലിറ്റർ പാൽ സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി 255 കോടി രൂപയാണ് ചെലവ്. പാൽ ഉത്പാദനം, ക്ഷീരമേഖല എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭോപ്പാലിൽ നടക്കുന്ന ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ ക്ഷീര കർഷകരെ ചടങ്ങിൽ ആദരിക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപന ദിവസത്തിലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ചില രാജ്യങ്ങൾ നൽകുന്ന അനഭിലഷണീയമായ സഹായങ്ങൾ വിപണിയിലെ വിലയിടിവിനും ചൂഷണത്തിനും കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം സുതാര്യവും വിവേചനരഹിതവുമായ വ്യവസ്ഥകളെ ആശ്രയിച്ചാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 1.86 ലക്ഷം കോടി രൂപയുടെ ഗ്രീൻ എനർജി കോറിഡോർ 3rd പദ്ധതിക്ക് ഇന്ത്യ നൽകിയ അംഗീകാരത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. ഗ്രിഡ് സംവിധാനം ശക്തമാക്കാനും ബാറ്ററി സംഭരണത്തിനുമുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ ജനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ നേട്ടമാകുമെന്ന് UN ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ ഉപയോഗം കൂട്ടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും പദ്ധതി സഹായിക്കും. ഇന്ത്യ US സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അതിർത്തി കടന്നുള്ള നികുതി കാര്യങ്ങൾ, നിയമനിർവഹണം, സാമ്പത്തിക ഭരണം എന്നിവയിൽ ബിസിനസ്സുകളെ സഹായിക്കാനും ആഗോള നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ സംരംഭങ്ങളെ സജ്ജമാക്കാനും CA സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ഷിക്കാഗോ, മിഷിഗൻ, ഒഹായോ ചാപ്റ്ററുകളിലെ ഭാരവാഹികളുമായും അംഗങ്ങളുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കപ്പലിലകപ്പെട്ട 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കുവൈറ്റ് പതാകയേന്തിയ എണ്ണക്കപ്പലായ MT കാസിമ 3K നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഒമാൻ അധികൃതർ നൽകിയ നിരന്തരമായ പിന്തുണയ്ക്കും സഹായത്തിനും എംബസി നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in ലഭ്യമാകും. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണം, 26 വെള്ളി, 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി 5th ഇന്ത്യ. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഊർ സ്വർണം നേടി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. 50 വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മോഹോഡ് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ട് നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യ ഇന്ത്യ ബ്രസീൽ സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. കേവലം ഒരു മത്സരത്തിന് വേണ്ടിയല്ല തങ്ങൾ കളത്തിലിറങ്ങുന്നതെന്നും ലോകത്തിലെ മുൻനിര ഫുട്ബോൾ ടീമുകളിലൊന്നിനെതിരെ ശക്തമായി മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധു പറഞ്ഞു. ഫിഫ റാങ്കിംഗിൽ നിലവിൽ ബ്രസീൽ അഞ്ചാം സ്ഥാനത്തും ഇന്ത്യ 138 സ്ഥാനത്തുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിനായി നടപ്പാക്കിയ നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ നിന്ന് ഒരു റിപ്പോർട്ട്.
3: കാർഷിക മേഖലയിൽ സ്ത്രീകളെ ഡ്രോൺ സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നവംബറിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പദ്ധതിക്കായി 1261 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഡ്രോൺ സേവനദാതാക്കളായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് പുതിയ തൊഴിൽ വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും ഇത് സഹായിക്കും. പദ്ധതി പ്രകാരം ഡ്രോണിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെ വിലയുടെ 80% വരെ കേന്ദ്ര സാമ്പത്തിക സഹായവും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുപ്രസിദ്ധ ലഹരിക്കടത്ത് തലവൻ നവ്പ്രീത് സിംഗിനെ തുർക്കിയയിൽ നിന്ന് നാടുകടത്തി ഇന്ത്യയിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവാബ് വിർക്ക് എന്ന വ്യാജപ്പേരിൽ തുർക്കിയെ പൌരത്വം നേടിയ ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹെറോയിനും മെത്താംഫെറ്റാമൈനും കടത്തിവരികയായിരുന്നു. അറസ്റ്റിലായ നവ്പ്രീത് സിംഗിനെ ജയിലിലടച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അസം എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഹിംഗോളി ജില്ലയിലെ പാംഗ്രാഷിന്റെ മേഖലയിൽ ഇന്ന് രാവിലെ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമില്ല. ചെറിയ തോതിലുള്ള തുടർചലനങ്ങളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഹിംഗോളി ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച G7 രാജ്യങ്ങൾ. ഇതിൽ ഭൂരിഭാഗവും ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6.
4: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
7: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും

0: യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: sustaining serious injuries. Captain Smith Machar is married and has a young daughter, and his parents live in Mumbai, India. India and Italy agreed to further strengthen bilateral cooperation in tourism during the second India-Italy Joint Working Group, JWG, on tourism held in Italy yesterday. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: ഇത്തിരി നേരം പക്ഷേ
3: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
4: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
5: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
6: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
7: ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
8: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
7: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
8: അർച്ചന ഫൈനാൻസോ?
7: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
8: വിശ്വസിക്കാവുന്നതാണോ?
7: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
9: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
7: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
9: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
10: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
11: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
10: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
11: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
7: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
9: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
7: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
9: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
7: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
9: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
7: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
9: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
7: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
9: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
7: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
9: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
7: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
9: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
7: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.

0: RCPM Hospital, Changankulangara. Contact 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM Hospital, Changankulangara.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000-ലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണം

0: പ്രായത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുപേട, വെൽക്കം ബാക്ക്.
7: എല്ലാവർക്കും എന്റെ നമസ്കാരം.
6: അനുപേട, അപ്പോ ശ്രോതാക്കൾ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലെ ചില ടോപ്പിക്കുകളിൽ കുറച്ച് ഡൗട്ടുകൾ വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ലോഞ്ചിന്റെ കാര്യം വന്നിട്ടുണ്ട്, ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്, ചില ഫോണുകളുടെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എന്തായാലും കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന 1+13S, നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് 1+ പലയിടത്തും നിർത്തി ഇന്ത്യയിൽ നിർത്താൻ പോകുന്ന ഒരു സംശയം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ പക്ഷേ അവരുടെ പുതിയൊരു മോഡലുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. 1+13S 16GB റാം വേരിയന്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോ നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ പലതും ഇറങ്ങുന്നതിനകത്ത് ഭയങ്കര ഡീഗ്രേഡ് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്,
7: വിലയും
6: ഭയങ്കര കൂടുതലാണ്. അപ്പൊ 1+13S ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്?
7: ഇത് ഭയങ്കര അതിശയകരമായിട്ടുള്ളൊരു മോഡലായിട്ടാണ് 1+ വന്നേക്കുന്നത്. കാരണം ഇത് ശരിക്കും ഒരു ടോപ് ടയർ കോൺഫിഗറേഷൻ ആണ്, പക്ഷെ പ്രൈസിംഗ് വന്നിട്ട് 69,000 രൂപ. അതായത് ടോപ് ടയർ കോൺഫിഗറേഷന്
6: ₹69,000
7: സ്റ്റാർട്ടിങ്. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ്.
6: കാരണം തീർച്ചയായിട്ടും
7: അത് 16GB 512GB വേരിയന്റിനെ.
6: അപ്പൊ
7: അത് അത്യാവശ്യം ഈ 13S പെർഫോമൻസ് ഫോൺ ആയിട്ട് തന്നെയാണ് പിന്നെ 1+ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണത്. നല്ലൊരു പെർഫോമൻസ് ഫോൺ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതെടുക്കാവുന്നതാണ്. കാരണം ഓൾറെഡി ₹2,000 ഒക്കെ ക്യാഷ് ബാക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ EMI ഉണ്ട്, നോ കോസ്റ്റ് EMI ഒക്കെ ഉണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പൊ ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് 16GB 512GB ആണ്. 3 സ്റ്റോറേജ് കോൺഫിഗറേഷനിലാണ് ഇത് വരുന്നത്. 12GB 256GB, 12GB 512GB, 16GB 512GB.
6: അത്ഭുതമാണല്ലേ.
7: അതെ അതെ,
6: ഈ സമയത്ത് കാരണം പല ഫോണുകളും 6GB വരെ റാം ഒക്കെ താഴ്ത്തി 128GB ലേക്ക് തിരിച്ചു വന്നു.
7: 4GB റാം മോഡൽസും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് നല്ലൊരു ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണ്. പിന്നെ പ്രത്യേകിച്ച് 1+ നമുക്ക് ഈ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, പൂട്ടി പോകുന്നു, ക്ലോസ് ചെയ്യാൻ പോകുന്നു, സെയിൽസ് ഓൺലൈൻ മാത്രമാക്കുന്നു. ആ ഒരു സമയത്താണ് അവർ ഈ ഒരു മോഡലായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ആണ്. അതിന്റെ അകത്ത് ഓൾറെഡി നെക്സ്റ്റ് ജൻ AI കേപ്പബിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉള്ള എഡിറ്റിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും എല്ലാത്തിനും പറ്റുന്ന ഒരു ഫോണായിട്ടാണ് അവരിത് പുറത്തിറക്കുന്നത്. ഇതിന്റെ മാക്സിമം സ്റ്റോറേജ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 16GB LPDDR5 ആണ്. UFS 4 സ്റ്റോറേജ് ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പ്രൈസിംഗില്. അപ്പം തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് സ്പെക്കിൽ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ടത്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 1.5K റെസൊല്യൂഷൻ ആണ്. അതിന്റെ മാക്സിമം റെസൊല്യൂഷൻ 1216x2640 pixels ആണ്. 6.32 inch ആണ് സ്ക്രീൻ സൈസ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വരുന്ന LTPO പ്രോ XDR AMOLED ആണ്. 120Hz റിഫ്രഷ് റേറ്റും 1600 nits ന്റെ പീക്ക് ബ്രൈറ്റ്നസ്.

0: കണ്ണിന് ഉപയോഗപ്രദമായ കുറെ ഫീച്ചേഴ്സ് അവരെന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വൈറ്റ് ലൈറ്റ് ഇപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയതിന് ശേഷം പല ഫോണുകളും ഇപ്പൊ സാംസങ് വൺ പ്ലസ് ഓപ്പോ അവരൊക്കെ ഈ വൈറ്റ് ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 1160 Hz PWM ഡിമ്മിങ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്വാ ടച്ച് 2 എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബട്ടറി സ്മൂത്ത് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ടച്ച് സ്ക്രീനിന്റെ ഒരു ടെക്നോളജി അവർ അക്വാ ടച്ച് 2 എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് കണ്ടീഷനിൽ പോലും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ നനഞ്ഞിട്ട് നമ്മൾ തൊട്ട്
1: കഴിഞ്ഞുകഴിഞ്ഞാൽ
0: വർക്ക് ചെയ്യില്ല. അപ്പൊ അതാണ് അക്വാ ടച്ച് 2 എന്ന് പറഞ്ഞ ടെക്നോളജി. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യുവൽ 50 MP കോൺഫിഗറേഷൻ ആണ്. ഒരു പ്രൈമറി 50 MP വിത്ത് സോണി LYT 700 സെൻസർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. പിന്നെ ഒരു ടെലിഫോട്ടോ 50 MP F2.0 വിത്ത് 2x ഒപ്റ്റിക്കൽ സൂം പ്ലസ് EIS.
1: അത് 2.5 MP ആണ്.
0: 2 MP ആണ്. ബാക്കി അൾട്രാ വൈഡ് ഇല്ല, മാക്രോ ലെൻസും ഇല്ല. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32 MP സെൽഫി ക്യാമറയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്യാമറ ശരിക്കും പറഞ്ഞു ഒരു പ്രൊഫഷണൽ ഒരു ക്യാമറ ഫോണിന്റെ ഒരു ലെവലിലേക്കല്ല
1: എങ്കിലും
0: നല്ല സ്പെക് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 5850 mAh കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ്. 80 W വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. നോ വയർലെസ് ചാർജിംഗ് ആണ് പറഞ്ഞേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പം ഫോൺ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ
1: പറ്റുള്ളൂ.
0: ഓൾറെഡി ലോഞ്ചായി സാധനങ്ങള്, ഫോൺ ശരിക്കും ഷോപ്പിലെത്തി തുടങ്ങുന്നേ ഉള്ളൂ.
1: ഇപ്പൊ
0: കൈ കിട്ടിയതിനു ശേഷം നമുക്ക് വയർലെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്, കാരണം അതിനെ കുറിച്ചുള്ള മെൻഷൻ അവർ പറഞ്ഞിട്ടില്ല.
1: ശരി ശരി. എനിക്കൊന്നിപ്പോ പറഞ്ഞ സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിലവിൽ ആൻഡ്രോയിഡ് മറ്റ് ബ്രാൻഡുകൾ ഇറക്കുന്നതിന് നേരെ വിപരീതമായിട്ടാണ്. മറ്റ് ബ്രാൻഡുകൾ ബാറ്ററി ചുമ്മാ കിടക്കുന്നുണ്ട്, 10,000, 11,000 mAh ബാറ്ററി ഇറക്കുമ്പോഴത്തേക്ക് ഇത് നോർമൽ 6,000 mAh ബാറ്ററി, ബാക്കി സ്പെക്കുകളെല്ലാം നല്ല രീതിയിൽ
0: കേട്ടിട്ടുണ്ട്. നേരെ റിവേഴ്സ് ആയിട്ടാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 8.2 mm തിക്നെസ് ആണ്, 185 g വെയിറ്റും ആണ്, 6.32 inch ഡിസ്പ്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ ഓപ്ഷൻസ് ഒരു ബ്ലാക്ക് വെൽവെറ്റ്, ഗ്രീൻ സിൽക്ക്, പിങ്ക് സാറ്റിൻ എന്ന് പറയുന്ന മൂന്ന് ടൈപ്പിലാണ് വരുന്നത്. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 5G ഉണ്ട്, വൈഫൈ 7, ബ്ലൂടൂത്ത് 6 എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലെ GPSന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നാവിക് സപ്പോർട്ടും ഇതിന്റെ മാപ്പ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ NFC കേപ്പബിലിറ്റി ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും എന്റെ കൂടെ ഉണ്ട്. ഇതൊരു ബോട്ടം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇല്ലെന്നുള്ളത് നോക്കുകഴിഞ്ഞാൽ അഡ്വാൻസ് കൂളിംഗ് ടെക്നോളജിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വേപ്പർ ചേമ്പറോ അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, IP റേറ്റിംഗ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നമ്മളിപ്പോ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡസ്റ്റ് ആണ്. പിന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല.
1: അപ്പൊ
0: ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ടെക് സാവി യൂസറിന് അത്യാവശ്യം നല്ല, കാരണം 16 GB റാമും പിന്നെ സ്നാപ്ഡ്രാഗൺ
1: 8
0: ഭയങ്കര കാര്യമാണ്. ഇത്രയാണ് നമുക്ക് വൺ പ്ലസിനെ കുറിച്ച്, 13S കുറിച്ചുള്ള ന്യൂസ് നമുക്ക് കിട്ടിയേക്കുന്നത്.
1: വൺ പ്ലസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും പൊതുവെ വരാൻ സാധ്യതയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, വൺ പ്ലസ് പലരും നിർത്തി വരുന്നു. ഇന്ത്യയിൽ ഇവരിപ്പോ ഈ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞ് സഡൻലി കമ്പനി ഒരു ഷട്ട് ഡൗൺ അങ്ങനെ അനൗൺസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ലേ?
0: ഇല്ല,
1: സർവീസിന്റെ കാര്യത്തിലൊക്കെയുള്ള ഡൗട്ട്.
0: അല്ല, സർവീസ് സെന്റർ എങ്ങനെയാലും ഇപ്പൊ വൺ പ്ലസ് സ്റ്റോപ്പ് ചെയ്ത് ഏത് ഫോൺ സ്റ്റോപ്പ് ചെയ്താലും അവർ സർവീസ് സെന്റർ എങ്ങനെ പോയാലും അടുത്തൊരു 4 കൊല്ലത്തേക്ക് ഫങ്ഷനിങ് ആയിരിക്കും. അപ്പൊ അത് എന്തായാലും, കാരണം പല കമ്പനീസ് ഇപ്പൊ മോട്ടറോള തന്നെ പൂട്ടിപ്പോയപ്പോഴും 3 കൊല്ലത്തേക്ക് അവർ സർവീസ്
1: ഉണ്ടായിരുന്നു
0: ആ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ അതിന്റെ സർവീസ് സെന്റേഴ്സ് ഓപ്പൺ ആയിരിക്കും. സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ പുതിയ മോഡൽസ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ.
1: ശരി ശരി ശരി. അപ്പൊ എന്തായാലും അതാണ് വൺ പ്ലസിന്റെ പുതിയ ഫോണായ 13S. ആക്ച്വലി കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും മികച്ച സ്പെക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
0: തീർച്ചയായിട്ടും
1: നിങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത ക്യാമറ വരുന്നുണ്ട്, മോശമില്ലാത്ത ബാറ്ററി, സ്പെക് വൈസ് ആണെന്നുണ്ടെങ്കിൽ കിടിലൻ സ്പെക് ആണ്, ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്ത് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഷൗമി 18 Pro Max കുറച്ച് ലീക്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ ഷൗമി 18 Pro Max വരാൻ പോവുകയാണ്. അപ്പൊ നമ്മള് പലപ്പോഴായിട്ട് അതിന്റെ ചെറിയ ചെറിയ ലീക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ലീക്സും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഷൗമി 18 Pro Max എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷൗമി കുറച്ച് നാളായിട്ട് ഇന്ത്യയിൽ ഒത്തിരി മോശം പെർഫോമൻസ് ആണ്. ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയ നോട്ട് സീരീസിനകത്തൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഇറക്കിയുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോ ഈ 18 Pro Max വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പുതിയ ലീക്സ് നമുക്ക് വരുന്നത്?
2: ഇപ്പൊ വന്നിരിക്കുന്ന ലീക്ക് അതിന്റെ ഗീഗ്ബെഞ്ച് സ്കോറിനെ കുറിച്ചാണ്, എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഗീഗ് ബെഞ്ച് സ്കോറുകൾ നമ്മൾ അളക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലീക്കാണ് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ശരിക്കും ചൈനയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ടിരിക്കുകയാണ് 18 Pro Max. അപ്പോൾ എല്ലാവരും ഷൗമിയുടെ ഫാൻസ് എല്ലാം ഉറ്റുനോക്കുന്ന ഒരു ഫോണാണത്. അപ്പോൾ അത് ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എല്ലാം ഓൾറെഡി എല്ലായിടത്തും പല സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഫൈനൽ പ്രൊഡക്റ്റുമായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ടാവും. പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Lite Gen 6 Pro ആണ് ഇതിനകത്ത് വരുന്ന ഫ്ലാഗ്ഷിപ്പ് ആണ്. ഇതിന്റെ ഗീഗ്ബെഞ്ച് സ്കോർ 7 സ്കോർ വന്നിട്ട് 3381 സിംഗിൾ കോറിനും 10,920 മൾട്ടി കോർ പെർഫോമൻസിനും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പഴയ അതിൻ്റെ ഷൗമിയുടെ നേരത്തെ 17 Pro Max ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര കൂടുതലാണ്. അത് ഒറ്റ കാര്യത്തിലാണ്, സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ ഇപ്പം ആപ്പിളിൻ്റെ 2 nanometer ഒക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ A17 ചിപ്പ്, അപ്പോൾ അതിൻ്റെ സോറി A

0: റിലേഷൻഷിപ്പ്. അപ്പൊ അതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസിൽ സ്നാപ് ഡ്രാഗൺ ഇപ്പം ഏകദേശം ഒരേപോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. കാരണം പ്രത്യേകിച്ച് ഇവര് സ്നാപ് ഡ്രാഗൺ നേരത്തെയൊക്കെ താഴോട്ട് പോയിരുന്ന സിംഗിൾ കോർ പെർഫോമൻസിലാണ്.
1: നല്ല
0: സ്കോർ വന്നിട്ടുണ്ട്. മാർജിനൽ സ്കോറിലാണ് ഐഫോൺ ഐഫോണിന്റെ ചിപ്പുമായിട്ട് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു ഘടകമാണ്. കാരണം ഈ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന എല്ലാ ഗാഡ്ജറ്റ് ഫാൻസിനും എല്ലാം പറ്റുന്ന ഒരു മൊബൈൽ ഫോണായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ വേരിയബിൾ ഫ്രീക്വൻസി കോർ ആർക്കിടെക്ചറാണ്. അതായത് 3.7 GHz 74 GHz 3 കോറും 4.03 GHz 3 കോറും 5.01 GHz 2 കോറുമാണ് ഇതിൽ. അപ്പൊ ഇത് നമുക്ക് പെർഫോമൻസ് അനുസരിച്ചിട്ട് ഈ കോറുകളിൽ ചേഞ്ചസ് ഉണ്ടാവും. അത് അത് തന്നെ വലിയൊരു ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഫീച്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കാരണം ഇപ്പൊ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ചിപ്സെറ്റിന്റെ പിന്നെ പെർഫോമൻസിന്റെ അത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഈ ഗെയിംസുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീഗ് മെൻ സ്കോറുകളും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ആ പെർഫോമൻസ് സൈഡ് നോക്കുമ്പോൾ. പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് മെമ്മറി നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 17 HyperOS 4 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഷോമിഡ് OS ആണ്. 16 GB RAM ആണ്, അത് മിനിമം ആണ് കേട്ടോ. മൾട്ടി ടയർ കോൺഫിഗറേഷൻസ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. പിന്നെ ഈ ഡിഫറൻഷ്യേറ്റർ എന്ന് പറയാനായിട്ട് ഇതിനകത്ത് വരുന്നത് 17 Pro പോലെ ഉള്ളതുപോലെ തന്നെ റെയർ ഡിസ്പ്ലേ ആണ്. പക്ഷെ റെയർ ഡിസ്പ്ലേ അവർ കുറച്ചും കൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് വെർസറ്റൈൽ ബ്ലാക്ക് സ്ക്രീൻ ബാക്ക് സ്ക്രീൻ എന്നാണ് അവർ പറയുന്നത്. ഇന്ററാക്റ്റീവ് സെക്കൻഡറി റെയർ പാനൽ 17 Pro ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു റെയർ പാനൽ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള റെയർ പാനലുണ്ട്. പിന്നെ അതിൽ ചെറിയ ആപ്സുകൾ, മിനി ആപ്സുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് ഉണ്ട്, ലൈവ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് 18 Pro സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതിൻ്റെ അത് 18 Pro അകത്തും ഇത് വരാൻ ചാൻസ് ഉണ്ട്. പ്രോ മാക്സിൽ മാത്രമല്ല 18 Pro വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ മാറിയിട്ടില്ല 17 Pro Max എന്തൊക്കെ മാറിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സൈസസ് മിക്കവാറും മാറാൻ ചാൻസ് ഇല്ല. 6.9 inch തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറയുടെ കേസിലും ലൈക്കാ ട്യൂൺഡ് ട്രിപ്പിൾ സെറ്റപ്പ് തന്നെ ആയിരിക്കും. ഫാസ്റ്റ് ചാർജിങ് എക്സ്പെക്ട് ചെയ്യുന്നത് 100 W വയർഡും 50 W വയർലെസ്സും ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 17 Pro Max
1: ബാറ്ററിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക്
0: 7500 mAh ബാറ്ററി ആയിരിക്കും. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ ഒരു ടെക് സാവി യൂസറിന് ശരിക്കും ഒരു നല്ല ഫോണായിട്ടുണ്ട്. പക്ഷെ പ്രൈസിങ് വന്നിട്ട് എനിക്ക് എങ്ങനെയായാലും 1.5 lakh അല്ലെങ്കിൽ 1.75 lakh വരെയൊക്കെ വില വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ ഷൗമി ആണ്, ഷൗമിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് ഓൾറെഡി.
1: 1.5 lakh എന്ന് പറയുമ്പോഴത്തേക്ക് ഐഫോണിന്റെ അടുത്ത് തന്നെ പോകുന്നുണ്ട്.
0: അതെ അതെ അതെ. പിന്നെ ഐഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറെ ഫീച്ചേഴ്സ് അഡീഷണൽ ഇതിന്റെ അകത്ത് ഉണ്ട്. ഈ റെയർ പാനലിൽ തന്നെ വലിയൊരു വ്യത്യാസം.
1: അതെ അതെ, എക്സ്ട്രാ സ്ക്രീനും കൂടെ കിട്ടും.
0: അതെ അതെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ഈ 17 Pro 18 Pro Max കുറിച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്.
1: അപ്പൊ ഇതിനൊക്കെ പുറമെ നമ്മളിപ്പോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ലോഞ്ചിനെ പറ്റിയും ഉള്ള കാര്യങ്ങളൊക്കെ.
0: ചൈനയിൽ ഈ മാസമാണ് ലോഞ്ച്, ഒരുപക്ഷെ ഇന്ത്യയിൽ തൊട്ട് പുറകെ തന്നെ
1: ഉണ്ടാവും.
0: അതെ, 17 Pro Max അതേപോലെ തന്നെ ആയിരുന്നു. ഒരു ചൈനയിൽ ലോഞ്ച് ചെയ്ത് ഒരു മാസത്തിനകത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇത്രയാ നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്. ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രകടമായിട്ട് നമുക്ക് ആ ഗീക് ബെഞ്ച് സ്കോർ ആണ്. സ്നാപ് ഡ്രാഗണെ ബേസ് ചെയ്തുകൊണ്ടുള്ള, സ്നാപ് ഡ്രാഗണിന്റെ പുതിയ ചിപ്സറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീക് ബെഞ്ച് സ്കോർ തന്നെയാണ്. അത്
1: സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടോപ്പ് നോച്ച് നിൽക്കുന്ന സ്പെക് ആണ്. ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ചിപ്സെറ്റ് വരുന്നുണ്ട്. റാം ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് 16 GB മാത്രമേ കാണുള്ളൂ അല്ലേ?
0: മിക്കവാറും.
1: ഓക്കെ, ശരി ശരി. അപ്പൊ അത്രയാണ് നമുക്ക് 18 Pro Max പറ്റി. അതുപോലെ തന്നെ വേണ്ട ക്യാമറയുടെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്
0: കിട്ടിയിട്ടില്ല. അടുത്ത ലീക്കിലേക്ക് ഉടനെ ഉണ്ടാകുന്നു.
1: ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള
0: പിക്ചർ. ഓക്കെ,
1: അപ്പൊ എന്തായാലും അത്രയാണ് നമുക്ക് ഷൗമി 18 Pro Max പറ്റി റീസെന്റ്ലി കിട്ടിയിരിക്കുന്ന ലീക്സ്. ഇനി നമുക്ക് ക്യാമറയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. അതിപ്പോ ഈ പറയുന്ന പോലെ നമുക്ക് ചൈനയിൽ ഇപ്പൊ ഈ മന്ത് റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഒരു ഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ പല രീതിയിൽ ആ ഫോണിനെ കമ്പയർ ചെയ്യലും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ള. എസ്പെഷ്യലി ഐഫോൺ പോലെ ഫോണുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അതിന്റെ ചാർജിങ് സ്പീഡ്, എത്ര നേരം ചാർജ് ബാക്കപ്പ് നിൽക്കുന്നു. അപ്പോൾ ഐഫോൺ 18 Pro Max ചാർജിങ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: തിരികെത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐഫോൺ ഒക്കെ എല്ലാ വർഷവും ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പല രീതിയിൽ അതിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ 18 Pro Max ചാർജിംഗ് ടെസ്റ്റും അതിന്റെ റിസൾട്ടും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോ 18 Pro യും Pro Max ഇറക്കിയപ്പോഴത്തേക്ക് മീൻസ് നമ്മൾ അറിയുന്നുണ്ടായിരുന്നു അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡാപ്റ്റർ ഇറക്കുന്നുണ്ട്, ആ അഡാപ്റ്റർ ചാർജ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഫോൺ ചാർജ് ആവുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ ഈ ചാർജിംഗ് ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ്?
2: തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒഫീഷ്യലി കിട്ടിയിരിക്കുന്നതിനേക്കാൾ സ്പീഡ് കൂടുതലാണെന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ന്യൂസ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ റിയൽ വേൾഡിൽ ശരിക്കും മാർക്കറ്റിംഗ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്ലെയിംസിനേക്കാൾ സ്പീഡ് കൂടുതലാണ്.
1: ഓക്കെ,
2: അതായത് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗിന്റെ അകത്ത് 55 മിനിറ്റ്സ് കൊണ്ട് 100% 0 to 100% 55 മിനിറ്റ് കൊണ്ട് ഇത് ആപ്പിൾ 18 Pro Max ചാർജ് ആയി. ഐഫോൺ 18 Pro Max ആപ്പിൾ പക്ഷെ പറയുന്നത് 60 to 70 മിനിറ്റ്സ് ആണ് ബേസ് ലൈൻ.
1: അപ്പൊ
2: അതിനേക്കാൾ ഫാസ്റ്റർ ആണ്.
1: ഓക്കെ,
2: പിന്നെ പീക്ക് പവർ സസ്റ്റെയിൻഡ് ചാർജിംഗ് എന്ന് പറയുന്നത് പീക്ക് പവർ 52 watts ആണ് പീക്ക് പവർ. അത് പക്ഷെ 12 മിനിറ്റ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി ആണ്, അത് ആപ്പിൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ
2: അതിന് വേണ്ടിയിട്ട് ആ പീക്ക് ഇടയ്ക്ക് കയറും, ഇടയ്ക്ക് താഴോട്ട് വരും, പിന്നെയും കയറും, താഴോട്ട് വരും, അങ്ങനെയാണ്. അപ്പൊ ആ ബാറ്ററിയുടെ ലൈഫ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി, അതായത് ബേസിക്കലി ആ ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പിന്നെ 55 മിനിറ്റ്സ് പ്രോമാക്സിന്റെ അകത്ത് 17 Pro Max അകത്ത് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ 81 മിനിറ്റ് ആയിരുന്നു. അതായത് ഏകദേശം ഒരു 32% ഫാസ്റ്റർ ആണ് 18 Pro Max. പിന്നെ ഇത് ശരിക്കും ലാർജ്

0: കപ്പാസിറ്റിയുള്ള ബാറ്ററിയും പിന്നെ ചാർജിങ് ആർക്കിടെക്ചറിൻ്റെ അകത്തും വന്ന വ്യത്യാസങ്ങളാണ് ഇത് മാറ്റാനുള്ള കാരണം. ഈ 50% അതായത് 50% ചാർജിങ് അത് മൈൽ സ്റ്റോൺ ശരിക്കും 20 മിനിറ്റ് നിന്ന് 15 മിനിറ്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട്.
1: ശരി,
0: 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 18 Pro Max 50% ചാർജ് ആവും. അതാകുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ലോഡഡ് പവർ ഡെലിവറി ഒപ്റ്റിമൈസേഷൻ ആണ് അത് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് പിന്നെ ചാർജർ ഡിപെൻഡൻസിയുടെ കാര്യം. അപ്പോൾ ഈ പിന്നെ എല്ലാ ബെനിഫിറ്റ്സും അത് കിട്ടണമെങ്കിൽ 60 വാട്ട്സിന്റെ അഡാപ്റ്റർസ് തന്നെ 60 വാട്ട്സ് അവരുടെ തന്നെ AVS കോമ്പാറ്റബിൾ ചാർജേഴ്സ് തന്നെ വേണം. പക്ഷെ ഇതൊന്നും ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ പ്രൈസ് എന്ന് വന്നിട്ട് 40 വാട്ട്സിന്റെ തന്നെ 4,490 രൂപയാണ്. 35 വാട്ട്സിന്റെ 5,800 രൂപ. പിന്നെ അത് USB-C ആണേ. ഫാസ്റ്റ് ചാർജിങ് ശരിക്കും വേണമെങ്കിൽ 4.5K നമ്മൾ ഷെൽ ഔട്ട് ചെയ്തേ പറ്റും.
1: 60 വാട്ട്സിന്റെ അഡാപ്റ്റർ യൂസ് ചെയ്താലല്ലേ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ ചാർജ്.
0: അതെ, 60 വാട്ട്സിന്റെ. 60 വാട്ട്സിന്റെ വിഷയം ഇപ്പൊ ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടില്ല, വരുന്നേ ഉള്ളൂ, ഉടനെ വരുത്തേ ഉള്ളൂ. പിന്നെ ഈ ബാറ്ററി ഡീഗ്രഡേഷൻ സ്ട്രാറ്റജി ആപ്പിളിന്റെ ഒരു ഇത് ആ മാർഗരേഖയുണ്ട്. അപ്പൊ ഈ ലാർജർ ബാറ്ററീസ് ഇപ്പൊ ഇതിന്റെ അകത്തൊക്കെ വരുന്ന പോലെ ലാർജർ ബാറ്ററീസ് 5,391 mAh 5,561 mAh ഒക്കെ ഫാസ്റ്റ് ചാർജിങ്, പിന്നെ ശരിക്കും ഫാസ്റ്റ് ചാർജിങ് ഉള്ള ബാറ്ററി ആകുമ്പോഴത്തേക്ക് അതിന്റെ വേറെ ടയർ പെട്ടെന്ന് കൂടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആപ്പിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കെമിസ്ട്രി, അതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വളരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തെർമൽ ഡിസിപ്പിയേഷൻ, അതായത് ഹീറ്റ് പുറത്തേക്ക് പോകുന്ന സംവിധാനങ്ങൾ, അത് ഈ വേപ്പർ ചേമ്പർ അങ്ങനത്തെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി അതുകൊണ്ട് ബാറ്ററിക്കകത്ത് ഒരുപാട് നേരം ഹീറ്റ് താങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീഗ്രഡേഷൻ, ബാറ്ററിയുടെ ഡീഗ്രഡേഷൻ വളരെ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അത് അവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ടെക്നിക്കൽ എനേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഇത്രത്തോളം ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആകാനുള്ള കാരണം അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് AVS എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ അഡാപ്റ്ററിന്റെ കേസിൽ ഞാൻ അത് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഈ AVS എന്താ ചെയ്യുന്നത്, ഡൈനാമിക് വോൾട്ടേജ് നമുക്ക് പിന്നെ ഓരോ ചാർജിങ് സ്റ്റേജിലും കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബാറ്ററിക്ക് ആവശ്യമായ എന്റെ പീക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ നോക്കിയിട്ട് അത് സെൻസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഒരുപാട് വോൾട്ടേജ് എന്റെ അകത്തോട്ട് കയറുകയില്ല എന്ന ആവശ്യത്തിനുള്ള വോൾട്ടേജ് എന്റെ അകത്ത് കാണുകയും ചെയ്യും. അതാണ് ഈ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പക്ഷേ ഈ പുതിയ ടൈപ്പ് ചാർജർ ഇല്ലാതെ പറ്റത്തില്ല. ഈ പുതിയ ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചാർജർ തന്നെ വേണം.
1: അതെ
0: അതെ. അപ്പം ഫോണിന്റെ വില എഫക്റ്റീവ്ലി കൂടും. അതാണ് നമുക്കിപ്പം ഈ 18 Pro Max ചാർജിങ്ങിനെ കുറിച്ച്. ഇപ്പൊ ചാർജിങ്ങിന്റെ കമ്പാരിസൺ ആണ് ഇപ്പൊ വന്നേക്കുന്നത്. പെർഫോമൻസിന്റെ കമ്പാരിസൺ ഒക്കെ ഇനി വഴിയെ വരാൻ
1: ഉള്ളൂ.
0: അതെ അതെ.
1: അപ്പോ ഈ 60 വാട്ട്സിന്റെ ചാർജിങ് അഡാപ്റ്റർ എപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടോ?
0: ഈ മാസം തന്നെ വരും. അതെ, ബാക്കിയെല്ലാം കാരണം അവരുടെ ഓൾറെഡി ഷിപ്മെന്റ് ഇത് അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഷിപ്മെന്റ് എല്ലാം ഓൾറെഡി പോയിട്ടുണ്ട്, എല്ലാ സ്റ്റോക്കും എല്ലാം
1: പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു ഒരു ബെറ്റർ ആയിട്ടുള്ള ന്യൂസ് ആണല്ലേ. കാര്യം ആപ്പിൾ പ്രോമിസ് ചെയ്തതിനേക്കാളും ബെറ്റർ ബാറ്ററി
0: ബാക്ക്
1: കിട്ടുന്നുണ്ട്, ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോ 0 to 100 എന്ന് പറയുമ്പോൾ നമ്മളൊരിക്കലും 0 വരെ ഫോൺ വെക്കാൻ ചാൻസ് ഇല്ല. ഒരു 20%
0: നമുക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫോൺ
1: ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പുതിയ iPhone 18 Pro സീരീസിന്റെ അല്ലെങ്കിൽ 18 Pro Max ചാർജിങ് സ്പീഡും കാര്യങ്ങള്, ബാറ്ററി ബാക്കപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ പറയുന്ന രീതിയിൽ അവരുടെ അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ആ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. അപ്പോ അടുത്ത വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്ന, ഒരുപാട് പേര് കാത്തിരുന്ന ഒരു സംഭവമാണ് ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം. അപ്പൊ അത് റീസെന്റ് കുറച്ച് നാളായിട്ട് അതിന്റെ സംസാരങ്ങളും റൂമേഴ്സും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഫൈനലി ഈ ഒക്ടോബറിൽ മോസ്റ്റ് പ്രോബബ്ലി ആപ്പിൾ പേ നമ്മൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ടകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC യും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1,00,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: തിരികെ എത്താൻ ടെക് ബേറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവിടാ, അപ്പൊ ആപ്പിൾ പേ ഒരുപാട് നാളായിട്ട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വരാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു റീസെന്റ് കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫൈനലി ഈ ഒക്ടോബറില് ആപ്പിൾ പേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആപ്പിൾ പേ പറ്റി ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നതാണ്. കാര്യം നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പിൾ കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷനാണ് ആപ്പിൾ പേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ പലപ്പോഴും നമ്മൾ പലയിടത്തായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് UPI ആയിട്ട് തന്നെ നോർമലി UPI പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്? കാരണം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നാണ് പറയുന്നത് ആപ്പിൾ പേ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്?
5: ശരിക്കും 12 വർഷങ്ങൾക്ക് ശേഷമാണ് ആപ്പിൾ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. അത്രയും മാത്രം ഡിലേ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ ഫിൻടെക് സെക്ടർ പുറത്തുള്ള രാജ്യങ്ങളെ പോലെ അല്ല, നമുക്കൊരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരുപാട് പിന്നെ ഫാക്ടേഴ്സ് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ആപ്പിൾ പേക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കുറെ പിന്നെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മൾ ആ സമയത്ത് അവർക്ക് ഇന്ത്യയിലെ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഒന്ന് ഇതായി കോമ്പാറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാനോ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കുറെ നെഗോസിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും പിന്നെയും 4 മാസത്തോളം ഡിലേഡ്. ഫെബ്രുവരിയിൽ ലോഞ്ച് ആകാനായിട്ടിരുന്നതാണ്, അവിടെ നിന്നാണ് പിന്നെ ഒക്ടോബറിലേക്ക് മാറ്റിയത്. അപ്പൊ അത്രത്തോളം ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി അസിസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ബാങ്കിങ് പാർട്ട്നേഴ്സിനെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് വന്നപ്പോഴാണ് ഈ ഇത്രയും ഡിലേ വന്നത്. പക്ഷെ എന്നാലും ഈ മാസം ഒക്ടോബറിൽ ലോഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്.
4: അത് ഒഫീഷ്യലി
5: അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ആപ്പിൾ യൂസേഴ്സിനൊക്കെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്, സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്.
4: ഞാൻ ഇടയ്ക്ക് പറയട്ടെ അനുവേട്ട, ഈ ആപ്പിൾ പേ അപ്പോ ഐഫോൺ യൂസേഴ്സിന് മാത്രമേ പറ്റുള്ളൂ?
5: തീർച്ചയായിട്ടും
4: അത്രേ
5: പറ്റും. ആപ്പിൾ ഐ ഡി വേണം,
4: ആപ്പിൾ ഐ ഡി
5: ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ
4: പറ്റും. ഐഫോൺ ഉള്ളവർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ?
5: തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ അകത്ത് ഇനി യു പി ഐ ഇന്റഗ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം.
4: അപ്പൊ
5: ബ്ലൂംബർഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ക്ലെയിം ചെയ്യുന്നത് ഓൾറെഡി യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത് എന്നുള്ള. യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ, ഫോൺ പേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫോൺ വഴി തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ
4: പറ്റും.
5: പക്ഷെ എങ്കിലും ഇതിൻ്റെ അകത്തൊരു പിന്നെ കവിയിട്ടുള്ള, അതായത് നമുക്ക് ഒരു കോൺട്രഡിക്ടറി ന്യൂസ് വരുന്ന റോയിറ്റേഴ്സ് സജസ്റ്റ് ചെയ്തേക്കുന്ന യു പി ഐ

0: ഇന്റഗ്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്.
1: ശരി,
0: ഇപ്പൊ യു പി ഐ ഇന്റഗ്രേഷൻ ഇല്ലെങ്കിലും നമ്മൾ അതെങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്കത് പേ ചെയ്യാൻ പറ്റും.
1: ഓക്കെ,
0: അതായത് നമ്മുടെ ബാങ്കിങ് പാർട്ണർ ആപ്പിൾ പേ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആപ്പിൾ പേ, നമുക്ക് ആപ്പിൾ പേ സ്വീകരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
1: ഓക്കെ, ആപ്പിൾ പേ സ്വീകരിക്കുന്ന പറഞ്ഞാല് അതെനിക്ക് വ്യക്തമായില്ല.
0: അതായത് നമ്മളിപ്പം ഒരു പിന്നെ ട്രാൻസാക്ഷൻ നടക്കുമ്പം റിസീവറും ബയറും രണ്ടുപേർക്കും ആപ്പിൾ പേ ഉണ്ടാകണം.
1: ഓ, അത് ശരി, അത്രയും റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഐഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആർക്കാണോ പേ ചെയ്ത അയാൾക്കും ആപ്പിൾ പേ ഉണ്ടെങ്കിലേ
0: പറ്റൂ. അതെ, അതായത് ഒരു ഇപ്പം ഇനിഷ്യലി നമുക്ക്, എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഒരു ബാങ്കിങ് പിന്നെ ഏത് ബാങ്കിങ് പാർട്ണറാണോ അവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ളത് ആ ബാങ്കിങ് പാർട്ണറിന്റെ തന്നെ ഡിവൈസസ് ഉണ്ടാകും വേണം സൈറ്റിൽ. അതായത് ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടല്ലോ, കാർഡ് റീഡർ അല്ലേ, അത് ആ ബാങ്കിന്റെ തന്നെ അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് തന്നെ.
1: അതായത് ഇപ്പൊ നമ്മൾ എച്ച് ഡി എഫ് സിയുടെ ബാങ്ക് ആണ് നമുക്കെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന അവർക്കും സെയിം ഇത്
0: എച്ച് ഡി എഫ് സിയുടെ തന്നെ ഉണ്ടാകണം. പക്ഷേ ഇപ്പൊ ഒട്ടുമിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ എല്ലാ കടകളിലും മൾട്ടിപ്പിൾ ബാങ്കിങ് പാർട്ണേഴ്സിന്റെ കാർഡ് റീഡേഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല.
1: ഓക്കെ,
0: പിന്നെ ഈ ആപ്പിൾ പേ എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ അവരുടെ ഇതിന്റെ ട്രാൻസാക്ഷൻ്റെ അകത്ത്. നമ്മൾ ജി പേ എനേബിൾ ചെയ്യുന്ന പോലെ തന്നെ മറ്റേതിനകത്ത് എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ.
1: ശരി ശരി, ഓക്കെ.
0: അപ്പൊ ഇതാണ് വ്യത്യാസം. പിന്നെ ബാങ്കിങ് പാർട്ണേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആക്സിസ് ബാങ്ക് ആണ് ആദ്യത്തെ അവരുടെ കൺഫേംഡ് ലോഞ്ച് പാർട്ണർ. എച്ച് ഡി എഫ് സി ഐ സി സി ബാങ്കുമായിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുകയാണ്. പുറകെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു ഫേസ്ഡ് അപ്രോച്ച് ആയിരിക്കും മിക്കവാറും. ആപ്പിൾ സാധാരണഗതിയിൽ അങ്ങനെ എടുത്തു ചാടി ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും, ഓരോരോ ഫേസസ് ആയിട്ടായിരിക്കും അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
1: ഓക്കെ,
0: പിന്നെ ഈ ഓതന്റിക്കേഷൻ നമുക്ക് ഫേസ് ഐ ഡി, ടച്ച് ഐ ഡി, ഓതന്റിക്കേഷൻ, ബാക്കി ആപ്പ് സ്വിച്ചിങ് നമ്മളിപ്പോൾ ജി പേ അകത്തും ഫോൺ പേ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് ഐ ഡിയുടെ ഒക്കെ ഇഷ്യൂസ് ആണ്. അപ്പൊ അത് ഇതിൻ്റെ അകത്ത് മാറി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരത്തില്ല. പിന്നെ യു എക്സിന്റെ അഡ്വാൻറ്റേജ്, അതായത് യൂസർ എക്സ്പീരിയൻസിന്റെ അഡ്വാൻറ്റേജ് ഈ എ പി ഐ യു പി ഐ വഴിയുള്ള ട്രാൻസാക്ഷൻ്റെ അത് ലഭിക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ.
1: ഓക്കെ,
0: പിന്നെ ഈ ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ ബി ഐയുടെ റൂൾസ് അവർക്ക് ഒറ്റയടിക്ക് മറികടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്.
1: ഓക്കെ,
0: അപ്പൊ അത് ആർ ബി ഐയും ആപ്പിളും ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പം ഇത് ലോഞ്ച് ചെയ്യാനുള്ള ഇത് ഉണ്ടായിരിക്കുന്നത്.
1: ഓക്കെ,
0: കാരണം ആർ ബി ഐയുടെ റൂൾസ് എല്ലാം അവർ അംഗീകരിച്ചുകൊണ്ടാണ് ആപ്പിൾ പേ ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഫിൻസെക്ടർ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, ഗ്ലോബലി ഉള്ള പോലല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസത്തിലാണ് ഇത്രയും ഡിലേ വരാൻ കാരണം. പിന്നെ ശരിക്കും ആപ്പിളിന്റെ എൻട്രി ഭയങ്കരമായ ഒരു കോമ്പറ്റീഷൻ ആണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് ആപ്പിൾ പേയുടെ എൻട്രി. കാരണം ഗൂഗിൾ പേയും ഫോൺ പേയും മാത്രം റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യയുടെ.
1: അപ്പൊ
0: അവിടേക്ക് ആപ്പിൾ പേയും കൂടെ വരുമ്പോൾ ആപ്പിൾ പേ ഇപ്പൊ 900 മില്യൺ യൂസേഴ്സിന്റെ ഇത് വരും. ആപ്പിൾ പേ എനേബിൾ ചെയ്ത് ഇപ്പൊ നമുക്ക് ഫോണില്ലെങ്കിൽ കൂടി ആപ്പിൾ ഐ ഡി ഉണ്ട്, നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉണ്ട് എങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും.
1: അങ്ങനെ
0: ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ ഒരു മാക് യൂസർ ആണ്, എനിക്ക് ഐഫോൺ ഇല്ല, എനിക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കാരണം ആപ്പിൾ ഐ ഡി ഉണ്ട്.
1: ഓക്കെ,
0: അപ്പൊ അതിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും.
1: ആപ്പിൾ ഐ ഡി ആണ് അതിന്റെ അടിസ്ഥാനമായിട്ട്.
0: അതെ, ആപ്പിൾ ഐ ഡി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആപ്പിൾ പേ നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ലോഞ്ച് ചെയ്യാം. അപ്പം എന്തായാലും ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ട് കത്തിരിക്കുകയാണ്. വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് എന്തായാലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടോ, ബക്സ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും.
1: അപ്പൊ
0: അതൊക്കെ വഴിയെ കൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിളിന്റെ വിശ്വാസം.
1: അപ്പൊ ഒക്ടോബറിൽ റിലീസ് ചെയ്യും അല്ലെ ലോഞ്ച് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയുന്നു?
0: ആയിട്ടില്ല, ആയിട്ടില്ല. മിക്കവാറും ഈ ഒക്ടോബർ അവസാനം മുമ്പേ ഉണ്ടാവും, തീരുന്നതിന് മുമ്പേ ഉണ്ടാവും.
1: ശരി ശരി, ഓക്കെ. എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് ശ്രോതാക്കളിലേക്ക് അതിന്റെ ഡീറ്റെയിൽസും എത്തിച്ചു
0: കൊടുക്കേണ്ടതായിട്ടുണ്ടാവും.
1: വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ബഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്താലും പെട്ടെന്ന് എടുത്തു പിടിച്ചോന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണ്ട,
0: ചെയ്യണ്ട, നോക്കി ഒന്ന് അതിന്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി, ഇപ്പൊ നിലവിൽ ആക്സിസ് ബാങ്കുമായിട്ട് മാത്രമേ പാർട്ണർഷിപ്പ് ചെയ്തിട്ടുള്ള പറയുന്നത്, അപ്പൊ നമുക്ക് ഇപ്പൊ എച്ച് ഡി എഫ് സി അല്ലെങ്കിൽ എസ് ബി ഐ സി സി അങ്ങനെ അക്കൗണ്ട് ഒക്കെ ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല?
0: ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല, ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ.
1: പറ്റുള്ളൂ, ശരി ശരി. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരുമായിട്ട് പാർട്ണർ ചെയ്തിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടണം.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ശരി ശരി,
0: അതിപ്പോ ഉടനെ എന്തായാലും ഉണ്ടാകണം. മൾട്ടിപ്പിൾ ബാങ്കിംഗ് പാർട്ണേഴ്സ് ഇല്ലാതെ ഒരു
1: പ്രത്യേക ആപ്പിൾ പേക്ക് ഒക്കെ ഉറപ്പായിട്ടും അവരത് കൊണ്ടുവരും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും അതാണ് ആപ്പിൾ പേ ആക്ച്വലി ഒരു നല്ല ന്യൂസ് തന്നെയാണ്. ഇന്ത്യയിലേക്ക് ആപ്പിൾ പേ വരിക എന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് തുടർന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം റിവ്യൂസ് ഒക്കെ കിട്ടിയതിന് ശേഷം ശ്രോതാക്കളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കുന്നതായിരിക്കും. അടുത്ത കിട്ടുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ സ്പാം കോൾസും ഓട്ടോമേറ്റഡ് കോൾസും ഇപ്പൊ വലിയ ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്.
0: പലർക്കും
1: നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പോലും മറ്റ് നമ്പറിൽ ഉറപ്പായിട്ടും കോൾ വരും. അപ്പൊ അതിനെയൊക്കെ ഒന്നും കൂടെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ കുറച്ച് പുതിയ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ ഈ ഓട്ടോമേറ്റഡ് കോൾസ് അല്ലെ സ്പാം കോൾസിന്റെ ഒക്കെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ എത്ര ഒഴിവാക്കിയാലും ബ്ലോക്ക് ആക്കിയാലും അവർ ബ്ലോക്ക് ആക്കുന്ന നമ്പർ കളഞ്ഞിട്ട് ഇപ്പൊ പുതിയ നമ്പറിൽ നമുക്ക് കോൾ വരും. അപ്പോൾ കോൾ മാത്രമല്ല മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ മീൻസ് ഭയങ്കരമായിട്ട് ശല്യപ്പെട്ട് അനോയിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പൊ അതിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാനുമായിട്ട് ട്രൈ പുതിയ കുറച്ച് റൂൾസ് കൊണ്ടുവന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അതിനുവേണ്ട കാര്യങ്ങൾ?
0: ഇപ്പോൾ ഇത് ശരിക്കും ഇന്ത്യയിൽ വളരെ ഒരു നോയിസൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ATP അതായത് ഓട്ടോമേറ്റഡ് ടു പേഴ്സൺ കോൾസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും ഈ എപ്പിഡമിക്ക് പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിൽ ലോൺ കോൾസ് ഇങ്ങനത്തെ ഒരുപാട് കോൾസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ട്രൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ കംപ്ലയിൻസിൻ്റെ ബിൽഡപ്പിൻ്റെ ബേസിസിലാണ് അവരിത് റോൾ ഔട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോഡ്ലൻ്റായിട്ടുള്ള ഫ്രോഡുകളായിട്ടുള്ള ലോൺ ആപ്പുകൾ, പിന്നെ ഈ ഇൻഷുറൻസുകൾ, ഹെൽത്ത് കെയർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ATP കോൾസിനെയാണ് ഇവർ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നെറ്റ്വർക്കുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ട്രൈക്ക് ആ ഡാറ്റാബേസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ട്രൈ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായേക്കുന്നത്.
1: ഓക്കെ.
0: പിന്നെ എക്സെംഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് ജെനുവിനായിട്ട് ചെയ്യുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കസ്റ്റമർ കെയർ ഇപ്പം നെറ്റ്വർക്കിൻ്റെ തന്നെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഏതെങ്കിലും കമ്പനികളുടെ കസ്റ്റമർ കെയറിലേക്ക് വരുമ്പോൾ അവരും ATP കോൾസ് വിളിക്കും. പക്ഷെ അതൊക്കെ ജെനുവിൻ ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം അതിനെ എക്സെംപ്റ്റ് ചെയ്യുകയും വേണം. അപ്പം അതിനുള്ള പ്രൊവിഷനും കൂടെ ട്രൈ ചെയ്യാനകത്ത്
1: കൊടുത്തിട്ടുണ്ട്.
0: ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും AI പവേർഡ് സ്പാം ഡിറ്റക്ഷൻ ആണ് ഇതിപ്പം മാൻഡേറ്ററി ആക്കിയേക്കുന്നത്. ട്രൈ എല്ലാ നെറ്റ്വർക്കിനും കൊടുത്തേക്കുന്ന നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ML മോഡൽസ് അതായത് ലേണിംഗ് മോഡൽസ്, ഈ കോൾ ലേണിംഗ് മോഡൽസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഹൈ സ്പാം ലൈക്ലിഹുഡ് കണ്ടുപിടിക്കണം.
1: ഓക്കെ.
0: അപ്പോൾ ഇത് ഒരു വരുന്ന കോള് സ്പാം ആണോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിയാനുള്ള പിന്നെ മെക്കാനിസം അവരുടെ AI മോഡൽസിന് ഉണ്ടാകണം.
1: ഓക്കെ.
0: അത് ബേസ് ചെയ്തുകൊണ്ട് വേണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണെന്നുള്ള ട്രൈ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ഈ പിന്നെ പ്രെഡിക്റ്റീവ് സ്കോറിങ്ങും അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പം നോർമലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോള് വരുന്ന കോള് ഇപ്പം നമ്മൾ പല ആപ്ലിക്കേഷൻസ് വഴി ഇപ്പം ട്രൂ കോളറിൻ്റെ നമ്മൾ സ്പാം ആയിട്ട് മാർക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റാബേസ് നെറ്റ്വർക്കുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ഈ നെറ്റ്വർക്കുകൾ അത് സ്പാം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെ പ്രെഡിക്റ്റീവ് തിയറി എന്നാണ് പറയുന്നത്. കാരണം അതിന് ഇതിൻ്റെ സ്പാം ആകാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി സ്പാം കോൾസ് ആയിട്ട് മാർക്ക് ചെയ്യുക ചെയ്യാം.
1: പക്ഷെ
0: അതിന് പകരം ഈ പിന്നെ AI യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 97% ആക്യുറസി ഈ ഒരു കോള് സ്പാം ആണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നെറ്റ്വർക്കുകൾക്കും സാധിക്കും, ട്രൈക്കും സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഉപയോക്താക്കളെ നമുക്ക് ഈ സ്പാം കോൾസിൻ്റെ എപ്പിഡമിക്കിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ന്യൂസ്. പിന്നെ ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് ഉണ്ട്, അതായത് നെറ്റ്വർക്കുകൾ തമ്മിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നത്.
1: ഓക്കെ.
0: ഇപ്പോൾ എയർടെല്ലിൽ നിന്ന് വോഡഫോണിലേക്കും വോഡഫോൺ BSNL അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഫ്രോഡ്ലൻ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട്
1: നടക്കുന്നുണ്ട്.
0: കാശ് അടിച്ച് മാറ്റുക, ലോൺ ആപ്പ് വഴി കാശ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഫ്രോഡ്സ്റ്റർ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ നമ്പേഴ്സ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് എങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5 നമ്പര് അല്ലെങ്കിൽ 5 കൂടുതൽ നമ്പര് ഒരു സെയിം പിന്നെ സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് വരുന്നതെന്ന് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് ഒരാൾ തന്നെ ഇപ്പം ഞാനൊരു ഫ്രോഡാന്ന് വിചാരിക്കും. അപ്പം ഞാൻ തന്നെ 5 ഡിഫറെൻറ്റ് നമ്പറിൽ നിന്ന് ഒരു യൂസറിനെ വിളിക്കുകയാണ് അല്ലെങ്കിൽ പലരെ വിളിക്കുകയാണ്.
1: ഓക്കെ.
0: അപ്പം ഈ അതിൻ്റെ അതിൻ്റെ ടാർഗറ്റ് അതായത് ട്രൈ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കുകൾ ഈ 5 നമ്പറും എന്നിലേക്ക് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ എൻ്റെ സോഴ്സ് ഈ 5 നമ്പേഴ്സിൻ്റെ സോഴ്സ് എന്നിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ
1: ഓക്കെ
0: എൻ്റെ RKYC അല്ലെങ്കിൽ KYC അവർക്ക് ആവശ്യപ്പെടാം. എന്നിട്ട് എൻ്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാം.
1: ഓ,
0: എന്നിട്ട് എന്നെ അവർക്ക് ലോക്ക് ചെയ്യാം, എനിക്ക് പെനാൽറ്റി അടിക്കാം.
1: അപ്പോൾ ഈ 5 നമ്പറിൽ നിന്നും മനുവേട്ടൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ സെയിം ആൾ തന്നെ വിളിക്കുന്ന ഐഡന്റിഫൈ ചെയ്യും.
0: അത് ഈ AI ചെയ്യാൻ പറ്റും. കാരണം നെറ്റ്വർക്ക് ലൊക്കേഷൻ നമ്മളുടെ പിന്നെ KYC നമ്മൾ കൊടുക്കുന്ന ഈ സിം എടുക്കണമെങ്കിൽ എന്തായാലും നമ്മൾ ഐഡന്റിറ്റി പ്രൂഫ് കൊടുത്തല്ലേ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ആണെങ്കിൽ 5 ഡിഫറെൻറ്റ് ID പ്രൂഫ് കൊടുത്താൽ പോലും പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പിടിക്കപ്പെടും.
1: ശരി ശരി ശരി,
0: മനസ്സിലായില്ല. അപ്പം അത് അവർക്ക് ഫ്ലാഗ് ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ.
0: അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ടെക്നോളജീസ് അവരിപ്പം ട്രൈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെറ്റ്വർക്കുകളോട്. പിന്നെ ഈ ATP കോൾസ് ഇപ്പോൾ ലീഗലി ഡിഫൈൻഡ് ആൻഡ് ഡിക്ലെയർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ കെയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ATP കോൾസ് ഒരുപാട് പേര് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പിന്നെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുകൂടെ പക്ഷേ ഈ പിന്നെ റോബോ കോൾസ് ഈ ആവശ്യമില്ലാത്ത ഫ്രോഡ് പരിപാടിക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് AIക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലേണിംഗ് മോഡൽസ് ഉണ്ട്.
1: ശരി.
0: അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതെല്ലാം പക്ഷേ എൻഡ് യൂസറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നേക്കുന്ന ഒരു കോള് ഫ്രോഡ് ആണെന്നുള്ള കാര്യം എൻഡ് യൂസറിന് അറിയാൻ പറ്റുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യും.

0: ആ റിപ്പോർട്ടിന്റെ ബേസിലും നമുക്ക് എഐക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ,
0: അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ പിന്നെ പെർമനന്റ് ടെർമിനേഷൻ ചാർജസ് ഉണ്ട് എടിപിക്ക്. അതായത് ഒരു മിനിറ്റിന് ഏകദേശം 1500 രൂപ അവർക്ക് ചാർജ് ചെയ്യാൻ. ഒരു മിനിറ്റ് ഒരു കോള് ചെന്നിട്ട് അത് സ്പാം ആണെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിളിച്ച ആരാണോ
1: ഓക്കെ
0: ആ സോഴ്സിന് 1500 രൂപ പെർ മിനിറ്റ് അവർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും
1: പെനാൾട്ടി ആയിട്ട്.
0: അത് പുതിയ റൂളാണ്.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ അതൊക്കെ റെഗുലേറ്ററി അതോറിറ്റി അവർ കൊണ്ടുവന്നിട്ടുള്ള ട്രൈ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ കോൾ മാനേജ്മെന്റ് ആപ്സിന് പിന്നെ ഫേസ് യൂസേജ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് തേർഡ് പാർട്ടി ഇപ്പൊ ട്രൂ കോളറിനൊക്കെ പിന്നെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ, അതായത് ലേബൽ കോൾസ് ഫ്രം പിന്നെ ഈ റെഗുലേറ്റഡ് നമ്പേഴ്സിന്റെ അകത്ത് നിന്ന് വരുന്ന കോളുകളെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുണ്ട്.
1: ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ
0: കസ്റ്റമറിന് ആ കോള് ചെല്ലരുത്, കോൾ ബ്ലോക്ക് എന്നും പറഞ്ഞു തന്നെ കാണിക്കണം. അതെ, ട്രൂ കോളറിനുള്ള
1: ഫോണിൽ റിംഗ് ചെയ്യില്ല.
0: അതെ അതെ അതെ.
1: ഓക്കെ,
0: അപ്പൊ അതാവുമ്പോഴത്തേക്ക് ലെജിറ്റിമേറ്റ് ബിസിനസ്സുകൾക്ക് കോള് ചെല്ലുകയും ചെയ്യും.
1: മനസ്സിലായില്ലേ?
0: അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ, അതിപ്പം ട്രൈ ചെയ്യാതിന് അവർക്ക് തേർഡ് പാർട്ടി ആപ്സിന് ആ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്കണക്ട് ത്രെട്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമുക്ക് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡർ, അതായത് ഒരു ഒരു ഫ്രോഡ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 5 കൂടുതൽ നമ്പർ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാനും ആ നെറ്റ്വർക്ക് ഐ മീൻസ് അയാളെ വിളിക്കുന്ന സോഴ്സ് ഏതാണോ ആ സോഴ്സിനെ കണ്ടുപിടിച്ച് അവരെ ലീഗലി കൊണ്ടുവരാനും അവർക്കുള്ള സർവീസ് പിന്നെ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതലയും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നെറ്റ്വർക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ട്രൈ വഴി തന്നെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിന്റെ അകത്ത് വന്നേക്കുന്ന പുതിയ റൂൾസിന്റെ അകത്ത് വന്നേക്കുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് ലീഗൽ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ വാട്സാപ്പ് നമ്പർ വഴി ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് PDF ഫയലായിട്ട്.
1: അപ്പൊ ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാവുകയാണെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് പല രാജ്യങ്ങളും നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ത്യയിൽ ഇപ്പം ഇപ്പോഴാണ് അത് വരുന്നത്. കാരണം ഇത് ഇപ്പം ഈ സ്പാം കോൾസുകളുടെ എണ്ണം ഓരോ ദിവസവും ദിനം പ്രതി ഭയങ്കരമായിട്ട് വർദ്ധിക്കുക.
1: അപ്പൊ
0: അതിന്റെ ബേസിസിലാണ് ട്രൈ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 വർഷമായിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റാ ബേസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്
1: ഇപ്പൊ ഈ ഒരു
0: നടപടിയിലേക്ക് അവർ പോയത്.
1: അപ്പൊ ഇത് ഇതിന്റെ ലോഞ്ച് എങ്ങനെയാണ്? ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞോ അതിന് ലോഞ്ച് ചെയ്യത്തേയുള്ളൂ?
0: അല്ലല്ല, ഓൾറെഡി ഫേസ് ബൈ ഫേസ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്ത്
1: കഴിഞ്ഞു.
0: ഇപ്പൊ തന്നെ നമുക്ക് എയർടെല്ലിന് എയർടെൽ നെറ്റ്വർക്കിലുള്ളവർക്കെല്ലാം സ്പാം കോൾസ് വരുമ്പോൾ ഓൾറെഡി സ്പാം എന്ന് പറഞ്ഞ്
1: എഴുതി കാണിക്കും. തീർച്ചയായിട്ടും
0: ചില ക്രിട്ടിക്കൽ കോൾസ് ബ്ലോക്ക് എന്നും പറഞ്ഞ് തന്നെ കാണിക്കും, കോൾ ബ്ലോക്ക് എന്നും പറഞ്ഞ് തന്നെ കാണിക്കും.
1: ചിലത് ആക്ച്വലി ഞാൻ കണ്ടിട്ടു, കോള് വന്നു കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യും, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എയർടെല്ലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ തരും, അക്സെപ്റ്റ് ചെയ്യണോ
0: റിജക്ട് ചെയ്യണോ.
1: എനിക്ക് എന്തെങ്കിലും മിക്കവാറും വല്ല സിങ്ക് ഇഷ്യൂ ആയിരിക്കും അല്ലേ, കാരണം അത് ആദ്യമേ വരേണ്ട സംഭവമാണ്.
0: അതെ അതെ, അതെന്തെങ്കിലും നെറ്റ്വർക്കിന്റെ സിങ്ക് ഇഷ്യൂ
1: ആയിരിക്കും. അപ്പോ എന്തായാലും ട്രായുടെ ആ ഒരു പുതിയ ചട്ടങ്ങൾ റെഡിയായി വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലതായിരിക്കും. നമുക്ക് സ്പാം കോൾസ് വരുന്ന പരമാവധി കുറഞ്ഞിരിക്കും.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ എഐയുടെ ഹെൽപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക്
0: ചെയ്യും.
1: ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നമുക്ക് ന്യൂസ്. എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒന്നെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടും തോറും വാട്സ്ആപ്പിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് അതാണ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ടൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കരുതാം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.
2: ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം,
4: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
4: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
5: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമൂട്, കൊല്ലം.
6: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
7: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇവിടെ അപ്പോ വാട്സാപ്പിൽ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് തീംസ് സെറ്റ് ചെയ്യാം, അങ്ങനെ അതുമായിട്ട് ബന്ധം വാൾപേപ്പേഴ്സ്, അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ?
8: തീർച്ചയായിട്ടും. അത് ടെലഗ്രാമിന്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചർ പോലെ തന്നെയാണ്. നമുക്കിപ്പോ 5 തീം, 5 ക്യൂറേറ്റഡ് തീംസ് ആണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഫീച്ചേർഡ് സെക്ഷനും.
7: ഓക്കെ.
8: അപ്പൊ ഈ ഒരു സ്ട്രക്ചേർഡ് ഡിസൈനിലേക്ക് അവർ വാട്സാപ്പ് മാറുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ ഓൾറെഡി ഇപ്പൊ വാൾപേപ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ വാൾപേപ്പേഴ്സ് ഡീകപ്പിൾ ചെയ്തിട്ടുണ്ട്. അതായത് തീംസുമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്.
7: ശരി.
8: അപ്പൊ നമുക്ക് ആ പിന്നെ ആവശ്യമുള്ളവർക്ക് വാൾപേപ്പർ വേണമെങ്കിൽ മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം.
7: തീമായിട്ട്
8: മാറ്റാം. ഇപ്പൊ ഇതിനകത്തുള്ള കാറ്റഗറീസ് അവർ പറഞ്ഞേക്കുന്ന നേച്ചർ ഉണ്ട്, ലൈവ് അനിമേറ്റഡ് ആയിട്ടുള്ള തീമുണ്ട്, മിനിമൽ ക്ലീൻ ആയിട്ടുള്ള തീമുണ്ട്, പിന്നെ ഡൂഡിൽ ടെക്സ്റ്റർ ടൈപ്പ്, പിന്നെ വൈബ്രന്റ് ആൻഡ് ഗ്രേഡിയന്റ് വാൾപേപ്പേഴ്സ് ഉള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ടെക്നിക്കൽ ഇന്നോവേഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബബിൾ കളർ സെലക്ട് ചെയ്യാം, ബബിൾസിന്റെ, അതായത് വരുന്ന മെസ്സേജസിന്റെ കളർ സെലക്ട് ചെയ്യാം. പിന്നെ അത് അൽഗോരിതം ബേസ്ഡ് ആണ്, തീം വാൾപേപ്പറിന്റെ ബേസ് ചെയ്തിട്ടും ആ കളർ മാറും. അപ്പൊ ഡൈനാമിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോ മൂവിങ് അനിമേഷൻസ് ലൈവ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ബാറ്ററി എഫിഷ്യൻസി അത് കുറയ്ക്കത്തില്ലെന്നാണ് വാട്സപ്പ് പറയുന്നത്. പിന്നെ AI ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് നമ്മുടെ ഗാലറിക്ക് അത് അപ്ലോഡ് ചെയ്തിട്ട് AI ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് ഉണ്ടാക്കാം നമുക്ക്.
7: ശരി, ഓക്കെ.
8: നമ്മുടെ ഗാലറിക്കകത്ത് കിടക്കുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ റോൾ ഔട്ട് സ്ട്രാറ്റജി അവർ പറയുന്നത് ഇത് ബീറ്റാ റോൾ ഔട്ട് 2.26.37.6 എന്ന് പറഞ്ഞ വേർഷൻ തൊട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റേബിൾ യൂസേഴ്സിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ആൻഡ്രോയിഡിന് അകത്ത് ശരിക്കും iOS വന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ. അതൊരു 1-2 സൈക്കിൾസ് അവർ എപ്പോഴും ലാഗ് ചെയ്യും. ആദ്യമേ iOS യൂസേഴ്സിനായിരിക്കും കിട്ടുന്നതാണ് ഈ ഈ ഒരു ഫീച്ചർ. പിന്നെ ഒരു ലിമിറ്റഡ് ബീറ്റാ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ അവർ ചെയ്യുന്നുണ്ട്.
7: ശരി, ഓക്കെ.
8: പിന്നെ അത് സെർവർ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് വാട്സാപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പിന്നെ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ബാഡ്ജ് സിസ്റ്റം, അനിമേറ്റഡ് വാൾപേപ്പേഴ്സിൻ്റെ അതൊരു ബാഡ്ജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് ഓരോ യൂസറിനും ഡിസൈൻ എക്സ്പെക്ടേഷൻസ് എങ്ങനെ വേണമെന്നൊക്കെ ഉള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഡ്ജ് ഉണ്ട്. ആ ബാഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗാലറി ഈ പിന്നെ AI ജനറേഷൻ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗാലറിക്കകത്തുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പിന്നെ പ്രൈവസി ഇഷ്യൂസ് അവർ അതിൻ്റെ അകത്ത് കുറെ കാറ്റഗറി അവർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈവസി ആരുടെ ആൾക്കാരെ
7: അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് ലീക്കായിരിക്കാൻ
8: വേണ്ടിയിട്ടുള്ള പ്രൈവസി അവർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് തീം ബേസ് ചെയ്തുണ്ട്. ഇത് ഓൾറെഡി പക്ഷേ ടെലഗ്രാമിന്റെ അകത്ത് അവൈലബിൾ ആയിരുന്നു ഈ സെയിം സാധനങ്ങളെല്ലാം.
7: അതായത് കുറച്ച് ബേസിക് ആയിട്ട് കോസ്മെറ്റിക് അപ്ഗ്രേഡ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, അല്ലാതെ ടെക്നിക്കലി അങ്ങനെ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല.
8: വന്നിട്ടില്ല.
7: ചാറ്റിന്റെ ആ ഒരു വിൻഡോ കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ
8: വേണ്ടിയിട്ടല്ലേ.
7: അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് വാട്സാപ്പിന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വരുന്ന ഒരു സംഭവം വെച്ചാൽ റോയൽ എൻഫീൽഡ് അവരുടെ പുതിയ EV ബൈക്കുമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. റോയൽ എൻഫീൽഡ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ടൂ വീലർ ബ്രാൻഡാണ്. അപ്പൊ അവർ അവരുടെ ഒരു പുതിയ EV മോഡലുമായിട്ട് വന്നിരിക്കുകയാണ്. റോയൽ എൻഫീൽഡിന്റെ ആണെന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത്രയും ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ
8: ഫാൻ ബേസ് ഉണ്ടാവും
7: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
9: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
7: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇവിടെപ്പോ റോയൽ എൻഫീൽഡ് അവരുടെ ഒരു EV ബൈക്കുമായിട്ട്, അത് ആദ്യത്തെ ബൈക്കാണോ അതോ ഇതിന്
8: മുന്നേ? നേരത്തെ 2024 ലോഞ്ച് ചെയ്തതാണ്.
7: ലോഞ്ച് ചെയ്ത
8: കളർ പുതിയതാണ്.
7: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ ഫ്ലൈയിങ് ഫ്ലീ C6 അതാണ് മോഡലിന്റെ പേര് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ, എനിക്ക് കറക്റ്റ് ഇടാനെ പറ്റി ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്?
8: ഇവർ ഓൾറെഡി 2024-25 സമയത്ത് ഫ്ലൈയിങ് ഫ്ലീ C6 ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ ലിമിറ്റഡ് കളർ ആയിരുന്നു അന്ന്.
7: ശരി ശരി.
8: ഇപ്പം പക്ഷേ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ
7: 2024 പോപ്പുലർ ആയില്ല.
8: കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ കേരളത്തിൽ ശരിക്കും ഈ ഒരു ഇൻഫീൽഡ് അങ്ങനെ ഒരു മാർക്കറ്റ് പെനിട്രേഷനിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇവര് മെട്രോസിലും കോസ്മോസിലും മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഒരു പുതിയ കളറും കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും പാരഷൂട്ട് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് കളറും കൂടെ. അപ്പൊ അത് ശരിക്കും ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനിലാണ്. കാരണം ഇതിന്റെ പിന്നെ പെർഫോമൻസ് മോഡലിന് ബ്ലാക്ക് കളറും പിന്നെ ഗ്രീൻ മോഡൽ അവരുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനവും. ഈ പാരഷൂട്ട് വൈറ്റ് ശരിക്കും അർബൻ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലുമായിട്ടാണ് ഒരു പ്രീമിയം
7: സെഗ്മെന്റ് ഇങ്ങനെ
8: ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അവർ ആ കളർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇപ്പം ഈ വൈറ്റ് കളർ. അതായത് ശരിക്കും ഈ പാരഷൂട്ട് വൈറ്റ് പിന്നെ അതിന്റെ കൂടെ ഒരു ബ്ലൂ അക്സെന്റ് പിന്നെ ഒരു ബ്ലാക്ക് ഡീറ്റെയിലിംഗ്, അതാണ് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ഡിസൈൻ ഫിലോസഫിയുടെ. ഈ ക്ലീൻ ലൈൻസ് ശരിക്കും EV മോഡേണിസവും വൈറ്റ് ബ്ലൂ ബ്ലാക്ക് കളർ എല്ലാം EV മോഡേണിസത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ബ്ലൂ ഓട്ടോമാറ്റിക്കലി എന്തായാലും ക്ലീൻ എനർജി എന്നുള്ള ഒരു ഫീലിൽ കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത്.
7: അപ്പൊ
8: എന്തായാലും ഈ ഒരു പാരഷൂട്ട് വൈറ്റ് ഒരു ജനറൽ അപ്പീൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇൻഫീൽഡിന്റെ വിശ്വാസം. ഇത് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഇത് എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു 5-6 കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ.
7: എന്തായാലും കളേഴ്സിന്റെ കാര്യം ഓക്കെ, ഈ ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ബാറ്ററി,
8: ബാക്കി ബാറ്ററി, അതെ ബാറ്ററിക്ക് ഇപ്പൊ ഇതിന് ഈ ഒരു മോഡലിന് ഒരു മാഗ്നീഷ്യം കെ സി പ്രൈസിങ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നോവേഷന്. അപ്പൊ ഇതിന് 3.9 kW ബാറ്ററിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു മഗ്നീഷ്യം കേസിംഗ് ഉണ്ട്, ട്രഡീഷണലി അലൂമിനിയാണ് വരുന്നത്, അതിന് ഓരോ മഗ്നീഷ്യം കേസിംഗ്. അപ്പൊ ദാറ്റ് മേക്സ് 33% ലൈറ്റർ ആകും മഗ്നീഷ്യം കേസിംഗ്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു തെർമൽ ഡിസിപ്പേഷൻ, അതായത് ഹീറ്റ് ഇറങ്ങിപ്പോകാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ ഇതിന്റെ കോസ്റ്റ് വരുന്നത് 2.8 lakh rupees 2.8 lakhs ആണ്. പിന്നെ ചാർജിങ് എഫിഷ്യൻസി ശരിക്കും 20% തൊട്ട് 80% വെറും 65 minutes മതി. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും, ഡി സി ഫാസ്റ്റ് ചാർജിങ് ആണത്. പിന്നെ ഈ അത് ശരിക്കും ഒരു കോമ്പറ്റീറ്റീവ് സിനേറിയോയില് ഭയങ്കര മിഡ് റേഞ്ച് ഇവിസിന് അത്രയും ഫാസ്റ്റ്

0: കിട്ടുന്ന ഒരു കോമ്പറ്റീവ് ഇതാണ്. പിന്നെ നോർമലി ഇതിന് 154 kilometers ആണ് IDC റേഞ്ച് കവർ പറയുന്നത്. 90% ഇന്ത്യൻ അർബൻ കമ്മ്യൂട്ടേഴ്സ് ഇപ്പൊ ഡൽഹി, ഗുർഗാവൺ അല്ലെങ്കിൽ ചെന്നൈ സബർബനിലൊക്കെ പോകുമ്പോൾ 45-40 kilometers നമുക്ക് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരം പോകണമെങ്കിൽ പോലും 72 kilometers അല്ലെങ്കിൽ 80 kilometers 100 kilometers ആവുള്ളൂ.
1: അപ്പൊ
0: അങ്ങോട്ട് പോകാൻ പറ്റും, തിരിച്ച് നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ടി
1: വരും.
0: അത്രയാണ്. പിന്നെ ഇതിന്റെ ബിസിനസ് മോഡൽ, അവർ ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ലിവർ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വില കുറച്ചും കൂടെ കുറയും. 1.9 lakhs, അത് 2 lakhs നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ് വരുള്ളൂ.
1: നമ്മൾ റെന്റ് കൊടുക്കുന്നാലും ബാറ്ററി
0: പ്രൈസ്. അതെ, അപ്പൊ അതാണ്. അത് ആകുമ്പോഴത്തേക്ക് ആ സൈക്കോളജിക്കൽ ബാരിയർ, ഇ വി അഡോപ്ഷന്റെ സൈക്കോളജി ബാരിയർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫേസ്ഡ് മെട്രോ റോൾ ഔട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും ഒരു ഫേസ്ഡ് ആയിട്ടാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് സെന്റേഴ്സ് അവര് പിന്നെ ഓരോ ഡീലർഷിപ്പിലും റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പിലും അവർ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവർ ഡയറക്റ്റ് ടു കൺസ്യൂമർ ഒരു എഡ്യൂക്കേഷൻ ഫസ്റ്റ് സ്ട്രാറ്റജി അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞ മോഡൽ ആൾക്കാരിൽ എത്തിച്ചുകൊണ്ട് അവർ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അതെ. പിന്നെ ടെക് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ഇതിന് ഒരു ലീൻ സെൻസിറ്റീവ് ABS അവർ കൊടുത്തേക്കുന്നത്. അത് ആദ്യമായിട്ടാണ്. ഈ 15.4 kilowatt EVs ശരിക്കും റെയർ ആണ്, ഈ ടൈപ്പ് ഓഫ് ABS എന്ന് പറയുന്നത്. അത് ശരിക്കും റിയൽ വേൾഡ് സേഫ്റ്റി ഫീച്ചർ, അർബൻ ട്രാഫിക്കിലേക്ക് അർബൻ ട്രാഫിക്കിന് അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് തന്നെയാണ് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്നുള്ളത്. അപ്പൊ അതായത് ലീൻ ABS എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ബ്രേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള ഒരു ABS ടെക്നോളജിയാണ്. പിന്നെ ഇതിന്റെ കൂടെ 4G+ Bluetooth കണക്ടിവിറ്റി ഉണ്ട്. 3.5-inch TFT ഡിസ്പ്ലേ ആണ് അതിന്റെ വരുന്നത്. അത് ശരിക്കും ഒരു ഇൻഫോർടൈൻമെന്റ് മാത്രമല്ല, അതായത് OTA അപ്ഡേറ്റ്സ്, ഫ്ലീറ്റ് ടെലിമെട്രി, സബ്സ്ക്രിപ്ഷൻ സർവീസസ് എല്ലാം നമുക്ക് അതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ കളർ റിഫ്രഷ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ആ പിന്നെ ഉണ്ടായിരുന്ന രണ്ട് കളറുകൾക്ക് വ്യത്യസ്തമായിട്ട് ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ടാക്കി അവർ കൊണ്ടുവന്നേ.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, ഇപ്പൊ കേരളത്തിൽ ഈ ബൈക്കുകൾ നമുക്ക് അവൈലബിൾ ആണോ?
0: ആ, നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് സാധനം കിട്ടും.
1: ഓക്കെ. അല്ല, റെഡിമെയ്ഡ് നമ്മൾ ഷോറൂമിൽ വണ്ടി വന്ന് തുടങ്ങി
0: വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ മോഡൽസ് കണ്ടിട്ടുണ്ട്.
1: ഓക്കെ,
0: ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ റെഡി പറഞ്ഞ കണക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല.
1: നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കണ്ടതായിട്ടില്ല.
0: അതെ അതെ, ഓട്ടോ കാർ വിഷയന്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അതെ അതെ.
1: ഓക്കെ, എന്തായാലും അത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ടെക് ബൈറ്റ്സിലെ ശ്രോതാക്കളിൽ എത്തിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് പറയാം. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585. ഒരിക്കൽ കൂടി പറയാം, 8848585. എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ലു പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുകൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ട ബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 awards, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തി എന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടി എന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895 3919927.

0: പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: You are now listening to Radio Santanam 90.4 FM. Stay tuned.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര.

0: കലാ തിയേറ്റേഴ്സ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പെരിനാട് പഞ്ചായത്ത് അംഗം ആർ ശ്രീജിത് ഉദ്ഘാടനം ചെയ്തു. കിലാ ചെയർമാൻ ജെ ജോൺസൺ ക്ലാസ് എടുത്തു. എസ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ കുണ്ടറ സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നേതൃത്വ പരിശീലന കളരി സംഘടിപ്പിച്ചു. കുണ്ടറ എം ജി ഡി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ എൻ എസ് എസ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രൊജക്ട് കോർഡിനേറ്റർ സി ജി അതുൽ കൃഷ്ണ നേതൃത്വം നൽകി. അധ്യാപിക സൗമ്യ ലിബിൻ പ്രസംഗിച്ചു. ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, രസതന്ത്ര വിഭാഗം മെറ്റീരിയൽ റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ രസതന്ത്ര സെമിനാർ സമാപിച്ചു. ഡോക്ടർ കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ബോബി ടി എഡ്വിൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പട്ടത്താനം യൂണിറ്റ് ലോക വയോജന ദിനം ആചരിച്ചു. യോഗം ഖാദികൻ വി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വ യജ്ഞം സമാപിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ, ശ്രമദാനം, സ്വച്ഛതാ റാലി, ബോധവൽക്കരണ പരിപാടികൾ, മാലിന്യത്തിൽ നിന്ന് കലാസൃഷ്ടികൾ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: ബാലവേലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
4: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
3: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
4: അർച്ചന ഫൈനാൻസോ?
3: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
4: വിശ്വസിക്കാവുന്നതാണോ?
3: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
5: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
3: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
5: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
6: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമായി, ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്നൊരു കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പത്മരാജന്റെ വേർപാടിൻ്റെ 19 വർഷങ്ങൾക്ക് ശേഷം ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതിവരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തൻ്റെ

നഷ്ട ആ ഒരു ബാല്യത്തെയും ഓർത്തെടുക്കുകയാണ് പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മി. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായിരുന്നു അന്തരിച്ച പി പത്മരാജൻ എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്ന കുറേ കാര്യങ്ങൾ ഒരു കൃതിയായി തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ആദ്യത്തെ അധ്യായം മുതൽ ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒന്ന് കുറച്ചൊന്ന് വായിക്കാം. ഗുരുവായൂരിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് അച്ഛനമ്മമാരുടെ കാലുകളിൽ നമസ്കരിച്ച് യാത്രാമൊഴി ചൊല്ലുമ്പോൾ ഞാൻ കരഞ്ഞുപോ. നാലു നീണ്ട വർഷങ്ങളിലെ കുത്തുവാക്കുകൾക്കും ചീത്ത പറച്ചിലുകൾക്കും അവസാനം വന്നെത്തിയല്ലോ എന്ന് ആശ്വസിച്ചു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു എന്നതാണ് സത്യം. അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രസന്നതയുള്ളതായി എനിക്ക് തോന്നി. സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങിയ മുതൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരാശ്വാസം, അങ്ങനെ ഒരു സമാധാനം അച്ഛൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നുവോ? ഏത് പെൺകിടാവും പോറ്റിയ പിതാവിൻ്റെ അല്ലല്ലോ, വേൽക്കുന്ന പുരുഷൻ്റെ അല്ലേ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. കണ്ടോ, അവൾക്കൊരു സങ്കടവും ഇല്ല. ഒരു തുള്ളി വെള്ളം കൂടി കണ്ണീന്ന് വന്നില്ല എന്ന് ആരോ കുറ്റപ്പെടുത്തിയതായി പിന്നീടെപ്പോഴോ എൻ്റെ രണ്ടാമത്തെ ആങ്ങള പറയുന്നത് കേട്ടു. കാത്തുകാത്തിരുന്ന മുഹൂർത്തമായിരുന്നിട്ടും എനിക്കെന്തേ മനസ്സു തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. മുതുകുളത്ത് നിന്ന് കല്യാണത്തിന് വന്നത് രണ്ടേ രണ്ട് കാറുകളിൽ കൊള്ളാവുന്നവർ മാത്രമായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു പുറപ്പെടുമ്പോൾ സ്ത്രീകളെല്ലാവരും ഒരുമിച്ചൊരു കാറിലും പുരുഷന്മാർ മറ്റേതിലും. അമ്മയും പെങ്ങന്മാരും ഒത്തുള്ള ആ യാത്രയും എറണാകുളത്തിറങ്ങി സമയം കളയാൻ കുറച്ചു നേരത്തെ വിശ്രമവും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഞവരയ്ക്കൽ തറവാട്ടിൽ കയറാൻ മുഹൂർത്തമുണ്ടായിരുന്നുള്ളൂ. മോന്തി നേരത്തെ ആ യാത്രയിൽ പ്രകൃതി സുന്ദരമായ മുതുകുളം ഗ്രാമവീഥികൾ ഞാൻ കണ്ടില്ല. പാടങ്ങളാൽ ചുറ്റപ്പെട്ട ആ പഴയ തറവാടിന്റെ ആട്ടുകെട്ടിൽ തൂക്കിയ പൂമുഖത്തേക്ക് മൂത്ത പെങ്ങൾ പത്മിനി ചേച്ചി എന്നെ കൈപിടിച്ചു കയറ്റി. അവിടെ നിലവിളക്കിനു മുന്നിൽ കസവുമുണ്ട് വിരിച്ച ഒരു പലകപ്പുറത്ത് ഞങ്ങളെ കിഴക്കോട്ട് നോക്കിയിരുത്തി അമ്മയും അക്കമ്മയും പാലും പഴവുമൊക്കെ തന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നത് പ്രിയ പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി കുറിച്ച കുറേയധികം ഓർമ്മകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കല്യാണം കഴിഞ്ഞു, താമസിയാതെ എല്ലാവരും പിരിഞ്ഞു. ആരോട് എന്തു പറയണം എന്നറിയാതെ ആ തറവാടിന്റെ മൂലയിൽ ഞാനിരുന്നു. ചേച്ചിമാരോ ജോലിക്കാരോ പറയുന്ന കാര്യങ്ങളിൽ പലതും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നീട്ടിയും കുറുക്കിയുമുള്ള പാലക്കാടൻ ഭാഷയിൽ നിന്ന് ആലപ്പുഴയിലെ ശുദ്ധമായ നാട്ടുഭാഷയിലേക്കുള്ള മാറ്റം എന്നെ തെല്ല് പരിഭ്രമിപ്പിക്കാതിരുന്നില്ല. കുമാരി ചേച്ചിയും മറ്റും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അർത്ഥം മനസ്സിലാവാതെയെങ്കിലും ഞാനും അവരോടൊപ്പം ചിരിച്ചു. പുതിയ ജീവിത രീതികളിലേക്കുള്ള മാറ്റം ആദ്യമൊക്കെ എന്നിലൊരു അന്താളിപ്പ് ഉണ്ടാക്കിയിരുന്നു. അതുവരെ ഞാൻ ജീവിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്ത മായ മുതുകുളത്തെ രീതികൾ. ചിറ്റൂരിൽ എന്റെ വീട്ടിൽ രാത്രി 9 മണിക്ക് തന്നെ എല്ലാവരും ഉറങ്ങാൻ കിടക്കുമായിരുന്നു. മുതുകുളത്താണെങ്കിൽ ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും തന്നെ നിശ്ചിതമായ ഒരു സമയം ഉണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എനിക്ക് മുതുകുളത്തെ പത്മരാജന്റെ വീട്ടിൽ സമയനിഷ്ഠയല്ലാത്ത ജീവിത രീതി ആദ്യം തന്നെ എനിക്കൊരു അത്ഭുതമായി. രണ്ടു നേരവും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുമായിരുന്നു ചിറ്റൂരിലെ നാലുകെട്ട്. മുതുകുളത്താണെങ്കിൽ എവിടെ നോക്കിയാലും മണ്ണും പൊടിയും. പഞ്ചാര മണൽ വിരിച്ച മുതുകുളത്തെ പുരയിടങ്ങൾ കാണാൻ അതിസുന്ദരമായിരുന്നെങ്കിലും കുംഭം മീനം മാസങ്ങളിലെ പൊള്ളുന്ന വെയിൽ മുറ്റത്തു നിന്ന് കയറുന്നവരെല്ലാം വീടിനകത്ത് മണ്ണും പൊടിയും നിറച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒരു ജോലിക്കാരി വന്ന് അതെല്ലാം തൂത്തുവാരും. അവിടെ നിന്ന് മണ്ണും പൊടിയും ഒരിക്കലും മാറിയില്ല. അവിടുത്തെ അകത്തളങ്ങളിൽ നാട്ടിലെ പോലെ തുണി മുക്കി പിഴിഞ്ഞു തുടയ്ക്കുന്ന പതിവില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ഞാനതിന് തുനിഞ്ഞപ്പോൾ അമ്മ ചിരിച്ചു. എന്തെന്നാൽ എത്ര തുടച്ചാലും പുറത്തു നിന്ന് മണലകത്തോട്ട് അടിച്ചു കയറുമായിരുന്നു. ആദ്യം എനിക്കത് വല്ലാത്ത അസഹ്യതയായിരുന്നെങ്കിലും പോകെ പോകെ അതങ്ങ് മാറിയെന്നും പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. മുതുകുളത്ത് എന്നും മീൻകറി ഉണ്ടാകും. മീനോ ഇറച്ചിയോ എന്റെ വീട്ടുമുറ്റത്ത് പോലും കയറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസഹ്യത. ഞവരയ്ക്കൽ എന്നും 4-5 കറികൾ പതിവാണ്. തീയൽ ഞാൻ ആദ്യമായി കഴിക്കുന്നത് ഞവരയ്ക്കൽ നിന്നാണ്. പാലക്കാടൻ മുളകൂഷ്യമോ മുളകുവറുത്ത പുളിയോ

മാമ്പഴക്കാളനോ ഒന്നും കണ്ടില്ല. തൈരോ മോരോ ചമ്മന്തിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഊണ് ക്ഷയാകും. പക്ഷേ ഞവരയ്ക്കൽ ആർക്കും മോരിനോടോ തൈരിനോടോ ഒന്നും താല്പര്യമില്ല. ഞങ്ങളുടെ കറികളിൽ ഒരിക്കലും വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. വെളുത്തുള്ളി മണക്കുന്ന ചെറുപരിപ്പ് കറിയും തോരനുമൊക്കെ മുതുകുളത്ത് നിന്നാണ് ഞാൻ ആദ്യമായി കഴിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. പലപ്പോഴും ആ നേരത്ത് മുതുകുളത്ത് അടുക്കളയിൽ ജോലിക്കാരായ ദേവകിയും ഓമനയും അമ്മയുടെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ കറിക്ക് അരിഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാകുകയുള്ളൂ. ഫ്ലാസ്കുകൾ ഇങ്ങനെ നിറച്ച് കട്ടൻ കാപ്പി ഇട്ട് വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ധരൻ കൊച്ചേട്ടനും കൂടപ്പിറപ്പുകളും കട്ടൻ കാപ്പി എടുത്തു കുടിക്കുന്നത് കാണാം. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കട്ടൻ കാപ്പി കുടിച്ചാൽ ഇങ്ങനെ അസമയത്ത് ഇത് കുടിച്ചാൽ എങ്ങനെ ഉണ്ണാൻ പറ്റും എന്നൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു ദിവസം രാവേറെ ചെല്ലുന്നത് വരെ ഊണ് കഴിക്കാതെ ഞാൻ ഭർത്താവിനെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മുഖത്തെ ദയനീയ ഭാവം ശ്രദ്ധിച്ചാവാം അമ്മ പറഞ്ഞു, രാധേ, നീ അവനെ കാത്തിരിക്കുകയൊന്നും വേണ്ട, നിനക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിച്ചോളൂ എന്ന്. പിന്നെ അദ്ദേഹവും അതുതന്നെ സമ്മതിച്ചു. ആകാശവാണിയിലെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം വരുന്നതും എപ്പോഴും അസമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന അദ്ദേഹവും തന്നെ കാത്തിരുന്ന് വയറ്റിൽ കാറ്റ് നിറയ്ക്കേണ്ടെന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഇറച്ചിയും മീനും കഴിക്കാനും അദ്ദേഹത്തിൻ്റെ രീതികൾക്കൊത്ത് എൻ്റെ ദിനചര്യകൾ മാറ്റിയെടുക്കാനുമൊക്കെ ഞാനും ശീലിച്ചു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചു. പത്മരാജൻ എന്നിൽ ചൊരിഞ്ഞ സ്നേഹവും വിശ്വാസവും ഏതു പൊരുത്തക്കേടും മറികടക്കാനുള്ള ഒരു ഉൾക്കരുത്ത് എനിക്കു തന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്നുള്ള കൃതിയുടെ വിശേഷണമാണ്. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ അന്തരിച്ച പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കുറേയധികം ഓർമ്മകളാണ് ഈ കൃതിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഒന്നാം അധ്യായമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വിവരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ കാര്യമായ ഒരു വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പത്മരാജന്റെ ഞാൻ എൻ്റെ ഗന്ധർവൻ എന്ന എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ എഴുതിയിരുന്നു. അത് വായിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ സുകുമാരി ചേച്ചി, അതായത് സംഗീത സംവിധായകൻ എം ജയചന്ദ്രന്റെ അമ്മ, പറഞ്ഞു, ഒരു വഴക്കുവിടാത്ത ഭാര്യാഭർത്താക്കന്മാരോ അത് വെറുതെ പറയുകയാണെന്ന്. മറ്റു പലരും അതുതന്നെ ആവർത്തിച്ചു. കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ ചെന്നപ്പോൾ, അതായത് മുതുകുളത്ത്, എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ പത്മധരൻ ചേട്ടനും ഭാര്യയുമായിരുന്നു കേൾവിക്കാർ. ഉടൻ തന്നെ ധരൻ കൊച്ചേട്ടനും പ്രതികരിച്ചു, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന്. ചേട്ടനെ എങ്ങനെയാണ് അത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഞാനും വിഷമിച്ചു. നേരു പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിന്നീട് ഇത്രയും നാൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും വഴക്കുകളുടെയും അതിനെയൊക്കെ കുറിച്ചായിരുന്നു ഞാൻ ചുഴിഞ്ഞാലോചിച്ചത്. പലപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ തമ്മിൽ വല്ലാതെ കലഹിച്ച് പരസ്പര

അത്തരം ചീത്ത വിളിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത ഒറ്റ സന്ദർഭം പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും അത്തരം ചില സന്ദർഭങ്ങൾ ഞാൻ താഴെ കുറിക്കാം. എന്നാണ് ഞങ്ങൾക്കിടയിൽ ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മുതുകുളത്തോട്ട് വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. കൊല്ലത്ത് മലയാളനാട് പത്രത്തിന്റെ ഉടമയായിരുന്ന എസ് കെ നായർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. കാക്കനാടൻ, വി ബി സി നായർ, വിതുര ബേബി തുടങ്ങിയ കുറച്ചധികം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് കൊല്ലത്തുണ്ടായിരുന്നു. നവവധൂവരന്മാർക്കായി എസ് കെ നായർ ഏതോ ഒരു ഹോട്ടലിൽ ഗംഭീരമായ പാർട്ടി ഏർപ്പാടാക്കിയ വിവരം പത്മരാജൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിരണ്ടുപോയി. എന്തെന്നാൽ നാളിതുവരെ അത്തരം പാർട്ടികളൊന്നിലും ഞാൻ പങ്കെടുത്തിരുന്നില്ല. നാട്ടിലെ കല്യാണങ്ങളോ പിറന്നാളുകളോ എന്നിവയ്ക്കൊക്കെ വല്ല സദ്യയോ വൈകുന്നേരം ചായ സൽക്കാരമോ ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഹോട്ടലിൽ വെച്ചൊരു പാർട്ടി എനിക്കൊരു പുതുമയായിരുന്നു. അതുപോലെ തന്നെ വല്ലാത്തൊരു ഭയവും. സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനോ മറ്റു ടേബിൾ മാനേഴ്സോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. വലിയ വലിയ പാർട്ടികളെക്കുറിച്ച്, മദ്യസൽക്കാരങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളത് കൊണ്ട് എസ് കെ നായരുടെ പാർട്ടിയെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. എന്റെയോ ബന്ധുക്കളുടെയോ കുടുംബങ്ങളിൽ ആരും മദ്യപിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ചിന്ത എന്നെ അലട്ടിത്തുടങ്ങി. അദ്ദേഹം എന്നെ കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞുമാറി. അദ്ദേഹം പല പ്രാവശ്യം നിർബന്ധിച്ചെങ്കിലും വരുന്നില്ലെന്ന് ഞാനാകട്ടെ വാശി പിടിച്ചു. അവസാനം വലിയ വിഷമത്തോടെ അദ്ദേഹം കൊല്ലത്തേക്ക് പുറപ്പെട്ടു. ഇക്കാര്യത്തിൽ എന്നെ പത്മരാജൻ വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല എന്ന് അത്ഭുതത്തോടെ, ഒരു കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നു. ആതിഥേയരെ തികച്ചും നിരാശപ്പെടുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് പാർട്ടിക്ക് ചെന്നിറങ്ങിയ അദ്ദേഹത്തിന്റെ ജാള്യതയും വിഷമവും എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്നത് പത്മധരൻ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. അവനെല്ലാം മനസ്സിലടക്കി വെക്കും. ഞാനാണെങ്കിൽ നാലു തെറി വിളിച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കും. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ അവനെപ്പോലെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കുമായിരുന്നു. ഒരുപക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പ്രഷർ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതുതന്നെ ആയിരിക്കുമോ? വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അദ്ദേഹം ചെയ്യില്ല, അതുപോലെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതൊന്നും ഞാനും ചെയ്യില്ല എന്ന് പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. രണ്ടാമതായി ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഞങ്ങൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ കമലാലയത്തിൽ താമസം തുടങ്ങിയിടയ്ക്ക് നടന്നതാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉറ്റ കൂട്ടുകാരനായിരുന്ന വർക്കി എന്ന് വിളിച്ചിരുന്ന ഗീവർഗീസ് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ കൂട്ടി വീട്ടിൽ വന്നു. നാട്ടുവിശേഷങ്ങളൊക്കെ തിരക്കുകയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി ഐസ് വാട്ടർ എന്നോട് ചോദിച്ചു. ഞങ്ങൾക്കന്ന് ഫ്രിഡ്ജോ ഗ്യാസ് അടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ താഴെ ഇറങ്ങിച്ചെന്ന് ഇന്ദിര ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരു കുപ്പി ഐസ് വാട്ടർ ഒക്കെ വാങ്ങി വന്നു. നാല് ഗ്ലാസുകൾ കൂടി എടുക്കാൻ അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ് എടുത്ത് ഞാൻ അവരിയ്ക്കുന്ന മുറിയിൽ ചെന്നപ്പോൾ കയ്യിൽ ഒരു മദ്യക്കുപ്പയുമായി ഇരിക്കുന്ന വർക്കിയാണ് കണ്ടത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യം കാണുന്നത്. എനിക്കാകെ ഭ്രാന്തെടുത്തതുപോലെ തോന്നി. ഞാൻ പരിഭ്രമിച്ചു. എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഉള്ളിലോട്ട് വിളിച്ചു. മദ്യം കഴിക്കരുത് എന്ന് ഞാൻ വിഷമത്തോടെ പറഞ്ഞു. എന്റെ നിറഞ്ഞ കണ്ണുകളൊക്കെ കണ്ട് വല്ലാതെയായി. അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. അതിഥിയെ പിണക്കാൻ കഴിയത്തില്ലല്ലോ, എന്നെ സങ്കടപ്പെടുത്താനും കഴിയില്ല എന്നൊരു അവസ്ഥ വന്നു. അവസാനം അദ്ദേഹം മര്യാദക്കാരനായ ആതിഥേയനായി. അന്ന് സുശീല എന്റെ അടുത്ത് തന്നെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞപ്പോൾ മുഖത്ത് ചിരിവരുത്തി ഞാനൊരു കാര്യം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വരണം, പക്ഷേ ഒരിക്കലും മദ്യക്കുപ്പി കൊണ്ടുവരരുത് എന്ന്. അന്നാകട്ടെ എന്റെ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. സുശീല ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. സ്വതവേ ഗൗരവക്കാരനായ വർക്കിയുടെ മുഖം ഒന്നുകൂടി മുറുകി. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാനൊരു പൊട്ടിത്തെറിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ശാന്തശീലനായ പത്മരാജൻ എന്നോട് ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ, വർക്കിക്ക് വിഷമമായെന്നാ തോന്നുന്നത് എന്ന്.
ഏതായാലും അതിനുശേഷം ഒരുപാട് കാലം വർക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല. പിന്നീട് എപ്പോഴോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഉണ്ണിമേനോൻ പറഞ്ഞറിഞ്ഞു അന്നത്തെ സംഭവം വർക്കിക്ക് വലിയ ഇൻസൾട്ടായെന്നും പഴയ നായർ തറവാടുകളുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നീണ്ട ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തതിനു ശേഷമാണ് വർക്കി കുറച്ചെങ്കിലും ശാന്തനായത് എന്നുമൊക്കെയാണ്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും മദ്യക്കുപ്പിയുമായി വീട്ടിൽ വരികയോ അദ്ദേഹത്തോടൊപ്പം വീട്ടിലിരുന്ന് മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം മരിക്കുന്നതുവരെ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒരു മദ്യക്കുപ്പി പോലും അദ്ദേഹം കൊണ്ടുവന്ന് വച്ചിട്ടുമില്ല. മേൽപ്പറഞ്ഞ പോലൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം എന്നെ വഴക്കു പറയുകയുണ്ടായിട്ടില്ല എന്ന കാര്യം സത്യസന്ധമായി ഞാൻ എഴുതുമ്പോൾ വായനക്കാർ അത് വെറും നുണ എന്ന് മനസ്സിൽ പറയാതിരിക്കുക. അദ്ദേഹം മരിച്ചയിടയ്ക്ക് ഒന്ന് രണ്ടു പേർ എന്നോട് നേരിട്ട് ചോദിച്ചു, കുടിച്ചാണല്ലേ മരിച്ചത് എന്ന്. ഈയിടെ ഒരിക്കൽ ONV കുറുപ്പ് സാറിന്റെ ഭാര്യയും എന്നോട് ഇക്കാര്യം ചോദിച്ചു. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അദ്ദേഹത്തിന് ധാരാളം കുടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അവരുടെയൊക്കെ കമ്പനിയിൽ അദ്ദേഹം മദ്യപിച്ചിരിക്കാം, പക്ഷേ അവരുടെ ഒന്നും ജീവിതം പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം. അകാലത്തിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ ചേട്ടന്മാരും യാതൊരു അസുഖവുമില്ലാതെ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരിയുമൊക്കെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ആണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എന്ന് വേദനയോടെ ഞാൻ ഓർക്കുന്നു. പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മിയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സദനം 90.4 FM.
2: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയുടെ വിശേഷങ്ങളാണ്. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട പി പത്മരാജന്റെ ഭാര്യയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് കുറേയധികം വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. മീനില്ലാത്ത ഉച്ചയൂണുകൾ പലപ്പോഴും അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു, വിഷമിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മോരില്ലാതെ ഉണ്ണാൻ പറ്റാത്തതുപോലെയാണ് എനിക്ക് മീനില്ലാതെ ഉണ്ണേണ്ടി വരുന്നത് എന്നൊക്കെ അദ്ദേഹം ഒട്ടും ക്ഷോഭിക്കാതെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ വീട്ടിൽ എന്നും മീൻ വയ്ക്കുമായിരുന്നു. എനിക്ക് പച്ചമീൻ കൈകൊണ്ട് തൊടാൻ ഇപ്പോഴും അറപ്പാണ്. വീട്ടുജോലിക്കാരിയായിരുന്നു, മീൻ വയ്ക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ അനുഭവങ്ങളും ഓരോ ദിനങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധാലക്ഷ്മി ഇങ്ങനെ നമ്മോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ എപ്പോഴാണ് വഴക്കിട്ടിട്ടുള്ളത്, തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതെല്ലാം സാഹിത്യ ചർച്ചകളിലും സിനിമ കണ്ടിറങ്ങുമ്പോഴും ഒക്കെ തന്നെയാണ്. എനിക്കിഷ്ടപ്പെടുന്ന പല സിനിമകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. അതേ ചൊല്ലി ഞങ്ങൾ തർക്കിക്കും. അവസാനം നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറും. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ മുഖം ചുവക്കും. പിന്നെ ഒരക്ഷരം പറയാതെ കയ്യിലൊരു പുസ്തകവുമായി മുകളിലെ ബാൽക്കണിയിൽ ചെന്നിരിക്കും. അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമാകുന്നതുവരെ ഞാൻ അടുത്തോട്ട് പോലും ചെല്ലുകയില്ല. വല്ലതും നാലു വഴക്കു വഴക്കായി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കും. അതിൽ തൂങ്ങി സ്വതവേ വായാടിയായ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നേനെ. പക്ഷേ ആ മൗനത്തിനു മുന്നിൽ പലപ്പോഴും ഞാൻ തോറ്റുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. കേരള ഗവൺമെന്റിന്റെ സിനിമാ അവാർഡുകൾ പ്രഖ്യാപിച്ച ഒരു ദിവസമായിരുന്നു അത്. അന്ന് അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന ചിത്രം മത്സരത്തിനുണ്ടായിരുന്നു. ഏറ്റവും മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം കൂടെവിടേക്കായിരുന്നു. സാധാരണയായി അവാർഡ് കിട്ടുന്ന പടത്തിന്റെ സംവിധായകനും ഒരു സമ്മാനം കൊടുക്കാറുണ്ട്. പക്ഷേ കൂടെവിടെയുടെ സംവിധായകന് അത് കിട്ടുകയില്ല. തോട്ടം രാജശേഖരൻ അധ്യക്ഷനായുള്ള ജൂറിയോട് പത്രസമ്മേളനത്തിൽ ആരൊക്കെയോ അതേക്കുറിച്ച് ചോദിച്ചതായി പത്രവാർത്തയുണ്ടായിരുന്നു. മണ്ണർക്കയം ബേബി ഞങ്ങളോട് പറഞ്ഞു. അയാൾക്ക് അവാർഡൊന്നുമില്ല എന്ന് തോട്ടം രാജശേഖരൻ മറുപടി കൊടുത്തപ്പോൾ പത്രക്കാർ ബഹളം കൂട്ടിയെന്നും പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ കലിയിളകിയതുപോലെയായി. തോട്ടത്തിന്റെ പുസ്തകം മത്സരിച്ച ഒരു കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് ജൂറിയിൽ പത്മരാജൻ ഉണ്ടായിരുന്നു. പത്മരാജനായിട്ട് തനിക്കുള്ള അവാർഡ് മുടക്കി എന്നൊരു വാർത്ത തോട്ടം പത്രങ്ങളിൽ കൊടുത്തിരുന്നു. പത്മരാജന് അതിൽ

ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇക്കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അവാർഡ് കിട്ടാത്തതിന്റെ ദേഷ്യം തീർത്തതാണ് എന്ന്. ഞാനത് പറയുമ്പോൾ തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ അദ്ദേഹത്തോടൊപ്പം ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. വല്ലാതെ വിഷമിച്ചു നിൽക്കുന്നത് കൊണ്ടാവാം, ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് ഒന്നും ഇണ്ടാതിരിക്കുമോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. തേങ്ങിക്കൊണ്ട് ഞാൻ താഴോട്ടിറങ്ങി. പരസ്പര ബഹുമാനത്തോടെ മാത്രമേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നുള്ളൂ. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മിക്കവാറും മറ്റേയാൾ മൗനം അവലംബിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഞങ്ങൾക്കിടയിൽ ഓർത്തു പറയാൻ തക്കമുള്ള ഒറ്റ വഴക്കും ഉണ്ടാവാതിരുന്നത്. പരസ്പര വിശ്വാസത്തിൽ വേരുറച്ച ഒരു ബന്ധമായിരുന്നു ഞങ്ങളുടേത്. സിനിമാക്കാരനായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന അപവാദങ്ങൾ വളരെയേറെയാണ്. ഒരെഴുത്തുകാരന് കിട്ടുന്ന ആദരവും ബഹുമാനവും ഒന്നും ഒരു സിനിമക്കാരനും കിട്ടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സിനിമാക്കാരനായി മാറിയപ്പോൾ സെക്സിന്റെയും വയലൻസിന്റെയും ഒക്കെ പ്രചാരകനായി അദ്ദേഹം മുദ്ര കുത്തപ്പെട്ടു എന്നത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു. കണ്ടതും കേട്ടതും നടന്നതുമായ സംഭവങ്ങൾ പലതും അദ്ദേഹം സിനിമകളാക്കി തുടങ്ങിയതോടെ വ്യക്തിജീവിതത്തിലും അദ്ദേഹം ഒരു വില്ലനായി പലരും കണ്ടു തുടങ്ങി. വ്യക്തിവൈരാഗ്യം തീർക്കാൻ പല പത്രങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിശപ്ത രാത്രി പോലെയുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തി തുടങ്ങി. പക്ഷേ ഇത്തരം ലേഖനങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം എന്നത് പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി വേദനയോടെ കുറിക്കുന്നു. സ്വന്തം അമ്മ ബെങ്ങന്മാരോടും കുടുംബത്തോടും അദ്ദേഹം കാട്ടിയിരുന്ന ആത്മാർത്ഥതയും ചുമതലാബോധവും സ്നേഹവായ്പും എല്ലാ അപവാദങ്ങളെയും കാറ്റിൽ പറത്തി. പൂർവാധികം സ്നേഹത്തോടെ മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് ശേഷി തന്നു എന്നേ ഞാൻ പറയുകയുള്ളൂ. അമ്മയ്ക്ക് ഉത്തമ പുത്രനായിരുന്നു പത്മരാജൻ. കൂടപ്പിറപ്പുകൾക്ക് അതിയായ സ്നേഹം അദ്ദേഹത്തോടുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധനായ ഒരു നടൻ, ഞാൻ പേരു പറയുന്നില്ല, അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, സിനിമക്കാർ ഒരുപാട് പ്രായവ്യത്യാസമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് അപകടമാണ് എന്ന്. അപവാദങ്ങൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വല്ലാതെ തളർത്തും. അത് പലപ്പോഴും കുടുംബകലഹത്തിൽ ചെന്നെത്തിക്കും. വ്യാജ ഫോൺ സന്ദേശങ്ങളും വൃത്തികെട്ട കമന്റുകളും ഒക്കെ താങ്ങാനുള്ള മനക്കരുത്ത് അവർക്കുണ്ടായി എന്ന് വരില്ല. പ്രസിദ്ധനായ ഒരാളുടെ ഭാര്യയാകണമെങ്കിൽ മനസ്സിന് നല്ല പക്വത വേണം. എന്തും പൊറുക്കാനും സഹിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാകണം എന്നൊക്കെ. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വേർപിരിയലിൽ അവസാനിക്കുന്ന പല പ്രസിദ്ധരുടെയും ജീവിതങ്ങൾക്ക് കാരണം അവരുടെ അപക്വമായ മനസ്സുകളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം സിനിമ പോലെയാണെന്ന് തെല്ല് തമാശയായിട്ടും അതേസമയം തെല്ല് അത്ഭുതത്തോടെയും ഞങ്ങളുടെ തൊട്ടയൽക്കാരിയായിരുന്ന ശാന്തചേച്ചി പറയുമായിരുന്നു. എഴുതാനോ ഷൂട്ടിങ്ങിനോ ഒക്കെ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. വീട് വിട്ടത് മുതൽ തിരിച്ചെത്തിയതുവരെയുള്ള സംഭവങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം എന്നോട് വിശദീകരിച്ചിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്രയാണ്. ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന ഒരു കൃതിയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഇങ്ങനെ പത്മരാജനും അവരുമൊത്തുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് നമുക്കായി കുറേയധികം കാര്യങ്ങൾ പറയുന്നത്. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ഒരു കൃതിയുടെ കുറേയധികം വിശേഷങ്ങൾ അക്ഷരമുദ്രയുടെ തുടർന്നു വരുന്ന എപ്പിസോഡുകൾ ശ്രോതാക്കളിലേക്ക് ഞാൻ എത്തിക്കാം. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനീഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവും.

0: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
3: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
3: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
3: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
3: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
3: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
3: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
3: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
3: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
4: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 3. ഇറാഖ് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ബ്രിട്ടീഷുകാർ മൈസൂർ പിടിച്ചെടുത്തതും സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി തെരഞ്ഞെടുത്തതുമൊക്കെ ഒരു ഒക്ടോബർ 3. ഒക്ടോബർ 3 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 3. ഇറാഖ് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1932 ഒക്ടോബർ 3. വിവിധ ഭാരതി പ്രക്ഷേപണം, ആകാശവാണി തുടങ്ങിയത് 1957 ഒക്ടോബർ എന്നീ ദിവസമായിരുന്നു. ബ്രിട്ടീഷുകാർ മൈസൂർ പിടിച്ചെടുത്തത് 1831 ഒക്ടോബർ 3. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1957 ഒക്ടോബർ 3. ആദ്യ പ്രസിഡന്റ് എൻ ശിവരാജന്റെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. കൽക്കട്ട നഗരം ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചത് 1978 ഒക്ടോബർ എന്നീ ദിവസമായിരുന്നു. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ തെരഞ്ഞെടുത്തത് 2002 ഒക്ടോബർ 3. പത്തൊൻപതാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് 2010 ഒക്ടോബർ 3. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായ അടൽ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2020 ഒക്ടോബർ 3. 9.02 കിലോമീറ്ററാണ് ഈ ടണലിന്റെ നീളം. ഹിമാചൽ പ്രദേശിലെ മണാലി ഹൈവേയിലാണ് ഈ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ RPF റാങ്കിൽ ചേരുന്ന ആദ്യ വനിതയായി ശാന്തി ടിഗ മാറിയത് 2011 ഒക്ടോബർ 3.
5: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
6: ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

0: നമ ഹരി ഓം.
1: എന്താ ജപത്തിന്റെ ഒരു സവിശേഷത? മനോനിയന്ത്രണത്തിന് മറ്റ് യജ്ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി ഉപദേശിച്ചതാണ്, ഏകാഗ്രതയ്ക്കൊക്കെ വേണ്ടിയാണ്, കേട്ടില്ലേ? എന്നാൽ ഇതുപോലെ ഉപകാരമുള്ള ഒരു യജ്ഞം വേറെ ഇല്ല എന്ന് പറയും. എന്താ കാരണം? എട്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം ചിന്ത എന്താണെന്ന് കാണുണ്ടായി. എന്താ ചിന്ത? വാക്കുകൾ നിരത്തി വെക്കുന്നതാകുന്നു ചിന്ത. വാട്ട് ഈസ് മൈൻഡ്? ഫ്ലോ ഓഫ് തോട്ട്സ്. ചിന്തകളുടെ പ്രവാഹമാണ് മനസ്സ്. ചിന്തകൾ എന്താണ്? വാക്കുകൾ നിരത്തുന്നതാകുന്നു. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മൗനമായി സംസാരിക്കലാകുന്നു. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ചിന്തിക്കലാകുന്നു. കേട്ടില്ലേ? ഉച്ചത്തിൽ ചിന്തിക്കുന്നതാണ് സംസാരം, മൗനമായി സംസാരിക്കുന്നതാണ് ചിന്ത. ഇനി മനസ്സിന്റെ ചിന്തകളുടെ ഒരു കൺസ്ട്രക്ഷൻ രണ്ട് പ്രകാരത്തിലാണ്. ഏതൊക്കെ പ്രകാര? ഒന്ന്, ഒരു ചിന്തയോട് സംബന്ധമുള്ള അടുത്ത ചിന്ത, അതിനോട് സംബന്ധമുള്ള അടുത്ത ചിന്ത, അതിനോട് സംബന്ധമുള്ള അടുത്ത ചിന്ത എന്നിങ്ങനെ ഒരു ട്രെയിൻ പോലെ സംഭവിക്കും. അതിലൊരു അപകടം എന്താണെന്നറിയാമോ? അങ്ങനെ കുറെ ചിന്തിച്ച്, അല്ല ഞാനിപ്പം എന്താ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു പിടിയില്ല. എന്താ പറഞ്ഞു തുടങ്ങിയതെന്ന് പിടിയില്ല. അതുമായിട്ട് കണക്റ്റഡ് ആണ് അടുത്തത്, അതുമായിട്ട് കണക്റ്റഡ് ആണ് അടുത്തത്. കേട്ടില്ലേ? ട്രെയിനിന്റെ ബോഗികൾ എന്ന പോലെ കണക്റ്റഡ് ആവും. വേറൊരു ചിന്താരീതി എന്താണ്? ഒന്നിനെ ചുറ്റിപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച്, കേട്ടില്ലേ? എന്നാലും എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ രണ്ട് പ്രകാരത്തിലുള്ള ചിന്താഗതിയിലും എട്ടപ്പെട്ട് സഹായം ചെയ്യാനുള്ള ഉത്തമ ഉപായമാകുന്നു നാമജപം ശീലിക്കുക എന്നുള്ളത്. ആശയം മനസ്സിലാവുന്നുണ്ടോ? എന്താ കാരണം? നാമം എന്നത് വാക്കുകൾ നിരത്തലാണ്. വാക്കുകൾ നിരത്തുന്ന സമയത്ത് ചിന്തിക്കാനുള്ള സൗകര്യം കിട്ടാതായി പോവും. ചിന്തിക്കണമെങ്കിൽ വാക്കുകൾ നിരത്തണം. ആ വാക്കുകളാണ് ഇപ്പൊ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ വാക്ക് നിരത്തുന്നത്? നാരായണായാന്നോ നമശിവായാന്നോ എന്താണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, ഏത് മന്ത്രമാകട്ടെ ഏത് നാമകമാകട്ടെ എല്ലാം ഒക്കെ, ഉദാഹരണത്തിന് വേണ്ടി സ്വാമി നമശിവായ എടുക്കുന്നു എന്നേ ഉള്ളൂ. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറഞ്ഞിട്ട് നമശിവായാന്ന് ജപിക്കണം എന്നാണ് സ്വാമി പറഞ്ഞത് എന്നാരും കൺക്ലൂഡ് ചെയ്യരുതേ. നമുക്ക് താല്പര്യമുള്ളത് നമ്മൾ ജപിച്ച് ശീലിച്ചതും തുടരും. വിഷയത്തിലേക്ക് വരാം. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? അതാ മെഷീൻ കൊണ്ടുവച്ച പോരാട്ടോ. പല വീടുകളിലും ഇപ്പോ ജപസാധന ഉണ്ട്. എന്താ കാര്യം? അത് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ നമുക്ക് വേണ്ടി ജപിച്ചോളൂ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നോ, വി ഹാവ് ടു. കേട്ടില്ലേ? അപ്പൊ എന്ത് വേണം? ഒരു ജപം കഴിഞ്ഞ് അടുത്തതിനിടയില് ചെറിയൊരു ഗ്യാപ്പ് ഇടുക. ആ ഗ്യാപ്പിലേക്ക് വാക്കുകൾ കടന്നു വരരുത്. ആ നിലയിൽ ജപിച്ച് ശീലിക്കും, വളരെ വളരെ ഉപകാരവും. ദേഷ്യം നിയന്ത്രിക്കണോ? ജപത്തെ ആശ്രയിച്ചാ മതി. നിരാശയെ ജയിക്കണമോ? ജപത്തെ ആശ്രയിച്ചാ മതി. കേട്ടില്ലേ? ഏത് വികാര നിയന്ത്രണത്തിലും നാമജപം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് യജ്ഞാനാം ജപ യജ്ഞ അസ്മി. ഓം നമ ശിവായ, ഗ്യാപ്പ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഇപ്പൊ മനസ്സിന് വാക്കുകളെ കൊണ്ടുവന്ന് വെക്കാൻ സൗകര്യം കിട്ടില്ല, അപ്പൊ ചിന്തിക്കുന്നു.

0: സഹസ്രാമം ജപിച്ചോളൂ, ദുസ്വപ്നം കാണില്ല. കേട്ടില്ലേ? യജ്ഞാനാം ജപയജ്ഞോസ്മി, എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഉത്തമമായ ഒരു സാധനയാണ് ജപസാധന. മനോനിയന്ത്രണത്തിന് അത് വളരെ വളരെ ഉപകാരം ചെയ്യും. സ്ഥാവരാണാം ഹിമാലയ, സ്ഥാവരങ്ങളുടെ കൂട്ടത്തിൽ, സ്ഥിരതയുള്ളവയുടെ കൂട്ടത്തിൽ ഞാൻ ഹിമാലയമാണ്. ജിയോഗ്രഫിക്കലി ഹിമാലയം എന്ന് പറഞ്ഞാല് അത്ര പ്രായമില്ലാത്ത ഒരു പർവ്വതമാണ്. പക്ഷേ ഉയരം കൂടിയ കൊടുമുടിയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും, പിന്നെ ഈ തത്വചിന്തയൊക്കെ അവിടെയാണല്ലോ പിറന്നത്. അതുകൊണ്ട് ഹിമാലയത്തിനൊരു പ്രത്യേക പരിഗണനയും ആരാധനയൊക്കെ നൽകിയിരിക്കുന്നു. ഹിമാലയ പ്രദേശത്ത് എത്തിപ്പെട്ടാലും വല്ലാത്തൊരു അനുഭവമാണ്. കേട്ടില്ലേ? ഇവിടെയൊക്കെ നമ്മൾ രാവിലെ എണീക്കാനും സാധന ചെയ്യാനും ഒക്കെ നല്ല വിഷമിക്കില്ലേ? ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാതെ ഉണരും. ഈ ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ ഉണരുക എന്നുള്ളതൊക്കെ അവിടെ അനായാസം സാധിക്കും. പ്രത്യേകിച്ച് ഈ കൈലാസയാത്രയിലൊക്കെ ഞങ്ങൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും. സ്ഥാവരാണ ഹിമാലയ. ഇങ്ങനെ ഭഗവാന്റെ വിഭൂതികൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പ്രഹ്ലാദനാണെന്ന് പറയുന്നുണ്ട്. എന്താ പ്രഹ്ലാദന്റെ പ്രത്യേകത? പ്രഹ്ലാദൻ ഭഗവാനുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡിവോഷൻ റിലേഷൻഷിപ്പ് അത് വളരെ കേമമാണ്. പരാമർശിച്ചിട്ടുള്ളതാണ്, ഇവിടെ ആവർത്തിക്കുകയാണ്. എന്താ അത്? ഹേ പ്രഹ്ലാദ, ബാലക, ഭഗവാന്റെ ഈ ഒരു ഭക്തി കണ്ടിട്ട് എനിക്ക് വളരെ തൃപ്തിയായിരിക്കണം. എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. പ്രഹ്ലാദൻ എന്താ പറഞ്ഞത്? മാം മാ പ്രലോഭയ, അസുരപുത്രനായിട്ടാണ് ഞാൻ പിറന്നത്. കുറച്ചെങ്കിലും അത് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജീനിലൊക്കെ ഉണ്ടാവുമല്ലോ, അതോ മറ്റേ ഉണർന്നു വന്നാൽ പ്രശ്നവും. അതുകൊണ്ട് മാം മാ പ്രലോഭയ, ഡോണ്ട് ടെംപ്റ്റ് മീ. കേട്ടില്ലേ? ഞാൻ ഭഗവാനെ അങ്ങയെ പ്രേമിക്കുന്നത് ഇറ്റ് ഇസ് ഫോർ നത്തിങ്. ഏതെങ്കിലും തരത്തിൽ ഞാൻ അങ്ങയുടെ പ്രേമത്തിന് പ്രതിഫലം കാംക്ഷിക്കുന്നു എന്ന് വന്നാൽ അതിനർത്ഥം സവൈ വണിക്ക്, അതൊരു കച്ചവട ബന്ധമാണ്. ഈ ഒരു ക്ലാരിറ്റി പ്രഹ്ലാദന്റെ കാര്യത്തില്. രണ്ടാമത്തെ വസ്തുത, പ്രഹ്ലാദൻ പറയുകയാണ് ഇവർക്കൊക്കെ നല്ല പേടിയുണ്ട്. ഇവൻ ബ്രഹ്മാവ് പോലും പേടിച്ചു നിൽക്കുകയാണ്. നരസിംഹപ്രഭുവിന്റെ ആവിഷ്കാരം കണ്ടിട്ടേ ബ്രഹ്മാവ് പോലും പേടിച്ചിരിക്കുക. ലക്ഷ്മി ദേവിയോട് ബ്രഹ്മാവ് സ്വകാര്യം വിളിച്ചിട്ട് പറഞ്ഞു ചെല്ലെന്ന്. ഭർത്താവല്ലേ നല്ല മട്ടില്ലേ, ഞാൻ പോവില്ല. എവിടേക്കാണ് പ്രഹ്ലാദനെ തള്ളിവിടും? പ്രഹ്ലാദൻ പറയാം എനിക്കിതൊന്നും പേടിയില്ല, ഞാനാകെ ആശങ്കപ്പെടുന്നത് സംസാര വിഷയകമായിട്ടുള്ള ബന്ധനത്തെ സംബന്ധിച്ചു മാത്രമാണ്. അങ്ങനെയൊക്കെയുള്ള ക്ലാരിറ്റി. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഞാൻ പ്രഹ്ലാദനാണ്. ഈ പ്രകൃതം തുടരും. നാളെ നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഭഗവാന്റെ അവസാനത്തെ ചില സൂചന, അത് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്. യാഭിർ വിഭൂതിമത് സത്വം ശ്രീമദൂർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. ആ സൂചന നമുക്ക് ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് അറിയേണ്ടതുണ്ട്, പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM

0: സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഗുണഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാനുകൂല്യങ്ങൾ നേടാം. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെയും ചിലവുകൾ ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കൃഷി വകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐ ഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മുട്ടിലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി വി രാജേഷ്. സ്വകാര്യ കാരണങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ശ്രീലേഖ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് സ്വർണം നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനം.

0: നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാക വഹിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. മൂന്ന് മത്സര പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റിനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ആലപ്പുഴ ജില്ലയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത പുനർനിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയാണ് ജില്ലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ പൈപ്പ് പൊട്ടൽ പതിവ് സംഭവമാവുന്നു. ചേർത്തലക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ ഇനി രണ്ടു ദിവസം കൂടി കാത്തിരിക്കണം. തിരുവിഴയിൽ ഇന്നലെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും 8 പഞ്ചായത്തിലും കുടിവെള്ളമില്ല. കുടിവെള്ള പൈപ്പ് തിരിച്ചറിയാതെയാണ് റോഡ് പണി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ പലതവണ ഉന്നതതല യോഗം ചേർന്നിട്ടും പൈപ്പ് പൊട്ടൽ തുടരുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കൂടരിഞ്ഞി കൂമ്പാറയിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗോത്ര അറിവുകളും പരമ്പരാഗത രീതികളും കൂട്ടിയിണക്കി ആയുർവേദ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 11th ആയുർവേദ ദിനാഘോഷം പ്രജ്വല 2026 സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ കുറവിനെ തുടർന്നുണ്ടാകുന്ന ജനിതക രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രവാസി മലയാളികളുടെ ബിസിനസ് ശൃംഖലകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഡെസ്കുകൾ പ്രവർത്തിക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ID കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി
3: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്രകൃതി സ്നേഹികൾക്ക് ഏറെ ആനന്ദവും പ്രതീക്ഷയും പകരുന്ന ഒരു സന്തോഷ വാർത്ത ഇതാ. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ദക്ഷിണ മേഖലയിലുള്ള അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അപൂർവ ശേഖരം കണ്ടെത്തിയിരിക്കുന്നു. തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് തെക്കേ ഇന്ത്യയിലെ പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ ഏറ്റവും പുതിയ സമഗ്രമായ പട്ടിക തയ്യാറാക്കിയത്.

0: 1261 ഇനം പുഷ്പിക്കുന്ന സസ്യങ്ങളെയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഇവ 1139 ജനസുകളിലും 190 സസ്യകുടുംബങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഇവയിൽ 1018 ഇനങ്ങൾ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ സസ്യങ്ങളാണ്. ഇതിൽ 245 എണ്ണം അത്യപൂർവമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ മാത്രം വളരുന്നവയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അഗസ്ത്യമലയിലെ സസ്യജാലങ്ങൾക്ക് ശ്രീലങ്കയിലെ സസ്യജാലങ്ങളുമായി ശക്തമായ ഭൂമിശാസ്ത്രപരമായ ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പണ്ടുകാലത്തുണ്ടായിരുന്ന കരബന്ധവും ഒരേ തരത്തിലുള്ള കാലാവസ്ഥയുമാണ് ഇതിന് കാരണം. നമ്മുടെ പശ്ചിമഘട്ടം പ്രകൃതിയുടെ ഒരു വലിയ നിധി സഞ്ചയമാണെന്ന് ഈ പഠനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപൂർവമായ ഈ ജൈവ വൈവിധ്യത്തെ വരും തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് മഹത്തായ ഈ കണ്ടെത്തൽ. ഇന്ത്യൻ കായിക രംഗത്ത് അപൂർവ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ചരിത്ര താളുകളിൽ ഇടം പിടിക്കുകയാണ് അത്ലറ്റ് വിദ്യാരാംരാജ്. പതിറ്റാണ്ടുകളായി മറ്റാർക്കും തകർക്കാനാവാതെ നിലനിന്നിരുന്ന ഇതിഹാസ താരം പി ടി ഉഷയുടെ ദേശീയ റെക്കോർഡ് മറികടന്ന വിദ്യ ഏഷ്യൻ ഗെയിംസിലെ തന്റെ അപാരമായ പ്രകടനം വീണ്ടും കാഴ്ചവച്ചിരിക്കുകയാണ്. 2026 ഏഷ്യൻ ഗെയിംസ് 400 മീറ്റർ ഹേർഡിൽസ് ഫൈനലിൽ 54.75 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് വിദ്യ വെങ്കല മെഡൽ നേടി. ഈ ചരിത്ര നേട്ടത്തോടെ വെറുമൊരു മെഡൽ നേട്ടത്തിനപ്പുറം ഇന്ത്യൻ അത്ലറ്റിക്സിൽ പുതിയൊരു നാഴികക്കല്ല് കുറിച്ചിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശിനിയായ വിദ്യാരാംരാജ്. 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ പി ടി ഉഷ കുറിച്ച 55.42 സെക്കൻഡിന്റെ ദേശീയ റെക്കോർഡാണ് 42 വർഷങ്ങൾക്ക് ശേഷം വിദ്യ തകർത്തത്. ഇതോടെ 400 മീറ്റർ ഹേർഡിൽസിൽ 55 സെക്കൻഡിൽ താഴെ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി വിദ്യാരാംരാജ് മാറി. 4x400 മീറ്റർ ഹേർഡിൽസിൽ വിദ്യയുടെ തുടർച്ചയായ 2ാമത്തെ ഏഷ്യൻ ഗെയിംസ് വെങ്കല മെഡലാണിത്. വനിതകളുടെ 400 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം നേടിക്കൊടുത്തതിലും വിദ്യ നിർണായക പങ്കുവഹിച്ചു. തുടർച്ചയായ ഏഷ്യൻ ഗെയിംസ് മെഡലുകളിലൂടെ വിദ്യാരാംരാജ് കൈവരിച്ച ഈ മികവ് രാജ്യത്തെ വരും തലമുറ കായിക താരങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നാം എല്ലാവരും
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: गांव में बनाएंगे और 46,000 डेयरियों को मजबूत करेंगे। 75,000 नई डेयरियां बनाने में सबसे ज्यादा डेयरी मेरे मध्य प्रदेश में बनने वाली है।
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് പുതിയ പാർലമെന്റ് മന്ദിരം, കർത്തവ്യപഥ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭരണനിർവഹണ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടിസ്ഥാന സൌകര്യ വികസനം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിരന്തര പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കിയതിലൂടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ 5-ാമത് കൌട്ടില്യ ഇക്കണോമിക് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. GST, പാപ്പരത്ത നിയമം, തൊഴിൽ നിയമങ്ങൾ എന്നിവയിലൂടെ കേന്ദ്ര സർക്കാർ ദേശീയ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തിയതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഫ്ലൈ ദുബായ് വിമാനത്തിൽ കോ പൈലറ്റ് ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് UAE അറ്റോർണി ജനറൽ. വിമാനം പറക്കുന്നതിനിടെ ഫ്ളൈറ്റ് ഡെക്കിനുള്ളിൽ വെച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ക്രാഷ് ആക്സ് ഉപയോഗിച്ച് കോ പൈലറ്റ് ക്യാപ്റ്റനെ ആക്രമിക്കുകയും വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചതിനു ശേഷം അന്തിമ വിവരങ്ങൾ അറിയിക്കുമെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട MT കാസിമാത്രി കുവൈറ്റ് ടാങ്കറിൽ ഉണ്ടായിരുന്ന 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർത്തീകരിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ദൌത്യത്തിൽ സഹായിച്ച ഒമാൻ ഭരണകൂടത്തിന് നന്ദി അറിയിച്ച എംബസി ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും തങ്ങളുടെ കടമയാണെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് 12 വർഷം പൂർത്തിയാക്കി. 2014 വിജയദശമി ദിനത്തിലാണ് പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്തത്. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനം ഈ മാസം 8-ന്. ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഉത്തർപ്രദേശിലെ ഹിൻഡോൺ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന പരേഡിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് അഭിവാദ്യം സ്വീകരിക്കും. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ, ഒറ്റത്തവണ ആക്രമണത്തിനുള്ള ആളില്ല വ്യോമ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഒരുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. ഒരു റിപ്പോർട്ട്.
3: ഏഷ്യൻ ഗെയിംസിലെ ഇന്നത്തെ മത്സരങ്ങളിൽ ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവിയൂർ സ്വർണം നേടി. ഗോൾഫ് ടീമിനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പയത്തിൽ വനിതകളുടെ വ്യക്തിഗത റീകർവ് ഇനത്തിൽ കുങ്കും മോഹോട്ട് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 19 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം സ്വന്തമാക്കിയത്. 212 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് മാത്രമേ നേടാനായുള്ളൂ. 57 കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ അമൻ സഹ്രാവത്ത് സ്വർണം നേടി. വനിതകളുടെ ഗുസ്തിയിൽ 53 കിലോഗ്രാം വിഭാഗത്തിൽ അന്തിം പങ്കൽ വെള്ളി നേടിയപ്പോൾ 97 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് പൂനിയ വെങ്കലം കരസ്ഥമാക്കി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 1-5 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുമോദിച്ചു. ഗെയിംസിന്റെ നാളത്തെ സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യൻ പതാക വാഹകയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ

0: ക്കെതിരെ വെസ്റ്റ് ഇൻഡീസിന് 352 റൺസ് വിജയലക്ഷ്യം. മൂന്ന് മത്സര പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. വ്യവസായ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡെസ്കുകൾ പ്രവർത്തിക്കുക. പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ നിക്ഷേപാധിഷ്ഠിത വളർച്ചയിലേക്ക് വഴികാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാത്ത രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡാനന്തരം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ, വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുസുരക്ഷ, ക്രമസമാധാനം, സുഗമമായ ഗതാഗതം എന്നിവ ഉറപ്പാക്കുന്നതിനായി ന്യൂഡൽഹിയിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 163 നിലവിലുണ്ടെന്ന് ഡൽഹി പോലീസ്. അനധികൃത ഒത്തുചേരലുകൾ, പൊതുപ്രസംഗങ്ങൾ, പ്രകടനങ്ങൾ, ധർണകൾ തുടങ്ങിയവ നിരോധിച്ചുകൊണ്ട് DCP പൊതു അറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കും അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗാ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരിക്കുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. ഗെയിംസിന് നാളെ സമാപനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി
2: Warm welcome to Yuvavani Music Time. Music has a wonderful way of becoming part of our memories. Some songs makes us dance, some makes us fall in love, and some simply stay with us through every chapter of life. Today we are turning the spotlight on one of the most recognizable names in contemporary pop music, Maroon 5.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 799

0: 444-8840. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥയുടെ പേര് കേൾക്കണോ? വൈരൂപ്യത്തിന്റെ രഹസ്യം. കേട്ടോ, കഥ കേട്ടോളൂ. മിഥില എന്ന രാജ്യത്തെ ജനക മഹാരാജാവ് ഭരിക്കുന്ന കാലം ലോക പ്രശസ്ത പണ്ഡിതന്മാരടങ്ങിയ അദ്ദേഹത്തിന്റെ രാജസദസ് വളരെ പ്രസിദ്ധമായിരുന്നു. മുനിമാരും വേദജ്ഞന്മാരും തത്വചിന്തകന്മാരും സാഹിത്യകാരന്മാരും കവികളും സംഗീതജ്ഞരും പണ്ഡിതന്മാരും ഇവരിൽ ഉൾപ്പെട്ടിരുന്നു. ഒരു ദിവസം രാജസദസ് സമ്മേളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഋഷികുമാരൻ അവിടെ പ്രവേശിച്ചു. ഋഷികുമാരന്റെ രൂപവും ആകൃതിയും വളരെ വിചിത്രമായിരുന്നു. കുറുകിയ കൈകൾ, കാലിൽ മുടന്ത്, മുതുകിലൊരു കൂന്, കൊങ്കണ്ണുകൾ. കുമാരൻ വളരെ പ്രയാസപ്പെട്ട് മുടന്തി നടന്നാണ് രാജസദസ്സിൽ പ്രവേശിച്ചത്. വിരൂപമായ രൂപം കണ്ട് രാജസദസ്സിൽ ഇരുന്നവർ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. കുറെ പേർ കുമാരനെ നോക്കി പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ ആ രാജസദസ്സിൽ

0: ഉണ്ടായിരുന്നവരുടെ പൊട്ടിച്ചിരിയും പരിഹാസവും കുമാരനെ ഒതുപോലെ വേദനിപ്പിച്ചു. നിറഞ്ഞ സദസ്സിൽ വെച്ച് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ട് പോലും കുമാരൻ കുലുങ്ങിയില്ല. വേദന ഉള്ളിൽ അടക്കി വച്ചിരുന്നു. സദസ്യരോടൊപ്പം കുമാരനും പൊട്ടിച്ചിരിച്ചു. വേദന ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ട് തന്നെ ഋഷികുമാരൻ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സദസ്സിലുണ്ടായിരുന്നവർ ആശ്ചര്യപ്പെട്ടു. ജനക മഹാരാജാവിനും ഉത്കണ്ഠയുണ്ടായി. മഹാരാജാവ് സ്വയം സിംഹാസനത്തിൽ നിന്നെണീറ്റ് മുന്നോട്ട് വന്നു. എന്നിട്ട് ഋഷികുമാരനോട് ചോദിച്ചു, ഋഷികുമാരൻ, എന്താണ് ഇവരോടൊപ്പം ഇങ്ങനെ പൊട്ടിച്ചിരിച്ചത്? ഇതിനു മറുപടിയായി കുമാരൻ രാജാവിനോട് ചോദിച്ചു, തിരുമനസേ, അങ്ങയുടെ ദർബാറിലുള്ള മഹാന്മാർ എന്തിനാണ് എന്നെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചത്? ജനകൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ സഭാതലത്തിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ എണീറ്റു പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതി കണ്ടാണ് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചത്. ബ്രാഹ്മണൻ മുഖത്തു നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടും കുമാരന് ഭാവവ്യത്യാസമുണ്ടായില്ല. വളരെ ശാന്ത സ്വരത്തിൽ കുമാരൻ രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ രാജസദസ്സിൽ പ്രശസ്തരായ പണ്ഡിതന്മാരുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരൊക്കെ വിഡ്ഢികളും മഠയന്മാരുമാണെന്ന്. സാമാന്യ ജ്ഞാനം പോലും ഇവർക്കില്ലെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. മഠയന്മാരും വിഡ്ഢികളും എന്ന് കേട്ട ഉടനെ തന്നെ സദസ്സിലുണ്ടായിരുന്നവർ ചാടി എണീറ്റ് പലതും വിളിച്ചു പറഞ്ഞു. പലരും ഋഷികുമാരനെ കയ്യേറ്റം ചെയ്യാൻ വരെ മുതിർന്നു. അവരെ എല്ലാം മഹാരാജാവ് സാന്ത്വനപ്പെടുത്തി. രാജാവ് വീണ്ടും മുനികുമാരനോട് ചോദിച്ചു, അങ്ങ് എന്താണ് എന്റെ സദസ്സിലുള്ള പണ്ഡിതന്മാരെ മടയന്മാരും വിഡ്ഢികളുമെന്ന് വിശേഷിപ്പിച്ചത്? മുനികുമാരൻ വളരെ വിനീതനായി പറഞ്ഞു, മഹാരാജാവേ, ഈ പ്രപഞ്ചവും ജീവജാലങ്ങളും ഈശ്വരന്റെ സൃഷ്ടിയാണ്. സൗന്ദര്യവും വൈരൂപ്യവും ഇവിടെ സാധാരണമാണ്. ഇക്കാര്യം പോലും അങ്ങയുടെ പണ്ഡിതന്മാർക്ക് അറിഞ്ഞുകൂടല്ലോ. ഈശ്വരൻ എന്നെ വിരൂപനായി സൃഷ്ടിച്ചു. എന്നെ നോക്കി പരിഹസിച്ചവർ യഥാർത്ഥത്തിൽ ഈശ്വരനെയാണ് പരിഹസിച്ചത്. ഇക്കാര്യം സദസ്സിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ അങ്ങ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഇത് കേട്ട രാജസദസ്സ് നിശബ്ദമായി. പണ്ഡിതന്മാരുടെ മുഖം മ്ലാനമായി. രാജാവ് ഋഷികുമാരനെ പിടിച്ച് തന്റെ സിംഹാസനത്തിന് അടുത്ത് കിടന്ന കസേരയിൽ കൊണ്ടിരുത്തി. കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സന്തുനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധം ആരംഭിക്കുകയാണ്. രാമരാവണ യുദ്ധം ഈ ക്യാപ്സ്യൂളിൽ ആരംഭിക്കുന്നു. രാവണൻ ലങ്കയിലെത്തിയ ആ വാനര സൈന്യത്തെ കണ്ടതും യുദ്ധത്തിനായി രാക്ഷസ വീരന്മാരെ വരുത്തി. ഈ രാവണനെ കണ്ട മാത്രയിൽ തന്നെ, നേർക്ക് നേരെ ഇങ്ങനെ കണ്ടല്ലോ, ആ കാഴ്ചയിൽ തന്നെ രാമൻ കോപാകുലനായി. അദ്ദേഹത്തിന് കോപം സഹിക്കാനായില്ല. അടുത്തു നിന്ന് ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന് ആ വില്ല് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഒരു ബാണം അങ്ങ് തൊടുത്തു. ആ ഒറ്റ ബാണം കൊണ്ട് രാവണന്റെ 10 കിരീടങ്ങളും തെറിച്ചു. അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചിരുന്ന വെൺകൊറ്റ കൊടയും തെറിച്ചുപോയി. അങ്ങനെ രാമന്റെ മാസ് എൻട്രി എന്നൊക്കെ പറയപ്പെടുത്തത് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ആ നിമിഷാർദ്ധേനയാണ്. അര നിമിഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. രാവണൻ നാണിച്ച് താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചരിച്ചിടിനാണെന്നാണ് രാമായണത്തിൽ പറയുന്നത്. ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ട് രാവണൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി. ആ ബാണം വരുന്നോ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്നു, ഒഴിഞ്ഞു നിന്നു. അപ്പൊ ഈ പ്രഹസ്തനും മറ്റും വന്ന് നിൽക്കുകയാണ് യുദ്ധം ആരംഭിക്കാൻ വേണ്ടി. ആജ്ഞ കൊടുക്കേണ്ട താമസേ ഉള്ളൂ. രാവണൻ ആജ്ഞ കൊടുത്തു, യുദ്ധമേറ്റിയിടുവിൻ എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കൊള്ളുക. കോട്ടയിൽ പുക്ക് അടച്ച് അത്യന്ത ഭീതിയ വസിക്കയില്ലത്ര നാം. നമ്മൾ എന്തായാലും കോട്ടയ്ക്കുള്ളിൽ കഥവൊക്കെ അടച്ച് പേടിച്ച് താമസിക്കുന്ന ഒളിച്ചിരിക്കുന്ന ഒരു സംഭവം എന്തായാലും ഉണ്ടാകത്തില്ല. നമ്മൾ യുദ്ധം ചെയ്യും. അങ്ങനെ രാവണൻ പ്രഹസ്തനെയും കൂടെ ഉള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം യുദ്ധത്തിന്റെ ആദ്യം തന്നെ പെരുമ്പറ മുഴക്കും അല്ലേ, വാദ്യഘോഷങ്ങൾ തുടങ്ങി. ആ വാദ്യ ഏതൊക്കെ തരം വാദ്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. പെരുമ്പറയുണ്ട്, മൃദംഗമുണ്ട്, ഡക്ക, പണവം, ആനകം, ഗോമുഖം. ഇതിന് നമുക്ക് വലിയ പരിചയമില്ല. അന്നത്തെ കാലത്ത് ലങ്കയിലുണ്ടായിരുന്ന വാദ്യഘോഷങ്ങളാകാം. എന്തൊക്കെയാണ് വാഹനങ്ങളായിട്ട് രാവണന്റെ രാക്ഷസേന ഉപയോഗിച്ചത്? ആന, കുതിര, ഒട്ടകം, കഴുത, സിംഹം, കടുവ, കാട്ടുപോത്ത്, പിന്നെ രഥം, തേര്. ഇത്രയും വാഹനങ്ങളാണ് രാക്ഷസരായിട്ടുള്ള പടയാളികൾക്ക് വേണ്ടി സജ്ജമാക്കിയിരുന്നത്. എന്തെല്ലാം തരത്തിലുള്ള ആയുധങ്ങളാണ് രാക്ഷസ സേന ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചത്? വാൾ, ശൂലം, ശരം, വില്ല്, കുന്തം, ഇരുമ്പ്, ഗദ, വടി, വേൽ, ചുരിക തുടങ്ങിയ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് രാമായണത്തിൽ പറയുന്നു. വാദ്യഘോഷങ്ങൾ വിവരിച്ചു, വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള വിവരിച്ചു, ആയുധങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും വിവരിച്ചു. അങ്ങനെ രാക്ഷസന്മാർ യുദ്ധത്തിനായി രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. അപ്പൊ ഓരോരോ ദിക്കിലും ആരൊക്കെയാണ് നേർക്ക് നേർ പോരാടുന്നത്?

ുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. കിഴക്ക് ദിക്കിൽ രാവണന്റെ രാക്ഷസ സേനയെ നയിക്കുന്നത് പ്രഹസ്തനാണ്. ആ പ്രഹസ്തനെ എതിരിടുന്നത് വാനരസേനയിലെ നീലനും സംഘവും. നീലനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വാനരസേനയുടെ നായകൻ, അദ്ദേഹവും സംഘവുമാണ് പ്രഹസ്തന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസ സൈന്യത്തെ കിഴക്ക് ദിക്കിൽ നേരിടുന്നത്. തെക്ക് ദിക്കിലെ രാക്ഷസ സേനയ്ക്ക് നേതൃത്വം നൽകുന്നത് വജ്രദംഷ്ട്രൻ എന്ന പേരായ രാക്ഷസനാണ്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ വാനരന്മാരെ പേര് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിനെ പ്രത്യേകം പരാമർശിച്ചത് വജ്രദംഷ്ട്രൻ. വജ്രദംഷ്ട്രനോട് നേർക്ക് നേർ പോരാടുന്നത് ആരാണ്? തെക്ക് ദിക്കിൽ അംഗദനും സൈന്യവും. അംഗദൻ നമുക്കറിയാം ബാലിയുടെ മകനാണ്. അംഗദൻ പടിഞ്ഞാറെ ഗോപുരത്തിൽ മേഘനാഥൻ നിലയുറപ്പിച്ചു. രാവണന്റെ മകനായ മേഘനാഥൻ പടിഞ്ഞാറെ ഗോപുരത്തിൽ നിലയുറച്ചു. ആ അംഗദൻ നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ എതിരിടാനായി സാക്ഷാൽ ഹനുമാന്റെ നേതൃത്വത്തിലാണ് വാനര സൈന്യം ഉള്ളത്. ഇനി വടക്കേ കോട്ടയിലാണ് പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്നത്. പ്രധാന പോരാളികളെല്ലാം, നേതാക്കന്മാരെല്ലാം വടക്കേ കോട്ടയിലാണ്, വടക്കേ ഗോപുരത്തിന് മുമ്പിലാണ് ഉള്ളത്. അവിടെയാണ് രാവണനും രാവണന്റെ മന്ത്രിമാരും മിത്രങ്ങളും അടുത്ത മിത്രങ്ങളൊക്കെ നടക്കുന്ന ആ പ്രധാനപ്പെട്ട ആൾക്കാർ നിലകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണ് ശ്രീരാമനുള്ളത്. ശ്രീരാമനോടൊപ്പം പ്രധാനപ്പെട്ട മൂന്ന് പേരുണ്ട്, സുഗ്രീവൻ, ലക്ഷ്മണൻ, രാവണന്റെ സഹോദരൻ കൂടിയായ വിഭീഷണൻ. ശ്രീരാമന്റെ പക്ഷത്ത് രാവണനെതിരെ മുഖാമുഖം നേർക്ക് നേർ നിൽക്കുകയാണ്. അപ്പൊ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ദിശകളിൽ ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു, രണ്ട് ഭാഗത്തെയും നയിക്കുന്നത് ആരൊക്കെയാണെന്നും പറഞ്ഞു. ഇങ്ങനെ ഇതാണ് സൈന്യ വിന്യാസം, ഡിപ്ലോയ്മെന്റ് ഓഫ് ദി മിലിറ്ററി ഫോഴ്സസ് എന്ന് പറയുന്നത്. സൈന്യ വിന്യാസം ഇരു ഭാഗങ്ങളുടെയും. അങ്ങനെ യുദ്ധം തുടങ്ങി. കോടിക്കണക്കിനായ വാനരന്മാരാണ് സൈന്യത്തിലുള്ളത്, വാനര സൈന്യ സേനയിലുള്ളത്. അവർ ലങ്കയെ മൊത്തത്തിൽ ഇങ്ങ് വളഞ്ഞു. അവർ ഉപയോഗിച്ചത് പാറക്കഷ്ണങ്ങൾ. നേരത്തെ രാക്ഷസ സൈന്യം എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. വാനര സൈന്യം ഉപയോഗിക്കുന്നത് പാറക്കഷ്ണങ്ങൾ, മുഷ്ടി, ഗദ, വൃക്ഷം, പർവ്വതം ഇങ്ങനെയെല്ലാം ഉപയോഗിച്ച് ലങ്കയെ തകർക്കാൻ തുടങ്ങി. ഉർവീരുകവും ഉർവീധരവും ഉപയോഗിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഉർവീരുകം എന്ന് പറഞ്ഞാൽ വൃക്ഷം, ഉർവീധരം എന്ന് പറഞ്ഞാൽ പർവ്വതം, എല്ലാം ഉപയോഗിച്ചു. ആദ്യം അവർ ഈ കോട്ടമതിൽ തന്നെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി. കോട്ടമതിൽ കഴിഞ്ഞാൽ പിന്നെ കിടങ്ങും കൂടെ കഴിഞ്ഞ് മാത്രമേ കൊട്ടാരത്തിലേക്ക്, രാവണന്റെ കൊട്ടാരത്തിലേക്ക് കടക്കാനോ. ആ കിടങ്ങും തകർത്തു. അങ്ങനെ ഇതെല്ലാം കോട്ടമതിൽ കിടങ്ങുമൊക്കെ തകർത്തിട്ട് ആ ജയഘോഷം മുഴക്കുകയാണ്. അവർ കൂട്ടത്തോടെ വാനര സൈന്യം ഇങ്ങനെ ആർത്ത് വിളിക്കുകയാണ്. അതോടൊപ്പം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും, മഴ പെയ്യുന്ന പോലെയാണ് ശരജാലം, ശരവർഷം, അമ്പുകളുടെ വർഷം, അമ്പുകൾ എയ്യുന്നത് മഴ പെയ്യുന്നത് പോലെ. എന്നാൽ ഇതിനിടയിൽ വേറെ ചില കാര്യവും സംഭവിക്കുന്നുണ്ട്. വെട്ടുകൊണ്ട് അറ്റ് പിളർന്ന് കിടക്കുകയും, ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നിടയ്ക്ക് രാക്ഷസ സൈന്യത്തിന്റെ വെട്ട് കൊണ്ടിട്ട് ശരീരം പിളർന്ന് ഒരുപാട് വാനരന്മാർ താഴേക്ക് വീഴുന്നുമുണ്ട്, താഴെ പതിക്കുന്നുമുണ്ട്. അപ്പൊ ഒരു സൈഡിൽ കൂടെ ശരമഴ പെയ്യുന്നു, ഒരു സൈഡിൽ കൂടെ മുറിവ് പറ്റി വെട്ടേറ്റ് ശരീരം പിളർന്ന് തകർന്ന് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാക്ഷസന്മാർ നേരത്തെ പറഞ്ഞിട്ടുള്ള പല വിധത്തിലുള്ള ആയുധങ്ങൾ വാനര സേനയ്ക്കെതിരെ ഉപയോഗിക്കുകയാണ്. പറയുന്നത് ചാപബാണങ്ങൾ, അമ്പും വില്ലും അതുണ്ട്, ചക്രം ഉണ്ട്, നൂറ്റിക്കൊല്ലി എന്ന് പറയുന്ന ഒരു ആയുധം രാക്ഷസേന കൂടുതലായിട്ട് ഉപയോഗിച്ചത്. പിന്നെ വാൾ, മഴു, കുന്തം, ദണ്ട്, ഇതൊക്കെ ഇങ്ങനെ എല്ലാ ആയുധങ്ങളും രാക്ഷസ സേന വാനരന്മാർക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വാനര സേനയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ തന്ത്രങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ നീക്കം എന്നറിയാനായി രാവണൻ കുറച്ച് CIDമാരെ അയക്കും. സ്പൈ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളവരെ അയക്കും. ശാർദൂലൻ എന്ന് പറയുന്ന ആളാണ് ഈ രഹസ്യ സംഘത്തിന്റെ നേതാവ്. അപ്പൊ ശാർദൂലനും വേറെ കുറച്ച് രാക്ഷസന്മാരും കൂടി എന്ത് ചെയ്തു, രാക്ഷസന്മാർക്ക് ഇഷ്ടമുള്ള പോലെ വേഷമൊക്കെ മാറാം. അവര് വാനരന്മാരെ പോലെ വേഷം ധരിച്ച്, ശരീരം മാറി, വേഷം മാറി, ഈ സൈന്യത്തിനിടയിൽ കൂടെ നടക്കുകയാണ്. ഇവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, അടുത്ത തന്ത്രം എന്താണ് പ്രയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ. അപ്പൊ വാനരന്മാർക്ക് പക്ഷെ കാര്യം മനസ്സിലായി, കുറച്ച് ആൾക്കാരെ മനസ്സിലായി. മനസ്സിലായവരെല്ലാം അവർ കൊന്നൊടുക്കി. അങ്ങനെ അവരുടെ നിലവിളി കൊന്ന ആൾക്കാരുടെ അവരെ നിലവിളി കേട്ടിട്ടുള്ള നിലവിളി കേട്ടിട്ട് കാരുണ്യവാനായ രാമൻ അവർക്ക് അഭയം കൊടുത്തു എന്നാണ് പറയുന്നത്. അവരെ എന്തിനാണ് അഭയം കൊടുക്കാതിരിക്കേണ്ട കാര്യം എന്നാണ് രാമൻ ചിന്തിക്കുക. അത്ര മഹാമനസ്കനാണ് അദ്ദേഹം. രാവണനോടാണ് നമ്മുടെ പോരാട്ടം. രാവണന്റെ പോരാട്ടം പിന്നെ സൈന്യത്തിലുള്ളവർ മാത്രമാണ് അവർ. രാവണന്റെ

0: ആജ്ഞ വഹിച്ചു ശിക്ഷ വഹിച്ചു എന്ന് മാത്രമേ അവര് ചെയ്തിട്ടുള്ള കുറ്റം ഉള്ളൂ. അപ്പൊ തിരിച്ചു കുറച്ചുപേര് പോയി, രക്ഷപ്പെട്ട് കുറച്ചുപേര് തിരിച്ചു പോയി. അവർ തിരിച്ചു ചെന്നിട്ട് പണ്ട് ശുഗൻ വന്ന് പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു, ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാവണൻ, വിദ്യുജിഹ്വൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, അതിബുദ്ധിമാനായിട്ടുള്ള ഒരു രാക്ഷസനാണ്, ആ തന്ത്രശാലിയാണ്. ഈ വിദ്യുജിഹ്വനുമായിട്ട് ആലോചിച്ചിട്ട് രാവണൻ ഒരു അതിബുദ്ധി പ്രയോഗിച്ചു, ഒരു കുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അതായത് രാവണൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ആ നീക്കം, അല്ലെങ്കിൽ രാവണൻ്റെ അവസാനത്തെ അടവാണ് ആ നീക്കം. നമ്മളെ ഇപ്പൊ പലപ്പോഴും പറയുന്ന പോലെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു അത്. എന്തായിരുന്നു രാവണൻ പ്രയോഗിച്ച ആ സൈക്കോളജിക്കൽ മൂവ്, ആ സർജിക്കൽ സ്ട്രൈക്ക്, ആ അവസാനത്തെ അടവ്? ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
0: രാവണൻ ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്താൻ പോകുന്നത്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താം അവസാനത്തെ അടവെന്നുള്ള നിലയിൽ. ഒരു സംഭവം രാവണൻ പുറത്തെടുക്കുകയാണ്. എന്തായിരുന്നു ആ രാവണന്റെ ആ അതിബുദ്ധി അഥവാ കുബുദ്ധി എന്ന് നമുക്ക് നോക്കാം. രാവണൻ ചെയ്തത്, രാക്ഷസന്മാർക്ക് സ്വാഭാവികമായിട്ട് മായാശക്തിയുണ്ട്, ആ മായ കൊണ്ട് ശ്രീരാമന്റെ ഒരു ശിരസ് നിർമ്മിച്ചു, അതൊരു തളികയിൽ വെച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ശ്രീരാമനെ ശ്രീരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ആ ശ്രീരാമന്റെ മായയാൽ ഉണ്ടാക്കിയ ആ, അതായത് ശരിക്കും ഒറിജിനലാണെന്ന് യഥാർത്ഥമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ശിരസ്, കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം ഒരു തളികയിൽ വെച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരു ഒരു വാളും കൂടി വെച്ചു, ക്ഷമിക്കണം വാളല്ല വില്ല്, അമ്പും വില്ലും ആണല്ലോ ഉപയോഗിക്കുന്നത്, വില്ല്, ഒരു വില്ലും കൂടി വെച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൊണ്ടുപോയി നേരെ അങ്ങോട്ട് പോയി അശോകവനത്തിലേക്ക് പോയി. അവിടെ ശിംശപ വൃക്ഷ ചൂടിൽ കഴിയുന്ന സീതാദേവിയെ കണ്ടിട്ട് സീതാദേവിയുടെ മുന്നിലേക്ക് ഒരു തളികയിൽ ഈ ശിരസ്സും ആ വില്ലും കൂടി കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ യുദ്ധത്തിൽ രാമനെ കൊന്നു. അതിന്റെ തെളിവിനായിട്ടാണ് പറയുന്നത്, ഇതാ രാമന്റെ ശിരസ്, ഇതാ രാമൻ ഉപയോഗിക്കുന്ന വില്ല് സീതയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സീതയുടെ അവസ്ഥ പറയണ്ടല്ലോ, അങ്ങേറ്റം ദുഃഖാകുലയായി, വികാരപരവശയായി, പെട്ടെന്ന് തന്നെ സീത മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. മോഹാലസ്യപ്പെട്ട് വീണു കഴിയുമ്പോൾ രാവണൻ പകച്ചുപോയി, രാവൺ ഒന്നും അവിടെ ചെയ്യാനില്ല, ഇനി എന്താണ് ചെയ്യേണ്ടെന്നുള്ള ഒരു ആശങ്കാഭാവത്തുണ്ട്. ആ സമയത്ത് ഒരു ദൂതൻ വന്നിട്ട് രാവണനെ അങ്ങ് തിരിച്ചു വിളിച്ചു, വന്ന് നമുക്ക് പോകാം. അങ്ങനെ രാവണനെ അങ്ങ് തിരിച്ചു വിളിച്ചോണ്ടു. ആ ബോധം കെട്ട അവസ്ഥയിൽ നിന്ന് ഉണർന്നപ്പോ അവിടെ വിഭീഷണന്റെ ഭാര്യ, അവരുടെ പേര് സരമ, സരമ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം വിഭീഷണൻ രാവണന്റെ അനുജനാണ്, ശ്രീരാമനോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ. അപ്പൊ സരമ പറഞ്ഞു, സീതാദേവി വിഷമിക്കരുത്, ഇത് ചതിയല്ലാതെ മറ്റൊന്നുമല്ല, ഇത് രാവണന്റെ ചതിയാണ്, ഒരു 4 ദിവസം കൂടി വേണം, ഈ 4 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും, ആ 4 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം, വിഷമിക്കാതെ ദുഃഖിക്കാതെ ഒന്ന് പിടിച്ചു നിൽക്കണം, ഇതെല്ലാം ചതിപ്രയോഗമാണെന്ന് മനസ്സിലാക്കി മനസ്സ് വിഷമിക്കാതെ നിൽക്കണം. വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം, വല്ലഭൻ എന്ന് പറഞ്ഞ ഭർത്താവ്, സീതാദേവിയുടെ ഭർത്താവ് ശ്രീരാമൻ ദശാസ്യനെ, ദശാസ്യൻ എന്ന് പറഞ്ഞാൽ ആ 10 തലയുള്ള രാവണൻ, രാവണനെ കൊല്ലും തീർച്ച നിർണയം തീർച്ചയാണ് എന്ന് സരമ വിഭീഷണന്റെ ഭാര്യ പറയും. അപ്പൊ സീതയ്ക്ക് വീണ്ടും സന്തോഷമായി. അപ്പൊ ശ്രീരാമന്റെ ആജ്ഞ പ്രകാരം അടുത്ത കാര്യം, ശ്രീരാമൻ ആജ്ഞ കൊടുക്കുകയാണ് യുദ്ധത്തിന്റെ അടുത്ത പടിയായിട്ട്. അംഗദനോട് പറഞ്ഞു, ബാലിയുടെ മകനായ അംഗദൻ യുവരാജാവാണ്, അദ്ദേഹം ശ്രീരാമന്റെ ഭാഗത്ത് ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണല്ലോ. അംഗദനെ രാവണന്റെ അടുത്തേക്ക് പറഞ്ഞുവിടും. അങ്ങനെ ശ്രീരാമന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് അംഗദൻ രാവണന്റെ അടുത്ത് ചെല്ലുന്നു. ഉദ്ദേശം ഇതാണ്, അവസാനത്തെ ഒരു ഒരു ഒരു ചാൻസും കൂടെ നോക്കുകയാണ്, ഒരു കോംപ്രമൈസിന്, ഒരു ഒത്തുതീർപ്പിന് രാവണൻ പിൻവാങ്ങുന്നുണ്ടോ എന്നറിയാൻ. എന്നിട്ട് അംഗദൻ രാവണനോട് ചെന്ന് പറയും, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടും. ഇനി വെച്ച് നീട്ടുന്ന പ്രശ്നമില്ല, ഇത് ഫൈനലാണ്, അന്ത്യശാസനമാണ്, സീതയെ ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, സീതയെ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ യുദ്ധം ആരംഭിക്കുകയാണ്, നേർക്ക് നേരുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. സിംഹനാദം കേട്ടതില്ലേ രാവണ, രാവണ നീ സിംഹനാദ യുദ്ധത്തിന് മുമ്പ് പുറപ്പെടുവിക്കുന്ന സിംഹനാദം കേൾക്കുന്നില്ലേ? എന്താണ് സിംഹനാദം? അതിലെന്താണ് പുറത്തു വരുന്നത്? ഭയന്ന് ഉള്ളിലിരുന്നാൽ, എത്ര പേടിച്ച് കോട്ട കൊത്തളങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്നാലും, രാവണനെയും രാക്ഷസന്മാരെയും രാക്ഷസ സേനയെയും ഈ ലങ്കാ നഗരത്തെ തന്നെയും ബാണപ്രയോഗം കൊണ്ട് ശരപ്രയോഗം കൊണ്ട് ഇല്ലാതാക്കും. ഇതൊന്നും കേൾക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ പുറപ്പെടുവിക്കുന്ന സിംഹനാദങ്ങളൊന്നും കേൾക്കുന്നില്ലേ എന്ന് അംഗദൻ രാവണനോട് ചോദിക്കും. ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവ? ജ്ഞാനാദഘോഷം എന്ന് പറഞ്ഞാൽ ഞാണൊലി, വില്ലുകളുടെ ഞാണൊലി, വില്ലു കുലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ഞാണൊലി ശബ്ദം. ഞാണൊലി ശബ്ദമൊന്നും താങ്കൾ കേൾക്കുന്നില്ലേ? ശ്രീരാമൻ യുദ്ധം ഒഴിവാക്കാനായിട്ട് എത്രമാത്രം അവസരങ്ങളാണ് രാവണന് നൽകുന്നത്? ആരെല്ലാം ദൂതനായിട്ട് അയച്ചു, ആരെല്ലാം ഏതെല്ലാം രീതിയിൽ രാവണനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചു. അവസാനത്തെ കൈയായിട്ടാണ് അംഗദനെ അയച്ചിരിക്കുന്നത്. പക്ഷേ രാവണൻ അതിനും വഴങ്ങിയില്ല. അംഗദന്റെ സമാധാന ശ്രമങ്ങൾക്കും രാവണൻ വഴങ്ങിയില്ല. പകരം പറഞ്ഞു, അംഗദനെ കൊല്ലാൻ, ആ നിമിഷം തന്നെ അംഗദനെ കൊല്ലാനായി രാക്ഷസന്മാർക്ക് രാവണൻ ആജ്ഞ കൊടുത്തു. അവർ അംഗദനെ കൊല്ലാനായി കടന്നു പിടിച്ചു. പക്ഷെ അംഗദൻ അവരെ എല്ലാവരെയും തിരിച്ച് അവരെ എല്ലാവരെയും കൊന്ന് വലിച്ചെറിയുകയാണ്. മാത്രമല്ല, രാവണന്റെ ആ മണിമാളിക തന്നെ അംഗദൻ തകർത്തു കളഞ്ഞു ശരപ്രയോഗത്താൽ. എന്നിട്ട് തിരിച്ച് രാമന്റെ അടുത്ത് തന്നെ വന്നു. ഇനി ഒന്നും നോക്കാനില്ല എന്ന് ശ്രീരാമനും വാനരസേനയും അതോടുകൂടി തീരുമാനിച്ചു. യുദ്ധം തന്നെ, യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി, എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. അപ്പൊ നമുക്കിനി എന്താണ് അടുത്ത്? യുദ്ധത്തിന് ഏറ്റവും പ്രധാന തന്ത്രമാണ്. അപ്പൊ എന്താണ് ആദ്യത്തെ തന്ത്രം? ആ തന്ത്രം ആവിഷ്കരിച്ചു. അതായത്, കൊട്ടാരത്തിന് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി. അപ്പൊ ഈ കിടങ്ങുകളൊക്കെ അങ്ങ് നികത്തുക, ആ കുഴികളെല്ലാം നികത്തുക. അപ്പൊ അതിന്റെ ചുമതല ഏറ്റെടുത്തത് സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ, ഗവയൻ, പിന്നെ ഹനുമാനും. അവരെല്ലാവരും കൂടെ ചേർന്ന് അവരെല്ലാം കൂടെ നേതൃത്വത്തിൽ വാനരസേന ആ തീരുമാനം, ശ്രീരാമന്റെ ആജ്ഞ, ആ തീരുമാനം അങ്ങ് നടപ്പാക്കുകയാണ്. കിടങ്ങുകളെല്ലാം നികത്തി. തുടർന്ന് കല്ലും മരവും മലയും എല്ലാം എടുത്തുകൊണ്ട് രാക്ഷസ സേനയ്ക്ക് നേരെ ഈ വാനരസേന ഒരുമിച്ച് പാഞ്ഞടുക്കുകയാണ്. രാക്ഷസ സേന പ്രതിരോധിക്കുന്നുണ്ട്. അമ്പും വില്ലും, വാൾ, മഴു, കുന്തം, ചക്രം, ദണ്ട്, ഗദ, അതൊക്കെയാണ് അന്നത്തെ കാലത്തെ പ്രധാന ആയുധങ്ങൾ. ആ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് അവർ ചെറുത്തു നിൽക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ വലിയ ശബ്ദ കോലാഹലമാണ്. നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ആനകളുടെ ചിഹ്നം വിളിക്കുന്നു, കുതിരകൾ ചീറ്റൽ, ഞാണൊലി ശബ്ദങ്ങൾ, ഇപ്പൊ തേരുകൾ ഉരുളുന്ന ശബ്ദം, രാക്ഷസന്മാർ അലറുന്നു. ഇടയ്ക്കിടയ്ക്കിടെ ഈ യുദ്ധത്തിന്റെ സിംഹനാദം സേനകൾ പുറപ്പെടുവിക്കുന്നു. വാനരന്മാരുടെ കോലാഹലം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമാണ്. നമുക്കത് മനോമുഖരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് മനസ്സിൽ കാണാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ ആ യുദ്ധഭൂമിയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെന്ന് തോന്നും ഈ വിവരണം കേട്ടാൽ. ഇപ്പൊ ഈ ശബ്ദമെല്ലാം കൂടി പ്രപഞ്ചം മുഴുവൻ പ്രതിധ്വനിച്ചു, മാറ്റൊലി കൊണ്ടു. പ്രപഞ്ചം മുഴുവൻ ഈ ശബ്ദങ്ങളെല്ലാം, യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അങ്ങനെ യുദ്ധം കാണാനായിട്ട് ആകാശത്ത് വിമാന മാർഗത്തിൽ പലരും വന്ന് അണിനിരക്കുകയാണ് ആകാശത്ത്. അത് ആകാശ മാർഗേണ വന്നു. ആരൊക്കെ? ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, സിദ്ധന്മാർ, നാരദമുനി തുടങ്ങിയ മഹർഷികൾ, അങ്ങനെ പിന്നെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ പട തന്നെ ആകാശത്ത് അണിനിരന്നിട്ടുണ്ട് ഈ ഭൂമിയിലെ ഈ യുദ്ധം കാണാൻ, രാമരാവണ യുദ്ധം കാണാനായിട്ട്. അപ്പൊ ഈ സമയത്ത് അടുത്തതായിട്ട് നടക്കുന്ന ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സംഭവിക്കാൻ പോവാണ്. ആരൊക്കെ തമ്മിലാണ്? രാവണന്റെ മകനായ ഇന്ദ്രജിത്തും ബാലിയുടെ മകനായ അംഗദനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇന്നത്തെ ഈ 266-ാമത് ക്യാപ്സ്യൂൾ സമാപിക്കുന്നത്. ആ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, അംഗദനും ഇന്ദ്രജിത്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എവിടെ പോയി കലാശിക്കും, എങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

അംഗദനും ഇന്ദ്രജിത്തും. ബാലിയുടെ മകനായ അംഗദനും രാവണന്റെ മകനായ ഇന്ദ്രജിത്തും നേർക്ക് നേർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തുടരുകയാണ്. അംഗദൻ ഇന്ദ്രജിത്തിന്റെ തേര് തകർക്കുകയാണ്. എന്നിട്ട് തേര് തകർത്തിട്ട് അതിന്റെ തേരാളിയെയും വധിച്ചു. ആ സമയത്ത് ഇന്ദ്രജിത്ത് മറ്റൊരു രഥത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി. ഇതേ സമയത്താണ് ജംബുമാലി എന്ന പേരുള്ള രാക്ഷസൻ, രാവണന്റെ കിങ്കറിനായിട്ടുള്ള രാക്ഷസൻ, ഹനുമാനോട് എതിരിടുന്നത്. എന്നിട്ട് ഹനുമാൻ ഹനുമാന് നേരെ അദ്ദേഹം ഒരു വേൽ പ്രയോഗിച്ചു. ഹനുമാൻ രോഷാകുലനായി. അയാളെ കൊന്നിട്ട് അലറി വിളിക്കുകയാണ് ഹനുമാൻ. ഇങ്ങനെ നേർക്ക് നേർ മുഖാമുഖം നിന്നുകൊണ്ട് വീരശൂര പരാക്രമികളായിട്ടുള്ള രാക്ഷസന്മാരും വാനരന്മാരും പരസ്പരം മുഖാമുഖമായി അഭിമുഖമായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന രംഗമാണ് നമ്മൾ ഈ 267-ാമത്തെ ക്യാപ്സൂൾ തുടങ്ങുമ്പോൾ കാണുന്നത്. സുഗ്രീവൻ നേരിട്ട് ഏറ്റുമുട്ടുന്നു പ്രഹസ്തനുമായി. രാഹുവിനോട് വിഭീഷണൻ നേരിട്ട് ഏറ്റുമുട്ടുന്നു. നീലൻ നികുംഭനോട് ഏറ്റുമുട്ടുന്നു. ലക്ഷ്മണനാകട്ടെ വിരൂപാക്ഷൻ എന്ന് പറയുന്ന വളരെ ഭീകര രൂപിയായിട്ടുള്ള രാക്ഷസനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു. ശ്രീരാമനോ? ശ്രീരാമൻ ഒരേ സമയം 10 രാക്ഷസന്മാരോടാണ് എതിരിടുന്നത്. രക്ഷധ്വജൻ, അഗ്നിധ്വജൻ എന്നിങ്ങനെ പേരുള്ള 10 രാക്ഷസന്മാർ. ഈ 10 പേരെയും ശ്രീരാമൻ കാലപുരിക്ക് അയക്കുകയാണ്. ഈ സമയത്ത് സൂര്യൻ അസ്തമിച്ചു, സന്ധ്യയായി. ആ സമയം ജയിച്ചു നിന്നത് വാനരസേന തന്നെയാണ്. ഈ സമയത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ദ്രജിത്ത് അംഗദനുമായി തോറ്റു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് ഈ സൂര്യൻ അസ്തമിച്ച ആ സമയത്ത്, ഇരുൾ പരക്കുന്ന ആ സമയത്ത് ഇന്ദ്രജിത്ത്, രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ഒരു ഫൗൾ കളിക്കുകയാണ്. ഒരു തെറ്റായ കളി കളിച്ചു. യുദ്ധത്തിൽ തെറ്റായ ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താണ് ചെയ്തത്? ആ രാക്ഷസമാർക്ക് ചില സിദ്ധികളൊക്കെ ഉണ്ടല്ലോ. ആ സിദ്ധി ഉപയോഗിച്ച് ആകാശത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് നാഗാസ്ത്രം എയ്തു. ഇപ്പൊ നമ്മുടെ ശ്രീരാമന്റെ സേന അല്ലെങ്കിൽ വാനര സേന ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ പ്രതീക്ഷിക്കാത്ത ആ ആക്രമണത്തിൽ വാനരസേന നടുങ്ങി വിറച്ചു. ഇപ്പൊ രാമൻ, ലക്ഷ്മണന്മാരും വാനരന്മാരും ഒക്കെ മോഹാലസ്യപ്പെട്ടു വീണു. ഈ സമയത്ത് അവരെ രക്ഷിക്കാനായി ആരാണ് എത്തുന്നത്? മഹാവിഷ്ണുവിന്റെ വാഹനമായ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ രക്ഷയ്ക്കെത്തും. 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും 7 പർവ്വതങ്ങളും കുലുങ്ങുമാറുള്ള ശബ്ദമായിരുന്നു. ഗരുഡൻ തന്റെ ചിറകുകൾ കൊണ്ട് അങ്ങനെ പറന്ന് എത്തിയപ്പോൾ ഇരു ചിറകുകളും ഉപയോഗിച്ച് പറന്നുകൊണ്ട് 3 ലോകങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു ഗരുഡന്റെ ആ വരവ്. ഒരു സ്വർണ പർവ്വതം എന്ന് തോന്നിക്കുന്ന രീതി, അത്രമാത്രം ഭീമാകാര രൂപിയാണ് ഗരുഡൻ. അത്രമാത്രം പ്രഭ ചൊരിയുന്ന, പ്രകാശം ചൊരിയുന്ന ഒരു രൂപമായിരുന്നു ഗരുഡന്റേത്. അപ്പൊ ഗരുഡൻ വന്ന് രാമപാദങ്ങളെ വണങ്ങി. ആ ക്ഷണം തന്നെ നാഗാസ്ത്ര ബന്ധനം, നാഗാസ്ത്രത്തിന്റെ ആ അതുകൊണ്ടുണ്ടായ ബന്ധനം, ആ മോഹാലസ്യപ്പെട്ട ആ അവസ്ഥയും ഇല്ലാതായി. വാനരസേന ആലസ്യത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റു. ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ തന്നെയും തന്റെ സേനയും കൃത്യസമയത്ത് എത്തി രക്ഷിച്ച ഗരുഡനെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹം ഏറ്റുവാങ്ങിയ ശേഷം ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങി ഗരുഡൻ തിരിച്ച് മേൽപോട്ട് പറന്നുപോയി. അപ്പൊ വാനരസേനക്ക് പൂർവാധികം ഉന്മേഷം ഉണ്ടായി, പൂർവാധികം ഉണർവ് കൈവരിച്ചു. അവരെന്ത് ചെയ്തു? മരങ്ങൾ, കുന്നുകൾ, പാറകൾ ഇവയൊക്കെ എടുത്ത് ലങ്കാപുരിയുടെ മാളിക ലക്ഷ്യമാക്കി എറിയാൻ തുടങ്ങി. രാവണന് എന്തോ അപകടം മണത്തു. അദ്ദേഹം പറയാണ്, എന്റെ മകൻ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം ചെയ്ത് എല്ലാറ്റിനെയും കൊന്നൊടുക്കി, തിരിച്ചിപ്പോ വീട്ടിലോട്ട് തിരിച്ചെത്തിയതേ ഉള്ളല്ലോ, പിന്നെ എപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇപ്പൊ കേൾക്കുന്ന ശബ്ദകോശങ്ങൾ, ശബ്ദ കോലാഹലങ്ങൾ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പൊ ദൂതന്മാർ വന്ന് രാക്ഷസ രാജാവായ രാവണനോട് വിവരം പറഞ്ഞു. വാനരസേന ഇതാ അങ്ങയുടെ കോട്ടയുടെ അടുത്ത് വരെ എത്തിയിരിക്കുന്നു. അവരെല്ലാം, വാനരന്മാരെല്ലാം നമ്മുടെ കോട്ടയുടെ മതിലുകൾക്ക് മുകളിൽ കയറി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു. എന്താണ് അവർ വിളിച്ചു പറയുന്നത്? നാണമുണ്ടെങ്കിൽ പുറത്ത് പുറപ്പെടുക, ആണുങ്ങളാകിലെന്ന് ആർത്ത് പറയുകയും. വളരെ വ്യക്തമാണല്ലോ അതിന്റെ അർത്ഥം. ആണാണെങ്കിൽ ഇറങ്ങിയവ, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിയവ, നാണം എന്ന് പറയുന്നത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിയവ എന്ന് പറഞ്ഞിങ്ങനെ വാനരന്മാർ കോട്ടയുടെ മതിലുകൾക്ക് മുകളിൽ നിന്ന് ആർത്ത് വിളിച്ച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ രാവണൻ ഉടനടി

0: തീരുമാനം എടുത്ത് ഒട്ടും താമസിച്ചില്ല. ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന വളരെ ഭീകരനായിട്ടുള്ള ഉഗ്രരൂപിയായിട്ടുള്ള രാക്ഷസന് ചുമതല കൊടുക്കുകയാണ്. അവനെ അനുഗ്രഹിച്ച് യുദ്ധത്തിന് പറഞ്ഞയച്ചു. ഈ ധൂമ്രാക്ഷൻ എന്ത് ചെയ്തു? പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി യുദ്ധം ആരംഭിച്ചു. രാക്ഷസ സേനയ്ക്ക് ധൂമ്രാക്ഷൻ നേതൃത്വം കൊടുക്കുകയാണ്. ആദ്യം കണ്ട നേരെ അദ്ദേഹം ചെറിയ ആളോടൊന്നും അല്ല ഏറ്റുമുട്ടിയത്, ഹനുമാനോട് തന്നെയാണ്, സാക്ഷാൽ ഹനുമാനോട് തന്നെയാണ് ധൂമ്രാക്ഷൻ ഏറ്റുമുട്ടുന്നത്. അതിഭീകരമായിട്ടുള്ള യുദ്ധമായിരുന്നു ധൂമ്രാക്ഷനും ഹനുമാനും തമ്മിൽ നടന്നത്. സർവശക്തിയും സമാഹരിച്ച് കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും വിഭവശേഷിയും ഒക്കെ തന്നെ സമാഹരിച്ചുകൊണ്ട് രണ്ട് സേനകളും വർദ്ധിത വീര്യത്തോടുകൂടി തന്നെ ഏറ്റുമുട്ടി. തങ്ങളിൽ ഏറ്റു പൊരുതി മരിച്ചിതൊട്ട് അങ്ങുമിങ്ങും ഇരുഭാഗത്തുമുള്ള മഹാവീരർ ആയുള്ളവർ, രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടായി. മഹാവീരർ, മഹാവീരശൂര പരാക്രമികളായിട്ടുള്ള പടയാളികൾ, സേനാനായകന്മാർ ആണ് മരിച്ചു വീണത്. പരസ്പരം തങ്ങളിൽ ഏറ്റു പൊരുതി പരസ്പരം പൊരുതി യുദ്ധം ചെയ്ത് മരിച്ചത് രണ്ട് കൂട്ടർക്കും, രണ്ട് വനരസേനയ്ക്കും രാക്ഷസേനയ്ക്കും ഒരേപോലെ തന്നെ വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടായി. പ്രത്യേകിച്ച് മഹാവീരന്മാരായിട്ടുള്ള ആൾക്കാർ അവർക്ക് നഷ്ടപ്പെട്ടു. ചോരയും ആറായി ഒഴുകി പല വഴി, ചോരപ്പുഴ തന്നെ അവിടെ ഒഴുകുകയാണ് ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ഈ സമയത്താണ് ഹനുമാൻ ഒരു വലിയ കുന്നെടുത്ത് ധൂമ്രാക്ഷന് നേരെ എറിഞ്ഞു. ധൂമ്രാക്ഷനാട്ടെ തൻ്റെ ഗദയും എടുത്ത് തേരിൽ നിന്നും ചാടി ഇറങ്ങി ഈ മല വന്ന് വീഴുന്നതിന് മുമ്പ്, കുന്ന് വന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ധൂമ്രാക്ഷൻ തൻ്റെ ഗദയുമായിട്ട് ചാടി ഇറങ്ങി, തേരിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നെ നേർക്കുനേർ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ ധൂമ്രാക്ഷൻ്റെ തേരും കുതിരയും ഒക്കെ തവിട് പൊടിയായി എന്നാണ് പറയുന്നത്. ഒന്നും അവശേഷിക്കുന്നില്ല, അത്രമാത്രം വലിയ നാശനഷ്ടം അതിന് ഉണ്ടായി. പക്ഷേ നേരിട്ടുള്ള ആ യുദ്ധത്തിൽ ഹനുമാൻ ധൂമ്രാക്ഷനെ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആരാണ് മുൻനിരയിലേക്ക് കടന്നു വരുന്നത്? രാവണൻ്റെ നിയോഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കാണാം അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. യുവർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. സാന്ത്വനം 90.4 FM. Stay tuned.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848 5587 85

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. ഞാൻ ദിലീപ് നമ്പൂതിരി. ചൊല്ലിൻ്റെ ചില്ലകളിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചൊല്ലിൻ്റെ ചില്ലകളിൽ ഇന്ന് കൃഷിച്ചൊല്ലുകൾ. കൃഷി ചെയ്യാതെ, കൃഷിയില്ലാതെ ജീവിതം സാധ്യമല്ല. കൃഷിയും ജീവിതവുമായി ബന്ധപ്പെട്ട

0: വിള. വേലി തന്നെ വിളവ് തിന്നുക എന്നൊരു ചൊല്ല് നോക്കൂ. ഇന്നത്തെ കാലഘട്ടത്തിന് ശരിക്കും യോജിച്ചതാണിത്. സംരക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥ. അത് കുടുംബത്തിലായാലും നാട്ടിലായാലും പരിതാപകരം തന്നെയാണ്. സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തിട്ടുള്ളവർ തന്നെ സമൂഹത്തിന് ദോഷം ചെയ്യുക. അതായത് വേലി തന്നെ വിളവ് തിന്നുക. നട്ടാലേ നേട്ടമുണ്ടാകും, വിതച്ചതേ കൊയ്യൂ. ഈ ചൊല്ലുകളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് തന്നെയാൽ. ചെയ്യുന്ന പ്രവൃത്തിക്ക് അത് നല്ലതായാലും മോശമായാലും അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ചൊല്ല് നോക്കൂ. ഉടമയുടെ കണ്ണ് ഒന്നാന്തരം വളം. കൃഷിസ്ഥലത്ത് കാര്യസ്ഥത നല്ല വളത്തിന് തുല്യമെങ്കിൽ ജീവിതത്തിൽ ഈ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിലെ നാഥന്റെ കൃത്യമായ ശ്രദ്ധയുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾക്കൊക്കെ നല്ല പുരോഗതി ഉണ്ടാകും എന്നതാണ്. കർക്കിടകഞ്ഞാറ്റിൽ പട്ടിണി കിടന്നത് പുത്തരി കഴിഞ്ഞാൽ മറക്കരുത്. ഇന്നത്തെ പലരുടെയും സ്വഭാവം സൂചിപ്പിക്കുന്ന ഒരു ചൊല്ലാണിത്. കോവിഡ് മഹാമാരി നമ്മൾ അനുഭവിച്ചതാണ്. എന്തൊക്കെ നമ്മൾ അനുഭവിച്ചു, ഇപ്പം നമ്മൾ ശരിക്കും എല്ലാം നമ്മൾ മറന്നില്ലേ? അങ്ങനെയൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു എന്ന് നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ? കർക്കിടകഞ്ഞാറ്റിൽ പട്ടിണി കിടന്നത് പുത്തരി കഴിഞ്ഞാൽ മറക്കരുത്, മറന്നാൽ അത് ദോഷമാണ്. മറവിയൊരു അനുഗ്രഹമാണ്, പക്ഷേ ചില സത്യങ്ങൾ, ചില പാഠങ്ങൾ അത് മറക്കുന്നത് ആപത്ത് തന്നെയാണ്. കണ്ണീരിൽ വിളഞ്ഞ വിദ്യ അത് വെണ്ണീരിൽ വിളഞ്ഞ നെല്ലുപോലെയാകണം. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി, സാങ്കേതിക സഹായം ശ്യാംദാസ്. Music with Radio Santhanam 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിൽ 30 വർഷത്തെ സ്ഥിര പലിശയുള്ള ഭവന വായ്പാ നിരക്ക് കുത്തനെ ഉയർന്നു. കഴിഞ്ഞ ആഴ്ച 7.3 പലിശ നിരക്ക് 7.28 വർദ്ധിച്ചത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിവാര വർധനവാണിത്. അമേരിക്കൻ ട്രഷറി ബോണ്ട് വരുമാനത്തിലെ വർധനവും ശക്തമായ സാമ്പത്തിക വളർച്ചയും പലിശ നിരക്ക് ഉയരാൻ കാരണമായി. ഫെഡറൽ റിസർവിന്റെ 2% ലക്ഷ്യത്തേക്കാൾ ഉയർന്ന നിലയിലാണ് പണപ്പെരുപ്പം തുടരുന്നത്. ഇത് പലിശ വീണ്ടും കൂട്ടാൻ ഫെഡിനെ പ്രേരിപ്പിച്ചേക്കും. ഉയർന്ന പലിശ നിരക്ക് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ വാങ്ങൽ ശേഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ ഭവന വായ്പ അപേക്ഷകളുടെ എണ്ണത്തിലും ഇടിവുണ്ടായി. ഭാവിയിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സാമ്പത്തിക വിദഗ്ധർ. പുതിയ നിയമത്തിന്റെ കാതൽ സ്ത്രീകളുടെ മിഷണറി ചൈതന്യത്തിൽ അധിഷ്ഠിതമാണെന്നും ചരിത്രത്തിലെ ആദ്യ മിഷണറി ഒരു വനിതയായിരുന്നുവെന്നും ഭദ്രസനാധിപൻ റൈറ്റ് റിവറൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് പറഞ്ഞു. മാർത്തോമ സുറിയാനി സേവിക സംഘത്തിന്റെ 1 മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന 22-ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൂപ്പർ ഇന്റലിജൻസും റോബോട്ടിക്സും മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ലോകത്തെ സമൃദ്ധിയുടെ പുതിയ യുഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്ക്. September 29 വൈറ്റ് ഹൌസിൽ നടന്ന സാങ്കേതിക വിദ്യാ നേതാക്കളുടെ യോഗത്തിന് ശേഷമായിരുന്നു മസ്കിന്റെ പ്രതികരണം. നിർമ്മിത ബുദ്ധിയും റോബോട്ടുകളും തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂജേഴ്സിയിലെ സെന്റ് ബർത്തലോമിയ, ന്യൂയോർക്കിലെ സെന്റ് പാട്രിക്സ് ഇടവകകളിൽ സഹവികാരിയായി സേവനമനുഷ്ഠിച്ച ഫാദർ ജോയ് ആളൂക്കാരൻ അന്തരിച്ചു. അലബാമയിൽ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ചാർലി ആളൂക്കാരന്റെ സഹോദരനാണ് പരീതൻ. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. ഇത്തരം കേസുകളിൽ ജാമ്യ വ്യവസ്ഥകൾ കടുപ്പിക്കുന്നതിനും പിടിയിലാകുന്നവരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതിനുമുള്ള സാധ്യതകൾ സംബന്ധിച്ച് ഗതാഗത വകുപ്പ് നിയമോപദേശം തേടി. നിലവിൽ മദ്യപിച്ച് വാഹനമോടിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അപകടത്തിൽ മരണമോ ഗുരുതര പരിക്കോ സംഭവിക്കുമ്പോഴാണ് സാധാരണയായി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുന്നത്. ഈ വ്യവസ്ഥയിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. കടുത്തുരുത്തി നെയ്യത്തുപറമ്പിൽ ഉലഹന്നാൻ ജോൺ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. അതിരമ്പുഴ കോട്ടയ്ക്കുപുറം കദളിക്കാട്ടിൽ മേരി ജോസഫ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. സൗത്ത് പാമ്പാടി റിട്ടയർഡ് അധ്യാപിക 12-ാം മൈൽ മാട്ടയിൽ പടിഞ്ഞാറേക്കാലയിൽ പി ടി ശോശാമ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

അശ്വതമഹിമ സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.